നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവമാസം 22-ാം തീയതി, 2026 ജൂൺ 5, വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 35 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഇവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ദാമിനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് ശ്രീ കശ്യപ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സുഭാഷ് കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. അഗാധമായ പാണ്ഡിത്യത്തിലൂടെയും രചനകളിലൂടെയും പൊതുസേവനത്തിലൂടെയും ഇന്ത്യയുടെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ കശ്യപ് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ സ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന്. കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ഇന്ന്. അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ജപ്പാനിൽ രാവിലെ 9:30 മത്സരം.
0: ന്യൂസ് റെയിൻബോ.

0: ആരാധന.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

നമസ്കാരം, സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. കഥക്കൂട്ടുകൾ, സംഭവങ്ങൾ, ചിന്താശകലങ്ങൾ, പിന്നെ പാട്ടുകൾ, ഇതെല്ലാം ചേർത്ത് ബെഡ് കോഫി റെഡിയാണ്. എടുക്കട്ടെ. എടുക്കുന്നതും കൊടുക്കുന്നതും സുരേഷ് കാഞ്ഞിരക്കാട്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ ബെഡ് കോഫിയിലേക്ക്. കരടിയാണോ അതോ മാനാണോ കൂടുതൽ അപകടകാരി? കരടി, എന്താ സംശയം അല്ലേ? പക്ഷേ ഉണ്ടല്ലോ, വർഷം 2000 US നടന്ന ഒരു സർവേ കാണിച്ചു തന്നത് എന്താണെന്നറിയോ? കരടിയുടെ ആക്രമണത്തിൽ 6 മരിച്ചതെങ്കിൽ മാൻ 83 പേരുടെ മരണത്തിന് ഇടയാക്കിയെന്നാണ്. എന്നുവെച്ച് മാൻ പാവം തന്നെയാണ് കേട്ടോ, അതൊന്നും ആളുകളെ കുത്തിക്കൊല്ലൊന്നുമില്ല. പുള്ളിക്കാരൻ ഒരു ശ്രദ്ധയില്ലാതെ റോഡിലൂടെ ക്രോസ് ചെയ്യുകയും അങ്ങനെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്താണ് ആ മരണങ്ങളൊക്കെ സംഭവിച്ചത്. കരടി ഓഫ് കോഴ്സ് അവൻ്റെ കൂർത്ത പല്ലുകളും നഖങ്ങളും കൊണ്ട് ആക്രമിച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയത്. ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നു പറഞ്ഞതുപോലെ അല്ലേ? പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഭയക്കുന്ന സംഗതികൾ ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കാൾ ഭീകരമായിരിക്കാം പ്രത്യക്ഷത്തിൽ നിരുപദ്രവം എന്ന് തോന്നുന്ന സംഗതികൾ കൊണ്ടുവരുന്ന അപകടങ്ങൾ. ഓൾറൈറ്റ്, അതിൻ്റെ ചുവട് പിടിച്ച് ദാ കുറച്ച് ചോദ്യങ്ങൾ, ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ഒരു സദസ്സിനോട് സംസാരിക്കുന്നതിനാണോ അതോ ഒന്നും പറയാനില്ലാത്തതിനോടാണോ കൂടുതൽ പേടി? വിമാനത്തിൽ സഞ്ചരിക്കുന്നതിനെയാണോ അതോ ഒരിക്കലും ലോകം കാണാൻ കഴിയാത്തതിനെയാണോ പേടിക്കുന്നത്? ഒരു മാറ്റത്തിനോടാണോ അതോ ജീവിതം മുഴുവൻ ഒരുപോലെ പോകുന്നതിനോടാണോ കൂടുതൽ പേടി? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനാവും. ചുരുക്കി പറഞ്ഞാൽ, പേടിച്ചിരുന്നാൽ നമ്മുടെ ഒരു സ്വപ്നവും യാഥാർത്ഥ്യമാവില്ല, ഒരാഗ്രഹവും സഫലീകരിക്കപ്പെടില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങുക. പേടി തോന്നുന്ന പല കാര്യങ്ങളും അങ്ങനെ പേടിക്കേണ്ടവയല്ല എന്ന് അപ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. ഓക്കെ, കേൾക്കുന്നു ബെഡ് കോഫി FM Rainbow 107.5.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. പിഎം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പിഎം സൂര്യാഘർ .gov.in.
2: Musically yours. You are listening to Rainbow FM Kochi 107.5. 107.5.

Sooner or later, we will have to recognize that the earth has rights too, to live without pollution. Environment is no one's property to destroy. What mankind must know is that human beings cannot live without Mother Earth, but the planet can live without humans. എന്തായാലും ഒരിക്കൽ നമ്മൾ ഈ കാര്യം അംഗീകരിച്ചേ മതിയാവൂ, മലിനീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നിലകൊള്ളാൻ ഭൂമിക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നത്. നശിപ്പിച്ചു കളയാൻ, ദോഷം വരുത്താൻ. പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരാളുടെയും സ്വകാര്യ സ്വത്തൊന്നുമല്ല. ഒരു പ്രധാന കാര്യം മനുഷ്യൻ മനസ്സിലാക്കേണ്ടതുണ്ട്, നമുക്ക് ജീവിക്കണമെങ്കിൽ ഭൂമി എന്ന അമ്മ കൂടിയേ തീരൂ. എന്നാൽ ഭൂമി എന്ന ഗ്രഹത്തിന് നിലനിൽക്കാൻ നമ്മുടെ യാതൊരു ആവശ്യകതയും ഇല്ല. യെസ്, വർഷങ്ങൾ പോകും തോറും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ, ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നല്ല കാര്യങ്ങൾ

ഭൂമിയെ സംബന്ധിച്ച് നല്ല കാര്യങ്ങളേക്കാൾ ഹാനികരമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നല്ലേ. സോ അത് ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം. ഭൂമിയില്ലെങ്കിൽ നമ്മൾ എവിടെ പോകും? There is no planet B. ഓക്കെ, ഓരോ വർഷവും വേൾഡ് എൻവയറൺമെന്റ് ഡേക്ക് ഓരോ സ്ലോഗനും തീമും ഉണ്ടാകാറുണ്ടല്ലോ. ഈ പ്രാവശ്യം സ്വീകരിച്ചിരിക്കുന്ന സ്ലോഗൻ നൗ ഫോർ ക്ലൈമറ്റ് എന്നാണ്.

0: സ്ലോഗനും തീമും ഉണ്ടാകാറുണ്ടല്ലോ. ഈ പ്രാവശ്യം സ്വീകരിച്ചിരിക്കുന്ന സ്ലോഗൻ നവ് ഫോർ ക്ലൈമറ്റ് എന്നാണ്. ക്യാമ്പയിൻ തീം എന്താണ്? ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെറ്റ് കോഫി.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: മാനസിക വിഷമങ്ങൾക്കുള്ള ഏറ്റവും നല്ല പ്രതിവിധി പ്രവർത്തന നിരതരാവുക എന്നതാണ്. ക്ഷീണത്തിനുള്ള ചികിത്സയും അത് തന്നെയാണ്. തന്നേക്കാൾ ക്ഷീണിതനായ ഒരാളെ സഹായിച്ച് പ്രവർത്തിക്കുക. പ്രതീക്ഷയില്ലാത്ത അവസ്ഥ മനസ്സിൽ തോന്നാതിരിക്കാനും ഏറ്റവും നല്ല പോംവഴി മറ്റൊന്നല്ല. അതെ ഫ്രണ്ട്സ്, മറ്റൊരാളുടെ വേദനകൾ കുറയാൻ സഹായിക്കുക എന്നത് സ്വന്തം

സങ്കടങ്ങളെ മറക്കുന്നതിന് തുല്യമാണ്. ഡിയേഴ്സ്, ഇത് ബെഡ് കോഫിയുടെ മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സെഗ്മെന്റിലെ സംസാര വിഷയം. ഓക്കെ, ഈ പേർഷ്യൻ പഴഞ്ചൊല്ല് ഒന്ന് കേട്ടോളൂ. ഐ വെപ്റ്റ് ബിക്കോസ് ഐ ഹാഡ് നോ ഷൂസ് അൺടിൽ ഐ സോ എ മാൻ ഹൂ ഹാഡ് നോ ഫീറ്റ്. എനിക്ക് ചെരുപ്പില്ലാഞ്ഞ് ഞാൻ കരഞ്ഞു കാലില്ലാത്ത ഒരു മനുഷ്യനെ കാണുന്നത് വരെ. ഇതിൽ പ്രകടമാകുന്നതും നമ്മുടെ സംസാര വിഷയം തന്നെയാണ്. ആദ്യം പറഞ്ഞത്, നമ്മുടെ പ്രശ്നങ്ങളെ പർവ്വതീകരിക്കുക, സ്വന്തം സങ്കടങ്ങളെ ഏറ്റവും വലിയ ദുരന്തങ്ങളായി കാണുക എന്ന ശീലങ്ങളുണ്ടല്ലോ. ഉള്ള ബ്ലെസ്സിങ്സിനെ, നമുക്കുള്ള അനുഗ്രഹങ്ങളെ കാണുന്നതിൽ നിന്നും കാഴ്ചയെ മറച്ചുകളയും. പകരം നമ്മുടെ സമയം സേവന സന്നദ്ധതയോടെ നമ്മളെക്കാൾ ഭാഗ്യഹീനരായവരെ സഹായിക്കാൻ ശ്രമിച്ചാൽ അതിൽ പരം നല്ലൊരു വഴിയില്ല. ഒരിക്കലേ ഒരു കമ്പനിയിൽ നടന്ന ലീഡർഷിപ്പ് സെമിനാറിന് ശേഷം അവിടെ ക്ഷണിതാവായി വന്ന പ്രാസംഗികനെ കമ്പനിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ സമീപിച്ചു. ഈ ഉദ്യോഗസ്ഥന് അധികം പ്രായമൊന്നുമില്ല കേട്ടോ, പക്ഷെ നല്ല പോസ്റ്റിലാണ്, ഉയർന്ന പോസ്റ്റിലായിരിക്കുന്നേ. സംസാരത്തിനിടയിൽ ഈ പ്രാസംഗികൻ ചോദിച്ചു, ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ഉയർന്ന പോസ്റ്റിൽ എങ്ങനെയാണ് എത്തിയതെന്ന്. അതിനെപ്പറ്റി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഉദ്യോഗസ്ഥൻ ഒരു പ്രത്യേക കാരണം എടുത്തു പറഞ്ഞു. എന്താണെന്നോ അദ്ദേഹം പ്രാസംഗികനോട് പറഞ്ഞ ആ കാരണം, തന്നെത്തോളം ഭാഗ്യമില്ലാത്ത ആളുകൾക്കൊപ്പം എല്ലാ ആഴ്ചയിലും ഏതാനും മണിക്കൂറുകൾ മുടങ്ങാതെ ചിലവഴിക്കുന്ന ശീലം, അത് തൻ്റെ മനോഭാവങ്ങൾ മാറ്റി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു സ്വഭാവം ജോലിയിലെ ഉയർച്ചയ്ക്ക് വലിയൊരു ഘടകമായിട്ടുണ്ടാവാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മറ്റുള്ളവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകൾ കാണുമ്പോൾ എനിക്ക് ഉള്ള അനുഗ്രഹങ്ങളെ ഞാൻ ഓർത്തു പോകും സർ, അതുകൊണ്ട് തന്നെ അവയെ ഞാൻ വിലമതിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലും പ്രധാനം, എന്നെക്കൊണ്ട് ആവശ്യമുള്ള, എൻ്റെ സഹായം ആവശ്യമുള്ള ആളുകളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുവാൻ കഴിയുന്നു എന്നതാണ്. യെസ്, ഈ ഒരു സംഗതി, ഈ ഉദ്യോഗസ്ഥൻ്റെ മനോഭാവം വളരെ ഭംഗിയായി നൊബേൽ ജേതാവായ ബഹുമുഖ പ്രതിഭ ആൽബർട്ട് ഷ്വൈറ്റ്സർ പറഞ്ഞു വച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, നിങ്ങളുടെ വിധി എന്താണ് എന്ന് എനിക്കറിയില്ല, എന്നാൽ നിങ്ങൾക്കിടയിൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ മനസ്സുണ്ടാവുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കായിരിക്കും എന്നും സന്തോഷമുണ്ടായിരിക്കുക എന്നത് എനിക്കറിയാം. കിട്ടിയ സഹായങ്ങളെ ഒരു നന്ദി പറച്ചിലിൽ ഒതുക്കി മാത്രം തിരികെ നൽകാൻ സാധിക്കില്ല കേട്ടോ. അതായത്, സഹായങ്ങൾക്ക് വെറുതെ ഒരു താങ്ക് യു മാത്രം പറഞ്ഞാൽ പോരാ എന്ന്. മറ്റെന്തു വേണം? ആ സഹായങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും മറ്റൊരാൾക്ക് സഹായം അഥവാ സേവനം എന്ന രീതിയിൽ നൽകിക്കൊണ്ടായിരിക്കണം നമ്മുടെ യഥാർത്ഥ നന്ദി പ്രകടനം. ഓൾറൈറ്റ്, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ളത് ബെഡ് കോഫിയാണ്. ഇത് റെയിൻബോ എഫ് എം ആണ്, യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇനി മ്യൂസിക് ബ്രേക്ക് ആണ്.

107.5 FM Rainbow. The family is the nucleus of civilization. കുടുംബമാണ് സംസ്കാരത്തിൻ്റെ, സാമൂഹിക ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. പ്രസിദ്ധ ചരിത്രകാരനും തത്വചിന്തകനുമായ വിൽ ഡ്യൂറന്റിൻ്റെ ഈ വാക്കുകൾ പോലെ ഏറ്റവും അടുപ്പമുള്ളവർക്ക്, കുടുംബാംഗങ്ങൾക്കും അടുത്ത ചങ്ങാതിമാർക്കും ഇവർക്ക് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല എന്നത് സത്യം. ഓക്കെ, നമ്മളിവിടെ ഇനി ബെഡ് കോഫിയിൽ കേൾക്കാൻ പോകുന്നത് നേവൽ ഓഫീസറും പര്യവേക്ഷകനുമായിരുന്ന റിച്ചർഡ് ഇ ബേർഡിൻ്റെ അന്റാർട്ടിക്കൻ അനുഭവമാണ്. ഒപ്പം അദ്ദേഹം എഴുതിയ പുസ്തകം അലോൺ, തനിയെ, അതിൽ നിന്നുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ. വർഷം 1934. തൻ്റെ രണ്ടാമത്തെ അന്റാർട്ടിക് പര്യവേക്ഷണത്തിന് റോസ് ബാരിയറിൽ എത്തിയതാണ് അഡ്മിറൽ ബേർഡ്. ധ്രുവപ്രദേശത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ഡേറ്റ കളക്ഷൻ, അതാണ് പ്രധാന ഉദ്ദേശ്യം. അവിടെ ഇപ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ കേട്ടോ, റോസ് ബാരിയറിൽ. കൂടെ വന്ന സംഘാംഗങ്ങളെല്ലാവരും ദൂരെ ബേസ് ക്യാമ്പിലാണ്. ഇദ്ദേഹത്തിന് കൂട്ടായി മഞ്ഞും ശീതക്കാറ്റും നിശബ്ദതയും. ഓക്കെ, വളരെ അപകടകരമായ പല സാഹചര്യങ്ങളും ഉണ്ടായി അദ്ദേഹം അവിടെ കഴിഞ്ഞ ആ കാലയളവിൽ. ടെൻറ്റിനുള്ളിലുള്ള സ്റ്റവ് കേടായിട്ട് അതിൽ നിന്നും പുറത്തു വന്ന കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് ഇദ്ദേഹം അവശനായിപ്പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതിലേറ്റവും സീരിയസ് ആയത്. അതേക്കുറിച്ച് പറയാം. താപനില -70 താഴെയാണ്. കിടന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാനോ വിളക്ക് തെളിയിക്കാനോ കഴിയാത്ത വിധം അവശനായിരുന്നു ബേർഡ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിങ്ങനെ അടഞ്ഞു പോകുന്നു. ഉറങ്ങിപ്പോയാൽ പിന്നെ താൻ ഒരിക്കലും എഴുന്നേറ്റേക്കില്ല എന്ന ബോധ്യമുണ്ടായിരുന്നു ബേർഡിന്. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് ആ അവസ്ഥയിലെത്തി. മരണത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് മനസ്സ് പോയപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കുടുംബത്തിലെ ആളുകളെ ഓർമ്മ വന്നു. താൻ തിരിച്ചെത്തിയില്ലെങ്കിൽ അവിടെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഓർത്തപ്പോൾ ബേർഡിന് ആശങ്കയായി. തനിക്ക് മുൻപ് 22 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ എത്തിയ ക്യാപ്റ്റൻ സ്കോട്ടിൻ്റെ അവസാന വാക്കുകൾ അദ്ദേഹം ഓർത്തു. ക്യാപ്റ്റൻ സ്കോട്ട് കുറിപ്പുകളിൽ എഴുതിയിരുന്നു, ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്ന്. പുറം ലോകത്തിനായി അദ്ദേഹം എഴുതിയ കുറിപ്പുകളിലൊന്നിലുണ്ടായിരുന്നതാണ് ആ ഒരു ചിന്ത.

മിന്നൽ പിണർ പോലെ പാഞ്ഞു ബേർഡിൻ്റെ മനസ്സിലൂടെ. ഏതൊരു വ്യക്തിയുടെയും ശക്തി അവൻ്റെ കുടുംബമാണ്, കൂട്ടുകാരാണ്. ഈ ചിന്തകൾ തന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. ഇത് എഴുതാൻ ശ്രമിക്കണം. കുടുംബത്തെപ്പറ്റി, അവരോടുള്ള ഇഷ്ടത്തെപ്പറ്റിയൊക്കെ എഴുതാൻ ശ്രമിക്കണം. അപ്പോൾ ഉറങ്ങാനും ബോധം പോകാനുമുള്ള സാധ്യത കുറവാണ്. ആ ഒരു തീരുമാനത്തിന് ഫലമുണ്ടായി. ചിന്തയും എഴുത്തുമായി കുറേ നേരം മല്ലിട്ട് കഴിഞ്ഞപ്പോൾ ബേർഡിന് ഏറെ ശ്രമിച്ച് ഒന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരുവിധം ആ സ്റ്റവ് റിപ്പയർ ചെയ്ത് വിഷവാതകം പുറത്തു വരുന്നത് തടഞ്ഞു. തുടർന്ന് ആഴ്ചകളോളം കിടപ്പിലായെങ്കിലും മരണത്തിനടുത്തെത്തിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സന്തോഷമായിരുന്നു ബേർഡിന്. സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും സമവാക്യങ്ങൾ പുനർനിർവചിക്കപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. കാപട്യവും അഹങ്കാരവുമില്ലാത്ത ജീവിതമാണ് ഏറ്റവും പ്രധാനം എന്ന തിരിച്ചറിവ്. ഓൾറൈറ്റ്, അദ്ദേഹം ആ സമയത്ത് എഴുതിയ ഡയറി കുറിപ്പുകൾ ഒരുമിച്ച് ചേർത്ത് പിന്നീട് ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. അതാണ് പ്രശസ്തമായ അലോൺ എന്ന പുസ്തകം. തനിയെ, ജീവിതത്തിൻ്റെ ഫിലോസഫിയെ പ്രതിപാദിക്കുന്ന ആ പുസ്തകത്തിൽ നിന്നും റിച്ചർഡ് ബേർഡിന് ഏറ്റവും സവിശേഷമായി തോന്നിയ ചില പാരഗ്രാഫ്സ് ഒന്ന് കേട്ടോളൂ. മനുഷ്യൻ്റെ കരസ്പർശമോ നോട്ടമോ പോലും എത്താത്ത മഹത്വങ്ങളുടെയും മൂല്യങ്ങളുടെയും ഒരു കലവറയാണ് ഈ പ്രപഞ്ചം. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം നമ്മുടെയൊക്കെ ജീവിത വീക്ഷണത്തിന് അത്രയേ കഴിവുണ്ടാവൂ. അല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കാൻ കഴിയാത്തത്ര ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ചിത്രം മുഴുവനായും കാണാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മുടെ ഏവരുടെയും ലക്ഷ്യം മൊത്തത്തിലുള്ള പൊരുത്തം, യോജിപ്പ്, സ്വരച്ചേർച്ച എന്ന സംഗതിയായിരിക്കണം. അത് കൃത്യമായി തന്നെ കണ്ടിരിക്കണം നമ്മൾ. അതെ, ആ ലക്ഷ്യത്തെ കൃത്യമായി മനസ്സിലാക്കുക, അതിനായി നിരന്തരം ശ്രമിക്കുക എന്നത് തന്നെ നമ്മളെ ഹാർമണിയിലേക്ക് നയിക്കും. അങ്ങനെ അവനവനോടും കുടുംബവൃത്തങ്ങളിലും കൂട്ടുകാരോടും സ്വരച്ചേർച്ച കൈ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥ സമാധാനം എന്താണെന്നറിയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളും സമൂഹങ്ങളും ചേർന്നുണ്ടാകുന്ന രാജ്യവും അനുഗ്രഹീതമാണ്, സന്തോഷം നിറഞ്ഞതാണ്. ഈ സമാധാനവും സന്തോഷവും തന്നെയാണ് സ്വരച്ചേർച്ചയുടെ അളവുകോൽ. ചുരുക്കി പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനമാകേണ്ടത്: കുടുംബത്തിൻ്റെ സ്നേഹ സഹകരണങ്ങളും കൂട്ടുകാരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും. അവൻ നേടുന്ന മറ്റെന്തും കാറ്റിൻ്റെ ദയവിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ പോലെയാണ്, മുൻവിധികളുടെ തിരമാലകളിൽ ആടിയുലയുന്ന കപ്പലുകൾ. എന്നാൽ കുടുംബം എന്നെന്നും ശക്തമായി തന്നെ നിലകൊള്ളുന്ന നങ്കൂരമാണ്. ആത്മാർത്ഥ സൗഹൃദങ്ങളും അങ്ങനെ തന്നെ. അവിടെ എത്തിച്ചേരുന്ന കപ്പലുകൾ വിശ്വാസ്യതയുടെയും സ്നേഹത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നങ്കൂരങ്ങളുടെ ബലത്തിൽ ഓളങ്ങളിൽ ഊഞ്ഞാലാടി സന്തോഷിക്കും. ഡിയേഴ്സ്, 5 മാസത്തോളമാണ് അഡ്മിറൽ റിച്ചർഡ് ബേർഡ് റോസ് ബാരിയറിലെ മഞ്ഞുമൂടിയ ആ ടെൻറ്റിൽ തനിച്ചു കഴിഞ്ഞത്. ജീവൻ നഷ്ടമായി എന്ന് തോന്നിയ നിമിഷങ്ങളെ വരെ അതിജീവിച്ച് ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് അദ്ദേഹം തിരികെ എത്തിയത് ശേഖരിക്കാൻ പോയ സയൻറ്റിഫിക് ഡേറ്റ മാത്രമായിട്ടല്ല, ജീവിതത്തെക്കുറിച്ച് കുറേയേറെ തിരിച്ചറിവുകൾ കൂടി നേടിക്കൊണ്ടാണ്. അലോൺ എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം നമ്മളിലേക്കും എത്തിച്ച പ്രചോദനമായ തിരിച്ചറിവുകൾ. കൂടുതൽ തിരിച്ചറിവുകൾക്ക് നാളെ ഇതേ സമയം ബെഡ് കോഫിക്കൊപ്പം വന്നേക്കണം കേട്ടോ. ഇതിനെ ഒട്ടും സമയമില്ല. ഓക്കെ ഫ്രണ്ട്സ്, സൂപ്പറായി തുടങ്ങിയ ഈ ദിവസം സൂപ്പർ ഡ്യൂപ്പറായി അവസാനിക്കട്ടെ എന്ന ആശംസയോടെ ബൈ പറയട്ടെ. യെസ്, ബൈ ഫോർ നൗ, ടേക്ക് കെയർ. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക് നോക്കുമ്പോൾ 8:30 യാത്രാവിശേഷങ്ങളും യാത്രാ അപ്ഡേറ്റ്സുമായി എത്തുന്നു സവാരി ടൈം. 10:00 വാട്സപ്പിലൂടെ ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാം, വാട്സപ്പ്. 11:00 ഉലക ചുറ്റിയുള്ള സഞ്ചാരം, ഉലക സഞ്ചാരം. 12:00 യുവർ ചോയ്സ്. 3:00 വിവിധ ഭാരതി റിലേ ആണ്.

0: വൈകിട്ട് 5 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 8 മണിക്ക് റെയിൻബോ റോക്സ്. 9 മണിക്ക് മ്യൂസിക് രംഗോലി. അല്പസമയത്തിനകം പാമ്പാക്കുടയിൽ നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് വിജയൻ പി എൻ തിരഞ്ഞെടുത്ത ഒരുപിടി ഗാനങ്ങളുമായി ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി.
1: You are listening to FM Rainbow 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: സ്വാഗതം.
0: സ്വാഗതം കൊച്ചി.

പ്രകൃതി നമ്മളെ ചേർത്ത് നിർത്താൻ നമ്മൾ പ്രകൃതിയെ ചോർത്തുന്നതൊന്നും ചെയ്യാതെ ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി ലോക പരിസ്ഥിതി ദിനം കൂടി ഒരിക്കൽ കൂടി വരികയാണല്ലേ. അങ്ങനെ ലോക പരിസ്ഥിതി ദിനത്തിൽ ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കുച്ചിയുമായി റെയിൻബോ ആർജി രാജൻ സോമസുന്ദരം. പാമ്പാക്കുടയിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് വിജയൻ പി എൻ തിരഞ്ഞെടുത്ത ഒരുപടി ഗാനങ്ങളാണ് ഇന്നത്തെ ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കുച്ചി. ആദ്യ ഗാനത്തിലേക്ക് എത്തുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനും ഭാര്യയും സുധീന്ദ്രനും സരളയുമാണ്. ഇപ്പോൾ താമസിക്കുന്നത് ചെറിയൊരു വീട്ടിലാണ്. വീട്ടിലെ മുറിയിൽ മൂലയ്ക്കൊരു തുണി അലമാരയുണ്ട്. അതിൻ്റെ മുകളിൽ നായകൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു സൗന്ദര്യ ദേവതയുണ്ട്, ശില്പം. നായകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൗന്ദര്യ ദേവതാ ശില്പം. ഏകദേശം ശകുന്തളയുടെ പ്രതിമയൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രതിമ. ഒരു ദിവസം സരള പാല് കൊണ്ടുവന്ന് അത് കുടിച്ച് അതിൻ്റെ പങ്ക് പ്രാണപകുതിക്ക് കൊടുത്ത് പിന്നെ ചർച്ച അങ്ങയായി പ്രതിമയെക്കുറിച്ചിട്ടായി. സരള വന്നതിനു ശേഷം എൻ്റെ സൗന്ദര്യ ദേവത നിഷ്പ്രഭയായിരിക്കുന്നു. ഏ, ഈ ആളിനെ സ്വന്തമാക്കിയില്ലേ, അതിൻ്റെ അസൂയയാണ് അവൾക്കെന്ന് സരള. എന്തായാലും ഈ സുന്ദരി ഇവിടുന്ന് എടുത്ത് ഞാൻ മാറ്റും. അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ ആണ് ഈ പാട്ട് വരുന്നത് കേട്ടോ. വാഴവേമായി എന്ന ചിത്രത്തിൽ താരങ്ങളായി സത്യൻ, ഷീല എന്നിവർ. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ, പാടിയത് പി ജയചന്ദ്രനും പി സുശീലയും ചേർന്നാണ്.

ഇവിടെ പക്ഷേ മൗനമില്ലാതെ പാട്ട് തുടരുന്നു. ലിസ്ണേഴ്സ് ചോയ്സ്, സ്വാഗതം കൊച്ചി. 1979 പൂവച്ചൽ ഖാദർ സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എന്ന് തുടങ്ങുന്ന ഗാനം ചൂള എന്ന ചിത്രത്തിന് വേണ്ടി രചിച്ച് രവീന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസും മിസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മദ്രാസിൽ എസ് ആർ പൊതുവാളിന്റെ ആതിഥേയത്വം സ്വീകരിക്കാത്ത കലാകാരന്മാർ, പ്രത്യേകിച്ച് ഗായകന്മാർ ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കുകയാണ് ഗായകൻ സുരേഷിന് അവിടെ എത്തുന്നത് മദ്രാസിൽ. അങ്ങനെ അവരുടെ ബംഗ്ലാവിലേക്ക് ക്ഷണിക്കുകയും അവിടെ ഒരു സ്വീകരണമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ എസ് ആർ പൊതുവാളിന്റെ മകന്റെ ഭാര്യ ശോഭയും സംഗീതം ഏറെ ആസ്വദിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ ഗായകൻ സുരേഷിന്റെ വരവ് ഒരു പാർട്ടിയായിട്ട് മാറി. വാതിലിൽ ചാരി നിന്നും വാതിൽ പാളിയിൽ കൈവച്ചും ഇടയ്ക്ക് സോഫയിലിരുന്നും നായകൻ നസീർ പാടുന്നതാണ് ആദ്യമായിട്ട് ഈ പാട്ടെത്തുന്നത്. രസകരമായ രീതിയിൽ കൗതുകത്തോടെ ചിരിപടർത്തി ആസ്വദിക്കുന്ന എസ് ആർ പൊതുവാളായി അടൂർ ബാസി എത്തിയിരുന്നു. ഒരു പൂവിടരുന്നത് പോലെയുള്ള മുഖഭാവങ്ങളോടുകൂടി ശോഭയായി നായികയായി നടിശീലയും. അപ്പോൾ ഈ ഗാനം രണ്ട് തവണ ചിത്രത്തിൽ വരുന്നുണ്ടെന്നുണ്ടോ അല്ലേ? അപ്പോൾ ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി, ഇവിടെ പാടുന്നത് യേശുദാസും പി ലീലയും ചേർന്നത്.

ആരാരോ ആരിരാരോ എന്ന് പാടാത്തവരായിട്ട് മലയാളികൾ വരെ ചുരുക്കുമായിരിക്കും അല്ലേ. ആരാധന എന്ന ചിത്രത്തിന് വേണ്ടി 1977 ബിച്ചു തിരുമല രചിച്ച് കെ ജെ ജോയ് സംഗീതം പകർന്ന് യേശുദാസ് എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ ലിസ്ണേഴ്സ് ചോയ്സ് പകതം കുച്ചിയിൽ കേട്ടത്. വിജയൻ പി എൻ പാമ്പാക്കുടയിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു വീട് ഗാനങ്ങളാണ് നമ്മൾ ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ധനികനായ അമ്പാടി രാജശേഖരന്റെ മകൻ രാജു ഒരു കാറോട്ട മത്സരത്തിൽ വിജയിച്ച് നിൽക്കുമ്പോഴാണ് വർക്ക്ഷോപ്പ് മെക്കാനിക്കായിട്ടുള്ള ഡിക്രൂസിന്റെ മകൾ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഹോട്ടൽ അറ്റ്ലാന്റിക്കിൽ ഒരു ടെലിഫോൺ ഓപ്പറേറ്ററാണ് എലിസബത്ത്. ഫോട്ടോഗ്രാഫ് ചോദിച്ചു വന്ന ആളെ കളിയാക്കി തുടങ്ങുന്ന ബന്ധമൊടുവിൽ വിവാഹത്തിൽ വരെ എത്തി നിൽക്കുന്നു. അച്ഛന്റെ എതിർപ്പിനെ തുടർന്ന് അവർ ഒരു വീട്ടിൽ മാറി താമസിക്കുകയാണ്. അതിനിടയ്ക്ക് എലിസബത്തിന്റെ പിന്തുണ കൊണ്ട് രാജു IAS പരീക്ഷ പാസ്സാകുകയും അതിനുള്ള ട്രെയിനിങ്ങിന് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ആ സന്തോഷത്തിൻ്റെയൊക്കെ ബാക്കിയായി മലമുകളിൽ ഉദ്യാനത്തിൽ പുൽത്തകടിയിലുമൊക്കെ ഓടി നടന്ന് നൃത്തം വെച്ച് അവർ പാടുകയാണ്. സെറീന വഹാബ്, കമൽഹാസൻ എന്നീ താരങ്ങൾ ഒന്നിച്ച് എത്തിയ ചിത്രം മദനോത്സവം. ഗാനരചന ONV സംഗീതം സലിൽ ചൗധരി, പാടിയത് യേശുദാസും സബിത ചൗധരിയും ചേർന്നാണ്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ആധുനിക സെക്കൻഡറി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന 200 ബെഡുകളുള്ള ESIC ആശുപത്രി പ്രധാനമന്ത്രി സൂറത്തിൽ ഉദ്ഘാടനം ചെയ്യും. വൽസാദിലെ ആധുനിക വൈദ്യുതി വിതരണ നവീകരണങ്ങൾ, ദഹേജിലെ പെട്രോളിയം കെമിക്കൽസ് മേഖലയിലെ അത്യാധുനിക മലിനജല നിർമ്മാർജ്ജന ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവ അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. നമോ എയർപോർട്ടിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും നമോ ആശുപത്രിയും ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ യുകെ വിഷൻ 2035 അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുകെ വിദേശകാര്യ സെക്രട്ടറി എവച്ച് കൂപ്പറും ഇന്നലെ ന്യൂഡൽഹിയിൽ ആദ്യ വാർഷിക യോഗം ചേർന്നു. സാങ്കേതികവിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ യുകെ ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിന് കീഴിലുള്ള വിവിധ സംരംഭങ്ങളിലെ പുരോഗതിയിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു. സന്ദർശനവേളയിൽ ലിവർപൂൾ സർവകലാശാലയ്ക്ക് ബംഗളൂരുവിൽ ക്യാമ്പസ് തുറക്കുന്നതിനുള്ള അംഗീകാരപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൈമാറി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ധനനയ സമിതി എടുത്ത തീരുമാനങ്ങൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് മുംബൈയിൽ പ്രഖ്യാപിക്കും. പണപ്പെരുപ്പം, ക്രൂഡ് ഓയിൽ വിലവർദ്ധന, രൂപയുടെ മൂല്യത്തകർച്ച തുടങ്ങിയ വെല്ലുവിളികളെ നേരിടുന്നതിന് റിപ്പോ നിരക്ക് വർദ്ധന ഉചിതമായ നടപടി ആയിരിക്കില്ല എന്നാണ് SBI ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. സാമ്പത്തിക സ്ഥിരത പിന്തുണയ്ക്കുന്നതിന് RBIക്ക് ഹ്രസ്വകാല പലിശ നിരക്ക് ഉപകരണങ്ങളും ലിക്വിഡിറ്റി നടപടികളും ഉപയോഗിക്കാമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂവൽ യാത്രാ വാഹനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിൽ ഉള്ളത്. ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യ വൻതോതിൽ നടപ്പിലാക്കുന്നത് എഥനോൾ അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങളുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു.
2: India's flex fuel journey expands from two-wheelers to four-wheelers, and this transition is significant. Today, India has over 30 crore two-wheelers on the road, but we also have 37 lakh passenger vehicles representing family mobility and the future of personal transportation. When flex fuel technology enters this segment at scale, the impact multiplies dramatically. This is the beginning of a new chapter in India's energy transition.
0: ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വിദേശ ഇറക്കുമതി കുറയ്ക്കുകയും രാജ്യത്ത് നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും ഫോസിലിതര ഇന്ധനശേഷിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപാദകരിൽ ഒന്നായി ഉയർന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന 2 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. സന്ദർശനത്തിനിടയിൽ ശ്രീ ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും.

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നലെ ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വെർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 1973 മുതലാണ് പരിസ്ഥിതി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ആഗോളതാപനം, വനനശീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് ലോക ശ്രദ്ധ തിരിക്കാനും അതിനെതിരെ ഒരുമിച്ച് പോരാടാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്, സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് എന്നിവർ ഡൽഹിയിലെ മൈതാൻ ർഹിലുള്ള നമോ ഓക്സിജൻ പാർക്കിൽ ഏക് പേട് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന വൃക്ഷത്തെ നടീൽ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് നിർവഹിക്കും. തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ഹോക്കി Under-18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷന്മാരുടെ സെമിഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പൂൾ എയിൽ 9 പോയിന്റോടെ 2nd സ്ഥാനത്തെത്തിയാണ് ഇന്ത്യ അവസാന 4 ഇടം പിടിച്ചത്. വൈകുന്നേരം 3:30 മത്സരം. വനിതകളുടെ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് മുന്നേറിയത്. ഇന്ന് രാവിലെ 9:30 നടക്കുന്ന സെമിയിൽ ഇന്ത്യ ചൈനയെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ റഷ്യയുടെ ലോക 8-ാം നമ്പർ താരം ആന്റീന പോളണ്ടിന്റെ ചാലിൻസ്കയെ നേരിടും. ഇന്ന് നടക്കുന്ന പുരുഷന്മാരുടെ ആദ്യ സെമിയിൽ ലോക 2-ാം നമ്പർ താരം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് താരം മെൻസിഹിനെയും 2-ാം സെമിയിൽ ഇറ്റാലിയൻ താരങ്ങളായ കൊബോലി അർണാൾഡിനെയും നേരിടും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ദീർഘനാളായുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. ഡോക്ടർ കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം കേരള നിയമസഭ പാസാക്കി. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വി ഡി മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് അവതരണത്തിനായി June 19 സമ്മേളനം പുനരാരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശകനായ തരുൺ കപൂറിന് 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകാരം നൽകി. 1987 ബാച്ചിലെ വിരമിച്ച IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ പുതുക്കിയ കാലാവധി ഈ മാസം 10 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാ

0: ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

0: 1973 നഖങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ദേവരാജൻ ഗാനശില്പികൾ ഒരുക്കി യേശുദാസും പി മാധുരിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പ്രിയപ്പെട്ട സ്വാഗതം കൊച്ചി. സ്വാഗതം കൊച്ചിയുടെ സ്ഥിരം ശ്രോതാവാണ്. എന്റെ പേര് വിജയൻ. പിറവം മൂവാറ്റുപുഴ റൂട്ടിൽ പാമ്പാക്കുട എന്ന സ്ഥലത്താണ് എന്റെ ഗ്രാമം. ഭാര്യയുടെ പേര് ശോഭ. ഞങ്ങളുടെ 35-ാമത് വിവാഹ വാർഷികമാണ് June 6. ഈ സന്തോഷത്തിൽ സ്വാഗതം കൊച്ചിയും പങ്കുചേരുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ 100 ഗാനങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അത് 100 യുഗ്മ ഗാനങ്ങളാണ്. ഒരു കൊച്ചുകുട്ടി പൂന്തോട്ടത്തിൽ കയറിയിട്ട് ഏത് പൂ പറിക്കണമെന്ന സംശയത്തിൽ നിൽക്കുന്നത് പോലെയാണ് ഞാൻ. ഇതിലേത് പാട്ടാണ് തിരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അപ്പോൾ അതിൽ 25-ഓളം പാട്ടുകൾ എഴുതി അയക്കുകയാണ് എന്നൊക്കെ എഴുതി അയച്ച ലിസ്ണർ നമ്മളോടൊപ്പം ചേരുന്നു ഇപ്പോൾ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആഹ്, പാട്ടുകൾ കേട്ടിങ്ങനെ പൂന്തോട്ടത്തിൽ നിൽക്കുകയായിരിക്കും അല്ലേ? റേഡിയോയുടെ വോളിയം കുറയ്ക്കണോട്ട്, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലല്ലോ, ഇപ്പൊ നമുക്ക് അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട് പറയുന്നത് തിരിച്ച്. ആഹ്, അല്ലെങ്കിൽ റേഡിയോയുടെ അല്പം മാറി എന്നാലും മതി. ആ, അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് തന്നെ വീണ്ടും എക്കോ പോലെ കേട്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ആദ്യമായിട്ട് അഡ്വാൻസ് ആശംസകൾ അറിയിക്കുകയാണ്. നാളെയാണ് വിവാഹ വാർഷികമെങ്കിലും 35-ാമത് അല്ലേ? അതെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ.
1: പിന്നെ എന്റെ അണിയറ പ്രവർത്തകർ അവതരിപ്പിക്കുന്ന ആൾക്കും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു.
0: തീർച്ചയായിട്ടും നമുക്കിങ്ങനെ പഴയ പാട്ടുകൾ ഇങ്ങനെ

0: ഇപ്പോൾ പലതും ഓർമ്മ വരുന്നു അല്ലേ. ഈ ചില സിനിമകൾ കണ്ട ഓർമ്മയായിരിക്കാം, അല്ലെങ്കിൽ അന്ന് നമുക്ക് കൂടെ ഉണ്ടായിരുന്നവരെ ആയിരിക്കാം. അങ്ങനെ ആ ഓർമ്മകളെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് സ്വാഗതം കൊച്ചി ഒരു വലിയ സന്തോഷമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ?
1: വീട്ടില് ഭാര്യയാണ് വീട്ടിലുള്ളത്, മകൻ ജോലിയായിട്ട് അങ്കമാലി ടെൽക്കിലാണ്, അവന്റെ ഭാര്യ അവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്.
0: ശരി ശരി.
1: മകളെ കെട്ടിച്ചു വിട്ടു, അവളുടെ പേര് ആതിര.
0: അതെ അല്ലേ.
1: മകന്റെ പേര് അഖില്.
0: ഓക്കെ.
1: മരുമകളുടെ പേര് രേഷ്മ.
0: രേഷ്മ.
1: മരുമകന്റെ പേര് അജിത്.
0: അതെ അല്ലേ.
1: രണ്ടു മകൾക്ക് രണ്ട് കുട്ടികളുണ്ട്.
0: ആ കുട്ടികളുടെ പേര് പറയൂ.
1: ആദികേശും ആദി ദേവും.
0: ആഹാ, ആദികേഷ് ആദിദേവ്.
1: ഒരു കുട്ടി ഉണ്ടായിട്ട് 3 മാസം ആവണേ ഉള്ളൂ.
0: ആണല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ മഴയുണ്ട് ഇപ്പോ?
1: അയ്യോ, ശക്തമായ മഴ, അത് കാരണം പുറത്തു നിന്നിട്ട് ഭയങ്കര ഒറ്റയിരിക്കുക.
0: ശരി ശരി. എന്തെങ്കിലും മഴ തകർക്കുമെന്നാണ് ഇപ്പൊ അറിയുന്നത്. അപ്പോ ഇപ്പൊ ഉള്ളത് രാജൻ സോമസുന്ദരാണ് ഇപ്പൊ കൂടെ ഉള്ളത് കേട്ടോ.
1: ആദ്യം പേര് പറഞ്ഞപ്പോ എനിക്ക് വ്യക്തമായിട്ട് തിരിഞ്ഞില്ലായിരുന്നേ.
0: ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഇപ്പൊ ലോക പരിസ്ഥിതി ദിനത്തിൽ തന്നെ നമ്മുടെ പൂന്തോട്ടം എത്തി. ഓക്കെ. അപ്പൊ പൂന്തോട്ടത്തിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന കുട്ടിയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ.
1: ഞാനെപ്പോഴും കുട്ടികളെയും പൂക്കളെയും പാടുകൾ അധികമായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
0: തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയാണല്ലോ, എപ്പോഴും കുട്ടിയായിരിക്കുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല.
1: അവരെപ്പോഴും ഞാൻ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് 3 കാര്യം പറയുമ്പോഴും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്ക് അതാണ് ഏറ്റവും വലിയ മഹത്വം, കുട്ടിയാകുക എന്ന് പറയുന്നതിനോളം വലിയ മഹത്വം ഒന്നും വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു.
1: എന്റെ മകന്റെ ബർത്ത്ഡേ കൂടിയാണ്.
0: ആണോ? അത് ശരി. ഓക്കെ, അപ്പൊ പിറന്നാൾ ആശംസകൾ അറിയിക്കണേ.
1: നന്ദി.
0: ഓക്കെ, അപ്പൊ ബാക്കി പാട്ടുകൾ കൂടി വരുന്നു, എല്ലാവരോടും പ്രത്യേക അന്വേഷണമൊക്കെ പറയണം. ഓക്കെ, അപ്പൊ സന്തോഷമായിട്ടിരിക്കും കേട്ടോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ.

1962 ഭാഗ്യജാതകം എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചിച്ച എം എസ് ബാബുരാജ് സംഗീതം പകർന്ന് യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വീട്ടിൽ ആവശ്യത്തിന് പണവും സ്വത്തുമൊക്കെ ഉണ്ടായിട്ടും അവനെ അതൊന്നും അത്ര സ്വാധീനിച്ചിരുന്നില്ല. കവിതയും പണത്തേക്കാൾ തന്നേക്കാൾ ഏറെ അന്തരമുണ്ടായിരുന്ന കൂട്ടൊക്കെയായിരുന്നു അവനുണ്ടായിരുന്നത്. കലാലയത്തിൽ എത്തിയപ്പോഴാണ് രാഹുലിന് ഡേവിസ് എന്ന സുഹൃത്തിനെ കിട്ടിയത്. അവനെ കൊച്ചേട്ടൻ എന്ന് വിളിച്ച് കൂടെയുണ്ടായിരുന്ന അനുജത്തി കവിത ഏറെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരി. അങ്ങനെ ഡേവിസിനെ കാണാൻ വീട്ടിലെത്തുമ്പോഴും കലാലയത്തിൽ വെച്ച് കാണുമ്പോഴും അവർ തമ്മിൽ ഏറെ അടുത്തു. ഒരു ചിത്രകാരി കൂടിയായിരുന്നു അവൾ. വീട്ടിൽ പടം വരച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവളുടെ അടുത്തെത്തി. കള്ളൻ ശബ്ദമില്ലാതെ വരികയായിരുന്നു അല്ലേ എന്നവർ പറഞ്ഞപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ചു. തനിക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന ചോദ്യമായി അവൾ. ഒരിക്കൽ ആവശ്യപ്പെട്ട പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപുള്ള അസൽ കവിത നൽകണമെന്നുള്ളായിരുന്നു. അത് അവൾക്കതൊരു പ്രിവിലേജാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുമായി മുറിക്ക് പുറമെ ടെറസിലേക്ക് നീങ്ങുകയാണ്. തെങ്ങിൻ ഓലത്തലപ്പുകൾ പാരപ്പറ്റിലേക്ക് വീണ് കിടക്കുന്നിടത്ത് വന്നു നിന്ന് അവൾ ആ കവിത പാടി. അവനത് ഏറ്റുപാടി. വീണുനാഗവള്ളിയും ശോഭയും അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ. കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ. ഗാനരചന ഒ എൻ വി. സംഗീതം എം ബി ശ്രീനിവാസൻ. പാടിയത് പി ജയചന്ദ്രനും സിൽമ ജോർജും ചേർന്നു.

1979-ൽ പുറത്തിറങ്ങിയ പമ്പരം എന്ന ചിത്രത്തിന് വേണ്ടി ചിറയൻകീഴ് രാമകൃഷ്ണൻ രചന നിർവഹിച്ച എ ടി ഉമ്മർ സംഗീതം പകർന്ന് ജോളി എബ്രഹാമും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. 20-ാം നൂറ്റാണ്ടിലേക്ക് മുക്കുവനെയും ഭൂതത്തിനെയും പറിച്ചു നട്ട കഥ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് മുക്കുവനെ സ്നേഹിച്ച ഭൂതം. കേശവനും ഭാര്യ ചിരിത മകൾ അമ്പിളിയും വളരെ വിഷമതയിലാണ് കഴിയുന്നത്. വലിയ ദാരിദ്ര്യമാണ്. എന്നാൽ അമ്പിളിയുടെ അമ്മാവനാകട്ടെ നല്ല സമ്പന്നതയിലും എങ്ങനെയൊക്കെയാണെങ്കിലും അവളുടെ മുറിച്ചെടുക്കാൻ രാജൻ അവളെ ഏറെ സ്നേഹിക്കുന്നുണ്ട്. അവർ പരസ്പരം അങ്ങനെയിരിക്കെ തുറയിലെ ഉത്സവം എത്തുകയാണ്. ലോഹത്തിൽ തീർത്തിരിക്കുന്ന ദേവിയുടെ വിഗ്രഹം കുരുത്തോലെ വെട്ടിയൊരുക്കി അലങ്കരിച്ചിരിക്കുന്നിടത്ത് ദീപങ്ങൾ വെളിച്ചവും അലങ്കാരവും തീർത്ത് ആവണിമേളം കൊഴുക്കുകയാണ്. പിങ്ക് ബ്ലൗസും കൈലി മുണ്ടുടുത്ത് അരയത്തി പെണ്ണുങ്ങളുടെ സംഘത്തെ നയിക്കുന്ന നായിക അമ്പിളിയായി നടി ഉണ്ണിമേരി. മഞ്ഞ തുണിയുടെ തലക്കെട്ടും കൈലി മുണ്ടും എടുത്ത് അരയന്മാരുടെ സംഘവും ചേർന്ന നൃത്തവും പാട്ടും കൊട്ടിക്കയറുന്നു. ചിത്രം മുക്കുവനെ സ്നേഹിച്ച ഭൂതം 1978-ൽ അൻവേർ സുബൈർ എഴുതി, കെ ജെ ജോയ് സംഗീതം പകർന്ന് വാണി ജയറമും ഇടവ ബഷീറും സംഘവും ചേർന്ന് പാടിയ ഗാനം.

1978 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ഗാനരചന പി ഭാസ്കരൻ രചിച്ചപ്പോൾ സംഗീതം ദേവരാജനായിരുന്നു. പാടിയത് യേശുദാസും പി മാധുരിയും ചേർന്ന്. മൂവാറ്റുപുഴ പാമ്പക്കൂടയിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് വിജയൻ പി എൻ തിരഞ്ഞെടുത്ത ഒരുപാട് ഗാനങ്ങളാണ് ഇന്നത്തെ ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ ആസ്വദിച്ചത്. നാളെ രാവിലെ കേൾക്കാം അങ്കമാലിയിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് മിനി മാർട്ടിൻ തിരഞ്ഞെടുത്ത ഒരുപാട് ഗാനങ്ങളുമായി ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി രാവിലെ 7 മണിക്ക്. ഇനി വരുന്നു 1977 പുറത്തിറങ്ങിയ ചിത്രം സഖാക്കളെ മുന്നോട്ട്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസും പി മാധുരിയും ചേർന്ന്.

0: 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ, തിരികെ എത്താം 8:30.
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I'm Naresh Mago. The headlines. Prime Minister Narendra Modi to visit Gujarat and Daman today to launch multiple development projects worth around 21,800 crore rupees. Prime Minister calls upon athletes participating in World Yogasan Championship to become ambassadors of Ayush Ministry.

0: സമയം 8 മണി കഴിഞ്ഞ് 31:26. നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിൽ കീഴിൽ ആങ്ങലി ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആങ്ങലി അഥവാ അയനി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചിട്ടുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം ആങ്ങലി മരങ്ങൾ വളർത്തുന്ന കർഷകർ 9995155346 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9995155346. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് CELKAU.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. CELKAU.in June 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് കാർഷിക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ നിയന്ത്രണത്തിൽ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിൽക്കടവിൽ പ്രവർത്തിക്കുന്ന OP ക്ലിനിക്കിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി PSC അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, മറ്റ് യോഗ്യതകൾ, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം വെള്ളിക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ June 12 വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നേരിട്ടോ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുടെ കാര്യാലയം 2 നില പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് മാർക്കറ്റ് ജംഗ്ഷൻ അടിമാലി 6855561 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. ഫോൺ നമ്പറുണ്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ട്, 0484224399 0484224399. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242439. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇനി കേൾക്കാം.
1: Blast your mornings with blistering music. Sawari time.

സവാരി ടൈമാണ് ഇനി 10 മണി വരെ. അപ്പോൾ യാത്രയുടെ ഒപ്പം നമുക്കൊന്ന് ഫോൺ എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ യാത്രാവിശേഷങ്ങൾ അറിയാൻ പറ്റും. എവിടെ എത്തി, എങ്ങനെയാണ് യാത്ര, മഴയൊക്കെ ബാധിക്കുന്നുണ്ടോ, അതുപോലെ ട്രാഫിക് ഉണ്ടോ, ക്ലിയർ ആണോ, റോഡെല്ലാം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാനും അറ്റ്ലീസ്റ്റ് റോഡെങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ എന്നെങ്കിലും അറിയാലോ അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വാർത്തകളും അപ്ഡേറ്റ്സും ഒക്കെ പങ്കുവെക്കാനുള്ള സമയമാണ് സവാരി ടൈം. 10 മണി വരെയാണ് സമയം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0484242481 0484242801. അപ്പോൾ സവാരി ടൈമിൽ കൂടെ ഉണ്ടാവും റെയിൻബോ ആർ ജെ രാജൻ സോമസുന്ദരം.

ക്ലോക്കിൽ 8 മണി കഴിഞ്ഞ് 40:36 അങ്ങനെ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ പുറത്തെ പരിസ്ഥിതി എന്താണ് എന്ന് അറിയാനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയാലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തണുത്തിരിക്കുന്ന സമയത്ത് മിക്കവാറും യാത്രകൾ നമുക്ക് ഉപേക്ഷിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അല്ലേ, നമുക്ക് മുന്നോട്ട് പോയേ മതിയാകും. അപ്പോൾ അങ്ങനെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നവർ

0: ക്ലോക്കിൽ 8 മണി കഴിഞ്ഞ് 46 മിനിറ്റും 39 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ സവാരി ടൈമാണ് നമുക്ക് 10 മണി വരെ. ഇപ്പോൾ 90കൾക്ക് ശേഷമുള്ള പാട്ടുകളും ആസ്വദിച്ച് അങ്ങനെ യാത്ര ചെയ്യാം. ഇപ്പോൾ ഒരു കോളർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്? ജിനേഷ്. എവിടുന്നാണ്? ട്രാഫിക്കിൽ നിന്നാണല്ലേ. ഓക്കെ, അപ്പോ യാത്ര തുടരുകയാണോ അതെ അങ്ങനെ തങ്ങി നിൽക്കുകയാണോ?
1: എറണാകുളം പോയോണ്ടിരിക്കുകയാണ്.
0: തൃശ്ശൂരിന്ന് എറണാകുളം പോവാണ്. ബ്ലോക്കാണല്ലേ. എവിടെ തുടങ്ങി ബ്ലോക്ക് കിട്ടി? ബ്ലോക്കാണ് അല്ലേ. ഓ, അപ്പൊ അങ്ങനെ കട്ട ബ്ലോക്കാണോ അതെ അല്പമെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടോ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഈ രോഗവിവരങ്ങളൊക്കെ ചോദിക്കുന്ന ഡോക്ടറെ പോലെയാണ്. എങ്ങനെയാണ് ഇപ്പൊ അവസ്ഥ? ഒരു അല്പമെങ്കിലും ഉണ്ടോ എന്നുള്ളത് അല്ലേ. ഓക്കെ, അപ്പൊ അല്ല, തീർച്ചയായിട്ടും ഇത് പുറകെ വരുന്നവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം ആ സമയം അനുസരിച്ചും ഒരു അല്പം നേരത്തെ ഇറങ്ങാനൊക്കെ സാധ്യത. ഇപ്പൊ ഇന്നലെ ഇപ്പൊ ബ്ലോക്കില്ലാതൊക്കെ യാത്ര ചെയ്ത ആളുകൾ ഓ ഇന്നലെ പോലെയാണല്ലോ ഇന്നൊന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കരുതുന്ന ആളുകൾക്കൊക്കെ ഇറങ്ങിയതാണല്ലേ. ഇങ്ങനെ മഴ എങ്ങനെയുണ്ട്? ഇപ്പൊ കാലാവസ്ഥ എങ്ങനെയുണ്ട് അവിടെ?
1: അവസ്ഥ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പൊ മഴയ്ക്ക് മൂടിക്കെട്ടിയ അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും യാത്ര പെട്ടെന്ന് ക്ലിയർ ആവട്ടെ എന്ന് വിചാരിക്കാം. നടക്കുന്നുണ്ട് പണി, നടക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്? ചില്ല് ചില്ല് ചില്ല് ചില്ലം പുലിത്താളം അല്ലേ. അയ്യോ, ഇല്ലില്ല, ചുമ്മാ വെറുതെ നോക്കിയതാണ്. അതെ, എന്താ ചെയ്യാ. 99ൽ പുറത്തിറങ്ങിയ പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ എം ജി ശ്രീകുമാറും സംഘവും ചേർന്ന് പാടിയ. അങ്ങനെ മോഹൻലാലൊക്കെ വരുന്ന അല്ലേ ഉസ്താദായിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ടൊരു ആശ്വാസമായിരിക്കും, അതിന് തർക്കമില്ല അല്ലേ. ഓക്കെ ഓക്കെ, അതെ, പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പരിസ്ഥിതിയിലാണെങ്കിൽ പോലും ഈ പാട്ട് ആസ്വദിക്കാം. ഓക്കെ, അപ്പൊ പാട്ട് വരുന്ന ഒരുപാട് സന്തോഷം. യാത്ര സുഖകരമാകട്ടെ കേട്ടോ. ഓക്കെ.

ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in. ശരി.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: ക്ലോക്കിൽ നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് 40 സെക്കൻഡ് സവാരി ടൈം തുടരുകയാണ്. അപ്പോ ദില്ലി ഉദിത് നാരായണൻ അനുരാധ പദ്വാൾ ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത് അല്ലേ. മഴയും ഇവരുടെ വോയിസും, ഓ എന്താ സിംഗിൾ അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത കോളർ ലൈനിൽ ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം. സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്? വിളിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പോൾ യാത്രയിലാണ്? മാരാരിക്കുളത്ത് നിന്ന് കുണ്ടന്നൂർക്ക് പോവാണല്ലേ. ഓക്കെ, എങ്ങനെയാണ്, ബസ്സിലാണ് യാത്ര? ഇപ്പോൾ ഇപ്പോ എവിടെ എത്തി? ബസ് സ്റ്റാൻഡിലെത്തി അല്ലേ. ഈ മിക്കവാറും മഴയൊക്കെ ആയതുകൊണ്ട്, മഴയാണോ?
1: മഴയുണ്ട്.
0: അപ്പോ ഈ ഷട്ടറൊക്കെ താഴ്ത്തിയിട്ടിട്ട് വല്ലാത്തൊരു വീർപ്പ് മുട്ടുണ്ടോ? ആണോ? ഓക്കെ. അപ്പോ എന്തായാലും ഗ്ലാസ്സിലാണ്. അപ്പൊ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ അരിച്ചിറങ്ങുന്ന മഴത്തുള്ളികളൊക്കെ കണ്ട് ആസ്വദിച്ച് യാത്ര ഇങ്ങനെ തുടരുകയാണ്. ട്രാഫിക്കും കണ്ട് അല്ലേ. അല്ലെങ്കിലും മഴയൊക്കെ ഇങ്ങനെ മാറിയിരുന്ന് കാണാനേ രസമുള്ളൂന്നല്ലേ. അതിലേക്ക് അങ്ങ് ഇറങ്ങി നനഞ്ഞ് ആസ്വദിക്കണമെങ്കിൽ ഒരു അല്പം ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതെ. അപ്പൊ യാത്ര ഇപ്പൊ തൽക്കാലം
1: ആ
0: ശരി ശരി. പിന്നെ മുങ്ങി നിവർന്നാ മതി എന്ന് പറയുന്ന പോലെ അല്ലേ, കുളിച്ച് കേറുക. ഓക്കെ ഓക്കെ. പിന്നെ എന്താണ് ചെയ്യുന്നത്? ശരി ശരി. അപ്പോ നമുക്കിപ്പൊ എത്ര മണിക്ക് ഇവിടെ എത്തണം ശരിക്കും?
1: 10 മണിക്ക് എത്തിയാ മതിയാവും.
0: ആ 10 മണിക്ക് എത്തിയാ മതി അല്ലേ. അപ്പൊ ഇപ്പൊ വലിയ ട്രാഫിക് ഇല്ല ആണ് ക്ലാസ്. അപ്പൊ വലിയ ട്രാഫിക് ഇല്ല നിലവിൽ അല്ലേ. വലിയ ട്രാഫിക് ഇല്ല റോട്ടില്? ആയിട്ടില്ല. ഓക്കെ, അപ്പൊ അതൊരു വലിയ ആശ്വാസമാണ് അല്ലേ. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് അതെ അല്ലേ. ഓക്കെ ഓക്കെ. ഏത് പാട്ട് വേണം? ഓ ആ അടിപൊളി. ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രികെ അല്ലേ. ഓക്കെ, അടിപൊളി പാട്ടാട്ടോ. 99 സുരേഷ് പീറ്റേഴ്സ് ചെയ്ത പാട്ടാണ്, രമേശൻ നായർ എഴുതിയ വരികൾക്ക്. അപ്പോ എം ജി ശ്രീകുമാറും മനോ സുജാത മോഹൻ ചേർന്ന് പാടിയ പാട്ടല്ലേ. ആ ആണോ, ഒരു വല്ലാതെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയി പോയല്ലോ അത്. ആണോ, അത് ശരി. ആണല്ലേ, അത് ശരി. ഓക്കെ, അതെന്തായാലും കൊള്ളാം. അപ്പൊ അപ്പൊ സ്പെഷ്യലായിട്ട് നമുക്ക് ആദ്യം വിളിച്ച ലിസണർ ജിനേഷിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ആ പാട്ട് വരുന്നു. ഒരുപാട് സന്തോഷം വിളിച്ചതിന്. യാത്ര സുഖകരമായിട്ട് മുന്നോട്ട് പോട്ടെ കേട്ടോ.
1: താങ്ക് യു. ഓക്കെ ഓക്കെ.

0: ഇനി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബീൽ ജീറോ കർനെ കാ ഭീ ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഘർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: Musically yours, FM Rainbow 107.

0: 107.5. ക്ലോക്കിൽ സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 16 മിനിറ്റും 9 സെക്കൻഡും ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത കോളർ ചേരുന്നു. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ ചേർത്തലയിൽ നിന്നാണ്. എന്റെ പേര് ബിനേഷ് എന്നാണ്.
0: ബിനേഷ്, ചേർത്തലയിൽ നിന്ന് എങ്ങോട്ടാണ് യാത്ര?
1: ചേർത്തല നിന്ന് ഇവിടെ അടുത്തൊരു 8 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലം, തിരുവിഴ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നല്ല മഴയുണ്ട്.
0: ആഹാ, മഴയത്താണ് യാത്ര അല്ലേ?
1: അതെ അതെ അതെ അതെ.
0: അപ്പൊ എവിടെ എത്തി?
1: തിരുവിഴ എത്തി. ഒരു 1 കിലോമീറ്റർ കൂടി ഉള്ളു എത്തി.
0: ഓക്കെ, യാത്രയിൽ ആരൊക്കെ ഉണ്ട് കൂടെ?
1: യാത്രയിൽ എന്റെ വൈഫുണ്ട്, വൈഫിന്റെ സുഹൃത്തുണ്ട്. മിനി എന്നാണ് പേര്. വൈഫിന്റെ പേര് ശോഭന എന്നാണ്. സ്ഥിരം റേഡിയോയിലേക്ക് വിളിച്ച് രാവിലെ പാട്ട് കേൾക്കുന്ന ഒരാളാണ് ശോഭന.
0: ശരി ശരി, അങ്ങനെ റേഡിയോയിലേക്ക് വിളിച്ചൊരു പാട്ട് ചോദിക്കാനായിട്ട് അങ്ങ് വിളിക്കുകയായിരുന്നു അല്ലേ?
1: അപ്പൊ ദിവസം ഇപ്പൊ അതൊരു ശീലമായി. ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെ തന്നെയാണ്. പുള്ളിക്കാർക്ക് രാവിലെ റെയിൻബോയിലേക്ക് വിളിച്ചില്ലെങ്കിലേ പറ്റാത്തൊരവസ്ഥയായി. ഇപ്പൊ വണ്ടി എടുക്കുമ്പോ ഉടനെ അയ്യോ സവാരിയിലേക്ക് വിളിച്ചില്ലല്ലോ എന്നാ പറയണത്. ട്രൈ ചെയ്യുന്ന
0: തീർച്ചയായിട്ടും. അപ്പൊ ഒരു നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് മാറിയില്ലേ?
1: അതെ അതെ, ഇപ്പൊ വണ്ടി സ്പീഡിൽ ഓടിക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നീട് അവിടെ എത്തിയാൽ എന്നാ പറയുന്നത്. ഇപ്പൊ വണ്ടി എത്തി ഇവിടെ സ്ഥലത്ത് എത്താറായി. എപ്പോഴും പറയുന്നത് നിർത്തും നിർത്തും നിർത്തും, നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് പോവാന്ന് പറയുന്നത്.
0: അതെ, പതുക്കെ പോവും, പാട്ട് ബാക്കിയാണെന്ന് അല്ലേ?
1: ഇപ്പൊ ഈ ജീവിതത്തിന്റെ പ്രധാന ഭാഗം റെയിൻബോ കൊണ്ടുപോയോ എന്നൊരു
0: സംശയമുണ്ട്. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഈ പാട്ടൊക്കെയാണ് ആകെ ഒരു ആശ്വാസം. പുറത്ത് ഇപ്പൊ കാലാവസ്ഥ തെളിയാതെ നിൽക്കുന്നുണ്ട് അല്ലേ? എന്തായാലും നമുക്ക് ഒരു പാട്ട് എന്തായാലും നമുക്ക് ആസ്വദിക്കാം. ഏത് പാട്ട് വേണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരു പുതിയ പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ഏതായാലും ഒരു നല്ല മഴയില്ലാത്തൊരു പാട്ട് മതി. കാര്യം ഈ തണുപ്പൊന്നും മാറാൻ വേണ്ടിട്ട് ചൂടൻ പാട്ടായിരിക്കും നല്ലതെന്ന് തോന്നുന്നു.
0: അപ്പൊ അടയുടെ മഴയുടെ, അപ്പൊ ഒന്ന് പോടേ മഴയുടെ എന്നൊക്കെ ആയിരിക്കും കേട്ടത് അല്ലേ?
1: മഴ വരാൻ വേണ്ടി പാട്ട് പാടി. ഇപ്പൊ മഴ വന്നു കഴിഞ്ഞപ്പോ മഴ പോകാൻ വേണ്ടിട്ടുള്ള ഒരു മഴ പോകാനുള്ള ഒരു പാട്ടായിക്കോട്ടെ.
0: തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും അങ്ങനെയാണ്. ഇത് ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. വന്നു കഴിയുമ്പോ ഒന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നതാണ് അല്ലേ? കാലാവസ്ഥ അങ്ങനെയാണ് മിക്കവാറും.
1: അതെ അതെ അതെ അതെ, അത് കാലാവസ്ഥ മാത്രമല്ല, എല്ലാം കൂടുതലായി കഴിഞ്ഞാൽ മടുക്കും.
0: തീർച്ചയായിട്ടും എല്ലാം അങ്ങനെ തന്നെയാണ്. മിതമായിട്ടുള്ള രീതിയിലാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. കുറച്ചൊന്ന് കൂടിക്കഴിഞ്ഞാൽ
1: ക്ലൈമറ്റ് പോലും മാറി മാറി വരുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സുഖകരമായിട്ട് യാത്ര ചെയ്യൂ, സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പോ ട്രാഫിക്കും വലിയ ബ്ലോക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല അല്ലേ?
1: അതെ അതെ അതെ അതെ, വലിയ കുഴപ്പമില്ല. ഇന്ന് ഇവിടെ ഈ ഏരിയ വലിയ പ്രശ്നമില്ല. ദേശീയപാത പണിയിറക്കുന്നതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, സ്ലോ ട്രാഫിക് ആണെന്നേ ഉള്ളൂ. എന്നാലും വെള്ളക്കെട്ടുകളുണ്ട്, ധാരാളം വെള്ളക്കെട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്.
0: ഓക്കെ, അപ്പോ നമുക്ക് പാട്ട് വരുന്നുണ്ട്. ഈ പാട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും കാലാവസ്ഥ ഒന്ന് ക്ലിയർ ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്കിപ്പോ ഒരു
1: നോക്കാം.
0: തീർച്ചയായിട്ടും നോക്കാം. അപ്പോ എന്തായാലും പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ, നിങ്ങളുടെ കംപ്ലീറ്റ് ടീമിന് വേണ്ടിയിട്ട് ഈ പാട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട്. അല്ലാതെ അതിനു മുമ്പ് ഞാൻ ഡെഡിക്കേഷൻ കൊടുത്തിരുന്നു, വൈഫിനും വൈഫിന്റെ സുഹൃത്തിനും കൊടുത്തിരുന്നു.
0: ഓക്കെ,
1: അപ്പോ നിങ്ങൾക്ക് കൂടി ഇരിക്കട്ടെ.
0: തീർച്ചയായിട്ടും. അപ്പോ അങ്ങനെ സന്തോഷകരമായിട്ട് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യൂ, പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിനോ ആപ്പ്, www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യേഴ്സ്.

0: ഏതു മഴയിൽ വിജയ് സൂപ്പറും പൗർണമിയും എന്ന് പറയുന്ന സിനിമയിലെ ട്രാക്കാണ് കേട്ടത് അല്ലേ. വിജയ്, യേശുദാസ്, ശ്വേത മോഹൻ ചേർന്ന് പ്രിൻസ് ജോർജ് മ്യൂസിക്കിൽ പുറത്തിറങ്ങിയ പാട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളർ ചെയ്യുന്നുണ്ട് സവാരി ടൈമിൽ. ഹലോ,
1: ഹലോ,
0: സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആ, എന്ത് ചെയ്യുന്നു? ശരി ശരി, യാത്രയിലാണോ? ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോ താമസം ശരിക്കും എവിടെയാണ്?
1: താമസം കാക്കനാട് തന്നെയാണ്.
0: കാക്കനാടാണ്. അപ്പോ സ്ഥിരം യാത്ര റൂട്ടാണ് അല്ലേ? മഴ ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല, നല്ല മഴയാണെന്നറിയാം അല്ലേ.
1: നല്ല മഴയുണ്ട്.
0: ഓക്കെ, ബ്ലോക്ക് ഉണ്ട് അല്ലേ,
1: ആ
0: എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ യാത്ര ക്ലേശകരമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു അല്ലേ. അതെ, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അവിടെ എത്തുക എന്നുള്ളതാണ്. എത്തിയാ മതി. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഴയാണ് പ്രധാനമായിട്ടും അല്ലേ. ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടിലെ ഹസ്ബൻഡും രണ്ട് കുട്ടികളും.
0: കുട്ടികളും? ഓക്കെ, വലിയ കുട്ടികളാണോ?
1: അതെ അതെ, വലിയ കുട്ടികളാണ്.
0: അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് സവാരി ടൈമിൽ?
1: ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലെ മിന്നാമിനി.
0: ഓക്കെ, 93 ഇറങ്ങിയ സിനിമയാണ്, രവീന്ദ്രൻ സംഗീതം ചെയ്ത് കെ ജയകുമാർ എഴുതിയ പാട്ടാണ് കേട്ടോ. ഉണ്ണിമേനോനും കെ ശ്രീത്രയും ചേർന്ന് പാടിയ പാട്ടാണ് വരുന്നത്. അപ്പോ എന്തെങ്കിലും സുഖകരമായിട്ടും സന്തോഷകരമായിട്ടും യാത്ര തുടരട്ടെ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും നിലവിൽ ഇപ്പോ ട്രാഫിക്കിന് വലിയ പ്രശ്നമൊന്നുമില്ല, മഴയാണ് നമ്മളെ ബാധിക്കുന്നത് അല്ലേ. വെള്ളക്കെട്ടുണ്ട് ഈ വഴി. മഴയങ്ങ് പെയ്തു കഴിഞ്ഞാൽ പിന്നെ വഴിയിൽ എവിടെയാണ് കുഴി എന്നുള്ളതാണ് നമുക്ക് പദപ്രശ്നം പോലെ. യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാന്ന് വെച്ചാൽ ഒരല്പം സ്പീഡൊക്കെ ആണെങ്കിൽ ഒട്ടും പറയണ്ട, സ്പീഡ് പാടില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും പതുക്കെയാണ് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ പാട്ടും വരുന്നു കേട്ടോ. അപ്പോൾ

0: ഇങ്ങനെ ക്ലോക്കിൽ സമയം നോക്കുമ്പോഴേക്കും 9 മണി കഴിഞ്ഞ് 56 മിനിറ്റ് 26 സെക്കൻഡുമായിട്ടുണ്ട്. ഏതായാലും സവാരി ടൈമിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് എത്തിയപ്പോഴും ഒരു യാത്രക്കാരി ഇവിടെ കൂടെ ചേരുന്നുണ്ട്. മറ്റാരുമല്ല, അശ്വിനിയാണ്. എങ്ങനെയായിരുന്നു അശ്വിനി യാത്രയൊക്കെ? മഴയൊക്കെ എങ്ങനെയുണ്ട്?
1: നല്ല മഴയാണ്. മഴയുടെ കാര്യം ഒന്നും പറയാതിരിക്കാനും ഭയങ്കര ഇരുട്ടാണ്. അതാണ് നമുക്ക് ഒട്ടും ഇതാക്കാൻ പറ്റാത്തത്.
0: അതെ, ഒരു കളർ ടോൺ തന്നെ പറ്റുന്നില്ല എന്നാണ് അശ്വിനി.

0: പോയി
1: പറയുന്നത്. അങ്ങനെ
0: എന്നുള്ളതാണ്.
1: ഒരു നല്ല ഒരു പ്രിയദർശൻ മൂവിയൊക്കെ പോലെ നല്ല കളർഫുൾ ആയിരിക്കണം നമ്മുടെ മോർണിംഗ് ഒക്കെ അല്ലേ.
0: അതെ അതെ.
1: അപ്പോൾ അതാണ് അശ്വിനി പറയുന്നത്, ഒത്തിരി ഇരുണ്ട കാലാവസ്ഥ നമുക്കൊന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ്. വഴിയൊക്കെ ട്രാഫിക്കൊക്കെ എങ്ങനെയുണ്ട്?
0: ട്രാഫിക്ക് മഴ ആയതുകൊണ്ടായിരിക്കണം, ഒരു ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ വരുന്ന സമയത്ത് സാധാരണ ബ്ലോക്ക് ഇല്ലാതിരിക്കുന്നതാണ്. ഏതായാലും മഴയുടെ ഒരു ഇതുള്ളതിന്റെ ഒരു ചെറിയ ബ്ലോക്ക് ഏതായാലും ഉണ്ട്.
1: ആണല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ബ്ലോക്ക്, ചെറിയ രീതിയിൽ മഴ ഉണ്ടായിട്ടുള്ള ബ്ലോക്കും അതുപോലെ ഇരുണ്ട കാലാവസ്ഥയും ഒക്കെയാണ് പുറത്തുള്ളതെന്നാണ് അശ്വിനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഒരു പാട്ടിൻ്റെ ഒരു ശകലം കൂടി നമുക്ക് ബാക്കി കേൾക്കാം. അത് കഴിഞ്ഞ് തിരികെ എത്താം വാട്സപ്പ് ആണ് നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, ന്യൂസ് അപ്ഡേറ്റ്സിന് ശേഷം. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം ആണ് ഇതുവരെ കേട്ടത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു റെയിൻബോ ആർജി രാജൻ സോമസുന്ദരം. അപ്പോൾ അശ്വിനിയുമായിട്ട് ചേർന്ന് ഇനി വാട്സപ്പിൻ്റെ സമയമാണ്, ഒരു ന്യൂസ് അപ്ഡേറ്റ്സിന് ശേഷം. കേട്ടുകൊണ്ടേയിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കും പ്രതിബദ്ധത ദിനം ഊട്ടിയുറപ്പിക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുമായി

0: ദ്വിദിന ദേശീയ സമുദ്രോത്പന്ന കയറ്റുമതി ശില്പശാല ഇന്ന് വിശാഖപട്ടണത്ത് ആരംഭിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായും ആന്ധ്രാപ്രദേശ് സർക്കാരുമായും സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി ദിനാചരണ സംസ്ഥാനതല പരിപാടി മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. അക്കരെ കൊട്ടിയൂരിൽ നിത്യേന വലിയ ഭക്തജന തിരക്കാണ്. കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് കളക്ടറായി മാളവിക ജി നായർ ചുമതലയേറ്റു. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയായ ഇവർ 2025 ബാച്ച് IAS-കാരിയാണ്. ദേശീയപാത 66 തേഞ്ഞിപ്പാലം കൊഹിനൂരിലുണ്ടായ വാഹന അപകടത്തിൽ ദമ്പതികളടക്കം 3 പേർ മരിച്ചു. തൃശൂർ പന്നിത്തടം സ്വദേശികളായ ഷഹീദ്, ഭാര്യ ഷഹീന, ബന്ധു ജഹാന എന്നിവരാണ് മരിച്ചത്. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ PV-സിന്ധു പുറത്തായി. ദക്ഷിണ കൊറിയയുടെ ആൻ സി യാങ് ആണ് PV-സിന്ധുവിനെ പരാജയപ്പെടുത്തിയത്.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സാപ്പ്, വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ്, വാട്സാപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: യെസ്, അങ്ങനെ നമ്മൾ പാർട്സപ്പിന്റെ സെക്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. കൂടെയുണ്ട് റെയിൻബോ ആർജി രാജൻ, സോമസുന്ദരവും
1: ഞാൻ അശ്വിനിയും.
0: അശ്വിനി, ഓക്കെ. അപ്പോൾ ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഇവിടേക്ക് നോക്കുമ്പോൾ, ഈ പരിസ്ഥിതിയിൽ ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് ചുറ്റുപാട് കാണുന്നത് ധാരാളം മെസ്സേജുകളാണ്. ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട്.
1: മഴ പരിസ്ഥിതി, അത് രണ്ടുമാണ് ഇന്നത്തെ ഒരു മെയിൻ ഇതായിട്ട് വന്നിരിക്കുന്നത്.
0: മഴ പുറത്ത് നല്ല തകൃതിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പൊ മെസ്സേജുകൾ വരുന്നു, നേരിട്ട് മെസ്സേജിലേക്ക് കിടക്കല്ലേ.
1: ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഇനി ആർക്കെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു നമ്പറും കൂടി ഒന്ന് പറഞ്ഞേക്കാം. 8547341075.
0: 8547341075.
1: ഓക്കെ, അപ്പൊ ഈ ഒരു നമ്പറിലേക്കാണ് അയക്കേണ്ടത്. നമ്മൾ ഓൾറെഡി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇഷ്ടം പോലെ മെസ്സേജാണ്
0: വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ.
1: ഓക്കെ,
0: അപ്പൊ ഗുഡ് മോർണിംഗ് റെയിൻബോ, ഇവിടെ നല്ല മഴയാണേ അവിടെയോ എന്ന് ചോദിച്ചിന് സൂത്രധാനിലൊരു പാട്ട് തരുമോ, പേരറിയാം മകയിരം നാളറിയാം. ആതിരയാണ്, പൂജാറിൽ നിന്ന് അടിവാരം ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇവിടെ മഴയാണ്. ഹലോ പാട്സപ്പ്, നല്ല മഴ, സുപ്രഭാതം. പ്രതീക്ഷ, രമേശ് വെല്ലൂർ പുത്തഞ്ചിറ. വാഴ സിനിമയിലെ മന്ദാകിനി ഒന്നാകുമോ എന്ന ഗാനം ചോദിച്ചിട്ടുണ്ട് ശ്രോതാക്കൾക്കും ഒപ്പം ഇന്നത്തെ അവതാരകരായിട്ടുള്ള ആർജിമാർക്കും ആയി സമർപ്പിക്കണം. നല്ല കനത്ത മഴയാണ് പല സ്ഥലങ്ങളിലും. 2-wheeler, 3-wheeler, 4-wheeler അതിലും വലിയ വണ്ടികൾ ഓടിക്കുന്ന എല്ലാവരും വളരെ സൂക്ഷിച്ച് വണ്ടിയിൽ ഓടിക്കുക. അപകടം പതിയിരിക്കുന്ന റോഡുകൾ വലുതുണ്ട്, അതിനാൽ സൂക്ഷിച്ച് തന്നെ വണ്ടി ഓടിക്കുക. നമ്മുടെ വിലയുള്ള ജീവനുകളാണ് ഓരോരുത്തരുടെയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂക്ഷിക്കുക, ജാഗ്രത വേണം എന്നൊക്കെയാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. പ്രതീക്ഷ രമേശാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് വാട്സപ്പ്, എല്ലാവർക്കും പരിസ്ഥിതി ആശംസകൾ. കോട്ടയം കുഞ്ഞിച്ചൻ സിനിമയിലെ മഞ്ഞണിഞ്ഞ മാമലകൾ എന്ന ഗാനം കേൾപ്പിക്കുക. പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഹായ് ആനി, അല്ല ആനി ബിജു കൊരട്ടി, എനിക്ക് ജീൻസ് ഫിലിമിലെ കണ്ണോട് കാണുന്നതെല്ലാം എന്ന പാട്ട് വെച്ച് തരുമോ. ഹലോ വാട്സപ്പ്, നല്ല സുഖമുള്ള മഴക്കാലം. മഴയ്ക്ക് മഴ, വെയിലിന് വെയിൽ, ഹാ എന്ത് സുഖം, ഒന്നും അധികമില്ല. കേൾക്കാൻ നല്ല സുഖമുള്ള ഗാനം, പരത്തുന്നതോ മഴവില്ല നമുക്ക്. ഓ, മാങ്ങാപ്പൂള് പോലൊരു പ്രായം, കൊതികൂട്ടിന് പോകുന്നു. സുരേഷ് ശ്രീജിയാണ് NAD-ൽ നിന്ന് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഹായ് നമസ്കാരം, ഞാൻ വനജ, കടമ്പഴിപ്പുറം. ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ ചന്ദനലേപ സുഗന്ധം എന്ന പാട്ട് വായിച്ചു തരുമോ, എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ്.
1: ഓക്കെ, ഞാൻ ഈ എന്റെ മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് വാട്സപ്പ്, മേക്കപ്പ് മാൻ എന്ന സിനിമയിലെ ആര് തരും എന്ന് പറയുന്ന സോങ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിനീത ഷിബു ആണ് പൂച്ചാക്കൽ. അതെ, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാള് തരണം. ഓക്കെ, അതുപോലെ ഒരു ഹിന്ദി മെസ്സേജ് ആണ് നമുക്ക്. ഏക് ബാർ ഫിർ എന്ന് പറയുന്ന

0: മൂവിയിലെ ഈ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടിന്റെ ലിറിക്സ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും അനുരാധ ഒക്കെയാണ് പാടിയിരിക്കുന്നത്, സിംഗർ എന്നൊക്കെ പറഞ്ഞ പേര് എഴുതിയിട്ടുണ്ട്. ഇത് ആളുടെ പേര്, നമുക്ക് ആളുടെ പേരെന്താണെന്ന് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുറെ ഹിന്ദിയാണ് അയച്ചിരിക്കുന്നത്, ഏതായാലും ഞാൻ എനിക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ വായിച്ചിട്ടുണ്ട്. മഹാരാജ കീർത്തൻപുരി നിന്നിട്ടാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ, മഹാരാജ എന്നായിരിക്കണം ആളുടെ പേര്. കീർത്തൻപുരി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത്. ഓക്കെ, ഗുഡ് മോർണിംഗ് റെയിൻബോ. എല്ലാ കൂട്ടുകാർക്കും മഴയിൽ കുതിർന്ന സുപ്രഭാതം. തൂവൽ വിണ്ണിൻ മാറിൽ തൂകി തലയാണ മന്ത്ര മൂവിയിലെയാണ്. അല്ലെങ്കിൽ ഇടവപ്പാതിൽ എന്ന് പറയുന്ന ഗാനം കേൾപ്പിക്കാവൂ. കണ്ണൻ കാഞ്ഞിരമറ്റമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ സുന്ദര കിലാടി എന്ന ചിത്രത്തിലെ കൂടാരക്കൂട്ടിൽ തേങ്ങും കുയിലെ എന്ന് പറയുന്ന ഒരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. റെയിൻബോയിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒപ്പം ആർ ജെകൾക്കുമായിട്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജയങ്കർ സലിത ശ്രീനന്ദ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് മൂന്ന് പേരും അയച്ചിരിക്കുന്നത്. അതുപോലെ ഒരു മെസ്സേജ് കൂടി ഉണ്ട്, നമ്മുടെ സ്ഥിരം ലിസ്ണറാണ് സോണിക എൻ പറവൂർ. ഹായ്, ഗുഡ് മോർണിംഗ് റെയിൻബോ പാത്സ്. പ്ലീസ് പ്ലേ ദ സോങ് നീയേ ഭൂവിൻ, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ്. അല്ലെങ്കിൽ പത്താംവളവ് മൂവിയിലെ ഇലമലക്കാടിനുള്ളിൽ എന്ന് പറയുന്ന പാട്ട്. എനിക്ക് തോന്നുന്നു രണ്ടും എൻവയോൺമെന്റ് ഡേ പ്രമാണിച്ച് അയച്ചിരിക്കുന്ന പാട്ടുകളാണ്. ഹാവ് എ നൈസ് ഡേ, ഹാപ്പി എൻവയോൺമെന്റ് ഡേ ടു ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഹിന്ദി മെസ്സേജിലേക്ക് കൂടിയാണ് നമ്മൾ പോകുന്നത്. ദോ ആങ്കേ ബാരഹാത്ത് എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ്, ഹീരാമണി വർമ്മ, പാരസ് മണി വർമ്മ, പുഷ്പേന്ദ്ര മണി വർമ്മ, അതുപോലെ നോക്കേലാൽ വർമ്മ, നാലു പേരും ചേർന്നിട്ടാണ് അയച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും അയക്കുന്നതാണ്. ഞാനിങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എനിക്കായിരിക്കും ഒരു ഹിന്ദി മെസ്സേജ് വായിക്കാനായിട്ട് കിട്ടുന്നത്.
1: ഹിന്ദി എന്തോ വലിയ ഇഷ്ടമാണ്.
0: അതെ അതെ, കറക്റ്റ് ആയിട്ട് എനിക്ക് തന്നെ എല്ലാ ദിവസവും കിട്ടും.
1: അപ്പൊ എന്തായാലും എനിക്ക് വന്നു കഴിഞ്ഞാൽ മുജേ നഹി മാലൂം
0: എന്ന് പറയേണ്ടി വരും.
1: ദുഷ്മൻ ദുഷ്മൻ.
0: ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് മെസ്സേജുകൾ നമ്മൾ വായിച്ചു. ഇനിയും ഒത്തിരി ഒത്തിരി മെസ്സേജ് ഉണ്ട്.
1: യെസ്, അപ്പൊ നമുക്ക് എന്തായാലും ഒരു മുമ്പായിട്ട് സോങ് ബ്രേക്കിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് ആണ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: शिक्षा की जीवन में भी जरूरत है, समाज जीवन में भी जरूरत है, इसको अंडर एस्टिमेट नहीं करना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു പാട്സ്. അപ്പോൾ ധാരാളം മെസ്സേജുകളാണ് നമുക്ക്, വാട്സപ്പ് സന്ദേശങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഹായ്, എൻ്റെ പേര് പ്രിയ, കളമശ്ശേരി കുസാറ്റിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് മകൻ്റെ പിറന്നാളാണ്, പേര് അക്ഷയ്. അവന് വേണ്ടി പാലാഴി തീരം എന്നുള്ള ഉത്തമൻ എന്ന സിനിമയിലെ പാട്ട് വെച്ച് തരുമോ എന്നാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അല്ലേ,
3: റെയിൻബോയുടെ വക
2: പിറന്നാളാശംസകൾ. ഹലോ, ഗുഡ് മോർണിംഗ്. കുമാർ മുടപ്പല്ലൂർ, എത്ര ദിവസമായിട്ട്?

0: ഒരു പാട്ട് ചോദിച്ചിട്ട് സല്ലാപം ചിത്രം യേശുദാസ് പാടിയ ഗാനമാണ് വേണ്ടത്. ഈ ഗാനം കേൾക്കാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്ന് കുമാർ മുടപ്പല്ലൂർ എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹായ് വാട്സപ്പ്, ശുഭദിനം. അശ്വിനി രാജൻ ആലപ്പുഴയിൽ നിന്നും അന്ന ഷിബു. ഇന്ന് എൻ്റെ ചേച്ചി മിനിയുടെ ബർത്ത്ഡേ ആണ്. നഖക്ഷതങ്ങൾ എന്ന സിനിമയിലെ ആരെയും ഭാവഗായകനാക്കുമെന്ന പാട്ട് വെച്ച് തരാമോ? അപ്പോൾ പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു റെയിൻബോ. ഹായ് ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഞാൻ നോർത്ത് പറവൂരിൽ നിന്ന് സിനി. എനിക്ക് ദ പ്രിൻസ് എന്ന മൂവിയിലെ കണ്ണിൽ കണ്ണിൽ കണ്ണാടി നോക്കും അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. 1983 ഓലഞ്ഞാലിക്കുരുവി. ഇവിടെ നല്ല മഴയാണ്, പാട്ടും കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹായ് വാട്സപ്പ്, ഞാൻ വയലർ നീലിമംഗലത്ത് നിന്നും അഭിലാഷ് അശോക്. എനിക്ക് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ മഴനീർ തുള്ളികൾ എന്ന ഗാനം വച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്, ഞാനൊരു മലയാളി. ചിത്രം ജിലേബി. ഇന്ദു വൈക്കം മണ്ണിനെയും സസ്യങ്ങളെയും സ്നേഹിക്കുന്ന എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മെസ്സേജ്.
1: ഓക്കെ. ഹായ് റെയിൻബോ, എനിക്ക് രതി നിർവേദം സിനിമയിലെ ചെമ്പകപ്പൂം കാട്ടിലെ എന്ന് പറയുന്ന പാട്ട് തരാമോ എന്ന് പറഞ്ഞിട്ട് ജെസ്സി കൊടുങ്ങല്ലൂർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി കുറേ നാളത്തേക്ക് ഞാൻ മെസ്സേജ് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഹായ് വാട്സപ്പ്, ഗുഡ് മോർണിംഗ്. ശ്രീനന്ദയാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന്. എൻ്റെ അപ്പൂപ്പൻ സുരേഷിൻ്റെയും അമ്മൂമ്മ ശോഭനയുടെയും വിവാഹ വാർഷികമായിരുന്നു June 2. അപ്പം അന്ന് മെസ്സേജ് അയക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് വേണ്ടി മഴവില്ലി മൂവിയിലെ ശിവദം എന്ന് പറയുന്ന ഒരു സോങ് വെച്ച് തരണം പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാജൻ ചേട്ടൻ്റെ ഒരു ഫാനാണ് ഞാൻ എന്നാണ് ശ്രീനന്ദ് അറിയിച്ചിരിക്കുന്നത്. അതെ അതെ. ഏതായാലും അപ്പൂപ്പൻ എന്താണ് സുരേഷ് അതുപോലെ അമ്മൂമ്മ ശോഭനയ്ക്കും രണ്ടുപേർക്കും വിഷസ് അറിയിക്കുന്നു. അതുപോലെ ഒരു വലിയ മെസ്സേജ്, ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ലോക പരിസ്ഥിതി ദിനാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡോക്ടർ ഗോവിന്ദൻ പുതുമന കാഞ്ഞങ്ങാട് കാസർഗോഡ് നിന്നിട്ടാണ് മഴയുടെ നീല യവനികയ്ക്കപ്പുറം എന്നൊരു ഗാനം പ്ലേ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അക്കുവിന്റെ പടച്ചോൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഈ ഒരു ഗാനത്തിനായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഗോവിന്ദൻ പുതുമനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഗുഡ് മോർണിംഗ്, തമിഴ് ഫിലിം ഖുഷിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് അയച്ചിരിക്കുന്നത്? എസ് മഹാദേവൻ, അലി നഗരം, എസ് മഹാദേവൻ, തമിഴ്നാട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. അതുപോലെ ഒരു മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ് രാജൻ ആൻഡ് അശ്വിനി. ജോമോനി സുവിശേഷങ്ങൾ എന്ന സിനിമയിലെ നീലാകാശം എന്ന് പറയുന്ന ഒരു പാട്ട് തരവും ചോദിച്ചിട്ടുണ്ട്. സൽമാ ജമാലുദ്ദീൻ ഇടയക്കുന്നത്ത് നിന്നിട്ടാണ്. അതുപോലെ പച്ചപ്പനന്തത്തെ എന്ന് പറയുന്ന ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട് നോട്ടം മൂവിയിലെ. അത് മാഗി ജോർജ് ആണ് വൈപ്പിൽ നിന്ന് അയച്ചിരിക്കുന്നത്. ഹാപ്പി എൻവയോൺമെന്റ് ഡേ എന്ന് കൂടി
0: പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം മെസ്സേജുകളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊരു സോങ് ബ്രേക്ക് എടുക്കാമെന്ന് തോന്നുന്നു
1: അല്ലേ?
0: ഓക്കെ, അപ്പോൾ ഒരു സോങ് ബ്രേക്കിന് ശേഷം വീണ്ടും തിരികെ എത്താം. സമയം നോക്കുമ്പോൾ 10 കഴിഞ്ഞ് 29:40 ആയിട്ടുണ്ട്. വാട്സപ്പ് ഓൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: The Indian Navy invites online applications from unmarried male and female candidates for 10+2 BTech Cadet Entry Scheme Permanent Commission. Last date for submission is 18 June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready, cohesive, Atmanirbhar. Safeguarding seas for a Viksit Samriddh Bharat. Join Indian Navy.
1: വാട്സപ്പ് ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പൊ നമുക്കങ്ങനെ മെസ്സേജുകളിലേക്ക് തിരികെ എത്താം. സിന്ധു നെല്ലായി പാട്ട് കേട്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ സ്നേഹം അയച്ചിട്ടുണ്ട്, വലിയ സന്തോഷം. ഗുഡ് മോർണിംഗ് രാജൻ ആൻഡ് അശ്വിനി, ഹാവ് എ നൈസ് ഡേ. ഡോക്ടർ പേഷ്യന്റ് എന്ന ചിത്രത്തിൽ ഹരിഹരൻ സാർ പാടിയ മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന പാട്ട് വയ്ക്കുമോ? എന്നിട്ട് അറിഞ്ഞില്ലേ. ഡെഡിക്കേറ്റഡ് ടു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിഷ ജോൺസൺ തിരുമുപ്പത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്, വാട്സപ്പ് ആണ് കേട്ടോ. ഹാപ്പി പരിസ്ഥിതി ദിന ആശംസകൾ. ആയിരം കണ്ണുമായി കാത്തിരുന്ന് നിന്നെ ഞാൻ. പ്ലീസ് പ്ലേ ദ സോങ്. എന്റെ പേര് രേഷ്മ, വരാപ്പുഴയിൽ നിന്നാണ്. എനിക്ക് മഴയെ തൂമഴ എന്ന സോങ് വെച്ച് തരുമോ? എന്റെ അമ്മ അന്നയ്ക്ക് വേണ്ടിയിട്ടാണ് സോങ്. ഓക്കെ, നേരത്തെ വന്ന മെസ്സേജിന് പേരില്ലായിരുന്നു അല്ലേ. ഓക്കെ, പ്ലീസ് പ്ലേ ദ സോങ് സോങ് ദിൽ കേ ടുക്കേ തുക്കിടേ തുക്കിടേ കർക്കെ ചൽദിയ ഫിലിം ദാദ സിംഗർ കെ ജെ യേശുദാസ്. സ്നേഹത്തോടെ രതീഷ് മഞ്ഞപ്പറയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ്, സൂപ്പർ മഴയാണ്. ഞാൻ അച്ചു. സൂപ്പർ മഴ, ഇന്ന് ക്ലാസ്സിൽ പോയില്ല. എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ആകാശഗോപുരം സോങ് ഫിലിം കളിക്കളം എന്നാണ് ചോദിച്ചത്. സ്കൂളിൽ പോയിട്ടില്ലല്ലേ മഴ. അപ്പൊ ഈ മഴ അടുത്ത മഴയ്ക്ക് അപ്പൊ എന്ത് ചെയ്യുന്നല്ലേ. പരിസ്ഥിതി ദിനാശംസകൾ നേർന്നുകൊണ്ട് ഒരു ഗാനം. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ. ചിത്രം വസന്തി, ലക്ഷ്മിയും പിന്നെ ഞാനും. രാജു ചാവടി എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
2: അടുത്തൊരു മെസ്സേജ്, എന്റെ മെസ്സേജിലേക്ക് നോക്കുമ്പോൾ, ഹായ് നമസ്കാരം റെയിൻബോ. എനിക്ക് സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിലെ നീ അറിഞ്ഞോ നീലക്കുഴലി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഷാജു മടത്തുംപടിയാണ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഗുഡ് മോർണിംഗ് റെയിൻബോ, ഇത് ആരാണ്? നീലമിഴി കൊണ്ട് നീ മെല്ലെ മുഴിയുന്നു എന്ന് പറയുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സെബാ ബക്കർ പെരുമ്പാവൂർ നിന്നിട്ടാണ് അയച്ചിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ടു മൈ സ്വീറ്റ് ഹസ്ബൻഡ് ഷഫീഖ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഗുഡ് മോർണിംഗ് ഗോപി, ഹൃദയം നിറയുന്ന സ്നേഹം പനിനീർ മഴയായി പൊഴിയുന്നു, ഈ ഒരു ഗാനം തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കൺകെട്ട് എന്ന സിനിമയിലാണ്, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടാണ്. ജോഷി അങ്കമാലിയാണ് അയച്ചിരിക്കുന്നത്, അങ്കമാലിയിൽ നിന്നിട്ടാണ്. അതുപോലെ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്, പ്രണയമണി തൂവൽ പുഴയും പവ്യമഴയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എൻവയോൺമെന്റ് ഡേ ആശംസകളോട് പറഞ്ഞിട്ടുണ്ട്. ബിജു വൈറ്റിലിൽ നിന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു മെസ്സേജ് നോക്കുമ്പോൾ, പ്ലീസ് പ്ലേ ദ സോങ് ഏതാണ് ഈ ഒരു പാട്ട്? കന്നിരാവിൻ കായലിൽ, ഏകാഗിയായി കന്നിരാവിൻ കായലിൽ, ഫോർ ഓൾ ലിസ്ണേഴ്സ് ബൈ ജെ പി കരുമാടി ആലപ്പുഴയിൽ നിന്നിട്ടാണ്. അതുപോലെ ഒരു മെസ്സേജ് കൂടി ഉണ്ട്, ഹൈ വാട്സപ്പ് മാമ്പ്രയിൽ നിന്ന് സിന്ധു നാരായണനാണ്. പാട്ടൊന്നും ചോദിക്കുന്നില്ല, ചോദിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. പിണക്കമില്ലാതെ കേട്ടുകൊണ്ട് കൂടെ ഉണ്ട്, എല്ലാവരും സുഖമായിരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും പിണക്കമില്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും.
2: അതെ അതെ, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി.
1: അതെ, നമ്മുടെ പരിതസ്ഥിതി
2: മനസ്സിലാക്കി. ഇപ്പോ സമയം നോക്കുമ്പോൾ,
1: അതെ സമയം നോക്കുമ്പോൾ 10 മണി കഴിഞ്ഞ് 42 മിനിറ്റും 22 സെക്കൻഡും ആയിട്ടുണ്ട്.
2: 11 മണി വരെയാണ് പ്രോഗ്രാമിന്റെ സമയമുള്ളത്. നമുക്ക് കുറച്ച് മെസ്സേജുകളോട് വായിച്ച് തീർക്കാനുണ്ട് ഏതായാലും.
1: അതെ, നമുക്ക് എന്തെങ്കിലും മാക്സിമം സ്പീഡിൽ മാക്സിമം പാട്ടുകൾ കൊടുക്കാൻ ശ്രമിക്കുന്ന ആണ് അല്ലെ.
2: അതെ,
1: ചെയ്തുകൊണ്ടിരിക്കുകയാണ്.

0: This is Rainbow FM 107.5. Musically yours.
1: സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 52 മിനിറ്റും 5 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പാണ്. അപ്പോൾ വാട്സപ്പിൽ നമുക്ക് കുറച്ച് മെസ്സേജുകൾ കൂടി വായിച്ച് തീർക്കാനായിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ ഏതായാലും സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, 11 മണി വരെയാണ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വന്നിട്ടുള്ള ബാക്കി മെസ്സേജുകൾ കൂടി വായിച്ച് തീർത്തേക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ സിന്ധുവാണ്, പെരുമ്പാവൂർ കീഴിലത്ത് നിന്നാണ്. എനിക്ക് ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടുവാൻ എന്ന് തുടങ്ങുന്ന ഒരു സോങ് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കും എല്ലാ എഫ് എം ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ്.

ട്വീറ്റ് ചെയ്യുന്നു എന്നാണ് സിന്ധു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ, ഹായ് ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ കണ്ടനാട് നിന്നും സരള വിനോദ്. ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്നും കൊട്ടിയൂരും പറശ്ശിനിക്കടവ് അമ്പലത്തിൽ ഒരു തീർത്ഥയാത്ര പോവുകയാണ്. യാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി രസകൻ സിനിമയിലെ ഹര ഹര ഹര ശങ്കര എന്ന് പറയുന്ന ഒരു പാട്ട് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ, ഹലോ വാട്സപ്പ്, എനിക്കൊരു പാട്ട് തരുമോ? തം തകിട എന്ന് പറയുന്നൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ക്ഷണക്കത്ത് മൂവിയിലെയാണ്. സിനി പെരുമ്പടപ്പ് നിന്നാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ, എൻ്റെ പേര് മണി എന്നാണ്. എൻ്റെ വീട് വടക്കുംപുറമാണ്. എൻ്റെ മോൾക്ക് വേണ്ടി കിലുക്കത്തിലെ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ, ഹായ് വാട്സപ്പ്, ഞാൻ തോപ്പുംപടിയിൽ നിന്നും ശ്രീകല. എനിക്ക് സമരൻ ബത്ലഹേം എന്ന സിനിമയിലെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന സോങ് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ, നമസ്കാരം, എൻ്റെ ഷുട്ടുകുട്ടനെ കേൾക്കാൻ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന മൂവിയിലെ ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം എന്ന് പറയുന്നൊരു പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ സീതാരമേഷാണ് കടക്കരപ്പള്ളിയിൽ നിന്നും നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ, നമസ്കാരം റെയിൻബോ, ഞാൻ മോഹനൻ, നെന്മാറ ബാംഗ്ലൂരിൽ നിന്നിട്ടാണ് ഇപ്പോൾ അയക്കുന്നു. പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണല്ലോ. 1973 മുതലാണ് ഈ ഒരു ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഏകദേശം 53 വർഷമായി എന്ന് പറയുന്നു. അപ്പോൾ അന്നേ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരം ഒരു ദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നും നമ്മൾ കേരളത്തിൽ പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ട് കാലവർഷം അല്പം വൈകിയാണെങ്കിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മഴയെ നമുക്കൊരു അനുഗ്രഹമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ, ഗുഡ് മോർണിംഗ് വാട്സപ്പ്, എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. വാഴ മൂവിയിലെ ഹേ ബനാന എന്ന് പറയുന്നൊരു പാട്ട് തരൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം 2 മണിക്കൂറാക്കാൻ എന്താണ് വഴി എന്ന് പറഞ്ഞുകൊണ്ട് അനീഷാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ മെസ്സേജുകളും പാട്ടുകളും ഒക്കെ കൊടുക്കാൻ നമുക്ക് ഈ ഒരു മണിക്കൂർ പോരാ അല്ലേ. ഓക്കെ, ഹായ് ഡിയേഴ്സ്, ഞാൻ അശ്വതി, അനിൽ നോർത്ത് പറവൂരിൽ നിന്നും. എനിക്ക് ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലെ പൊന്നാമ്പൽപ്പുഴയറമ്പിൽ എന്ന് തുടങ്ങുന്ന പാട്ട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അനിലേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ, സിനി ശിവദാസ്, കോതപ്പറമ്പ്, ഇവിടെ നല്ല മഴയാണ്. എനിക്ക് വെട്ടം സിനിമയിലെ മഴത്തുള്ളികൾ എന്ന് പറയുന്നൊരു പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ, ഗുഡ് മോർണിംഗ് റെയിൻബോ എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചിരിക്കുന്ന എന്താണ്, ഹായ് ഗുഡ് മോർണിംഗ്, ഓക്കെ, ഗുഡ് മോർണിംഗ് റെയിൻബോ എന്നാണ് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ആരാണ് അയച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഏതായാലും ലാസ്റ്റ് വന്നൊരു മെസ്സേജാണ്. ഞാൻ ഏതായാലും എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ഒന്ന് ബാക്കി അയക്കുക. ഓക്കെ, ഹായ് അശ്വിനി രാജൻ, പരിസ്ഥിതി ദിനാശംസകൾ വേണ്ട, ഒരു പാട്ട് വേണ്ട, ഒരു ആശംസ മതി കേട്ടോ. റെയിൻബോ ആർജിയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായ അംബിക കൃഷ്ണയുടെ വാഗമണിലെ പയനം അംബികയ്ക്ക് കൂട്ടായ ഭർത്താവ് സജീവം. പ്രകൃതിക്ക് ദോഷമാകാത്ത രീതിയിൽ മുള, പുല്ല്, മണ്ണ്, ചാണകം ഇവ കൊണ്ട് നിർമ്മിച്ചതാണ് കേട്ടോ ഈ ഒരു പയനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സസ്നേഹം ബിന്ദു ദിലീപാണ്, കൊടകര, തൃശ്ശൂർ എന്നാണ് അയച്ചിരിക്കുന്നത്. നമുക്കൊരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനത് എന്താണെന്നൊന്ന് വായിച്ചു നോക്കട്ടെ. അതുപോലെ തന്നെ, ധന്യ, മൂവാറ്റുപുഴയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. മോനൊരു പാട്ട് തരുമോ ചോദിച്ചിട്ടുണ്ട്. പവിത്രം സിനിമയിലെ ശ്രീരാഗമോ എന്ന് പറയുന്ന പാട്ടാണ് ധന്യ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് മെസ്സേജ്. ഓക്കെ, വിനീത ആലുവയിൽ നിന്ന് അയച്ചിരിക്കുന്നു, ഒരു പാട്ട് തരുമോ ചോദിച്ചിട്ടുണ്ട്. ചാന്ദുപുട്ട് മൂവിയിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അനാർക്കലി മൂവിയിലായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ വായിച്ച് തീർത്തു. കാരണം സമയം കഴിയാറേ, അതുകൊണ്ടാണ് ഞാൻ ഒരു മെസ്സേജ് എല്ലാം ഒരുമിച്ച് വായിച്ചത്. സരോജ പുത്തൻകുരിശിൽ നിന്ന് അയച്ചിട്ടുണ്ട്. അതുപോലെ ആരാണ്, റിസ്വ നോർത്ത് പറവൂർ വാണിയേക്കാട് നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ്. അപ്പോൾ ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ, ഹായ് വാട്സപ്പ്, എനിക്ക് സിന്ദൂരപ്പൂ മനസ്സിൽ എന്നൊരു പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗമനം മൂവിയിലെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് എന്താണ് മെസ്സേജുകൾ കൂടി നമുക്ക് വന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും മെസ്സേജൊക്കെ വായിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 56:30 ആകുമ്പോൾ ഇനി നമുക്ക് ഒരു പാട്ടിന് കൂടിയാണ് സമയമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഈ ഒരു വാട്സപ്പ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് ഞാനും പോവുകയാണ്. നമുക്ക് എന്നിട്ട് അവസാനം ആ ഒരു പാട്ടുകൂടി കേട്ട് അങ്ങനെ അങ്ങ് എൻജോയ് ചെയ്തിരിക്കാം. ഇനി മറ്റ് പ്രോഗ്രാംസൊക്കെ ആയിട്ട് റെയിൻബോ ഏതായാലും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനിയാണ്, അതുപോലെ രാജൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ്. അപ്പോൾ ഏതായാലും കൂടെ ഞങ്ങൾ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക, ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോസ്.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. റെയിൻബോ വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം, ജൈവവൈവിധ്യ സംരക്ഷണം എന്നിവയിൽ രാജ്യത്തെ ജനങ്ങൾ പ്രതിബദ്ധത ശക്തിപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നാഗരിക ജ്ഞാനം വളരെ കാലമായി പൌരന്മാരെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ഉപരാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ ഭൂമിമാതാവിന് ആദരവർപ്പിച്ച് അമ്മമാരുടെ പേരിൽ ഒരു മരമെങ്കിലും നടണമെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. വികസനവും പരിസ്ഥിതി സംരക്ഷണവും പരസ്പരം കൈകോർക്കുന്നതാണെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിച്ചു. സ്വർണവില കുറഞ്ഞു. പവന 280 രൂപ കുറഞ്ഞ് 1,14,200 രൂപയായി. 14,275 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കോഴിക്കോട് മുണ്ടിക്കൽ താഴം കോട്ടാമ്പറമ്പിന് സമീപം ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രോഗി മരിച്ചു. ജാനകിയാണ് മരിച്ചത്. രണ്ടുപേർക്ക് പരിക്കേറ്റു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് അരക്കിണറിൽ MDMA രണ്ട് യുവാക്കൾ പിടിയിൽ. സിറ്റി ഡാൻസാഫും ബേപ്പൂർ പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ 50.990 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. കോട്ടയം ജില്ലാ ആശുപത്രി വളപ്പിൽ

0: കഞ്ചാവ് ചെടി കണ്ടെത്തി. ആശുപത്രിയിലെ ഔഷധ ഉദ്യാനത്തിന് സമീപമാണ് ചെടി കണ്ടെത്തിയത്. ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിന്റെ പ്രചാരണാർത്ഥം ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഫൺ റണ്ണിന് തിരുവനന്തപുരം വേദിയാകും. ഈ മാസം 23-ന് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഓട്ടത്തിൽ പ്രമുഖ കായിക താരങ്ങൾ പങ്കെടുക്കും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്. ഉലക സഞ്ചാരം.
2: ഉലകം ചുറ്റി ഒരു സഞ്ചാരം. ഇത്

ഹലോ, നമസ്കാരം. ടി ഉലക സഞ്ചാരത്തിന്റെ പുതിയൊരു യാത്രയുടെ തുടക്കമാണ്. യാത്ര കൊണ്ടുവരെത്തിയിട്ടുള്ള ആളുടെ പേര് പതിവ് പോലെ തന്നെ വിനു എന്നാണ് കേട്ടോ. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണേ. എല്ലായിടങ്ങളിലും പരിസ്ഥിതി ദിന ആഘോഷം വളരെയധികം ഗംഭീരമായിട്ട് നടന്നു തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്കങ്ങനെ ഒരു ദിവസം മാത്രമായിട്ട് പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നമുക്ക് എല്ലാ ദിവസവും പരിസ്ഥിതി ദിനം തന്നെയാണ്. അതാണ് നമ്മളുടെ ഒരു ട്രാക്ക്, അതാണ് നമ്മളുടെ ഒരു റൂട്ട്. എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാ വർഷവും നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് പോലെ ഈ ദിവസവും ചർച്ച ചെയ്യുവാണ്. ജീവിതത്തിൽ എത്ര വൃക്ഷത്തൈകൾ ഇതുവരെ നട്ടിട്ടുണ്ട്, എത്ര എണ്ണം എവിടെയൊക്കെ നട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് തിരിഞ്ഞ് ആലോചിക്കാനുള്ളൊരു സമയം കൂടിയാണല്ലോ, അല്ലെങ്കിൽ ദിവസം കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ നട്ടിട്ടുള്ള വൃക്ഷത്തൈകളുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒത്തിരി എണ്ണം ഉണ്ടാവും. ഒരുപാട് എണ്ണം നമ്മൾ നട്ടിട്ടുണ്ടാവും അല്ലേ? നട്ടിട്ടില്ലേ? ഓക്കെ, നട്ടിട്ടുണ്ട്. അപ്പോൾ ആ നട്ട വൃക്ഷത്തൈകൾ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്, അതാണ് ചോദ്യം. ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതി ദിനത്തിന് നമ്മൾ എല്ലാ വർഷവും എന്ന് പറഞ്ഞതുപോലെ വൃക്ഷത്തൈകളൊക്കെ നടാറുണ്ടെങ്കിലും നട്ട വൃക്ഷത്തൈകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റുമ്പോഴാണല്ലോ ഈ പരിപാടിയൊക്കെ വളരെയധികം ഗംഭീരമാകുന്നത്. അപ്പോൾ നമ്മൾ നട്ട വൃക്ഷത്തൈകൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത്, അത് എന്തവസ്ഥയിലാണ് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇപ്പോൾ ഇന്ന് പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ ആയിട്ടൊന്ന് നോക്കണം. എല്ലാ പരിസ്ഥിതി ദിനത്തിലും വൃക്ഷത്തൈ നട്ടില്ലെങ്കിലും നട്ട വൃക്ഷത്തൈകളൊക്കെ കൃത്യമായിട്ട് വളരുന്നുണ്ട് എന്നൊന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അതും അടിപൊളിയാണ്. നടണ്ട എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, വൃക്ഷത്തൈ നടണം, നടുന്നത് പരിപാലിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ വൃക്ഷത്തൈകൾ നട്ടതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് 2013 ഒന്ന് പോവാം. 2013 നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയല്ലോ. അപ്പോൾ സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഒരു പ്രയോഗം വളരെയധികം നമുക്ക് ഇഷ്ടപ്പെട്ടു. നീലാകാശം ഓക്കെ, ഈ പച്ചക്കടലും ചുവന്ന ഭൂമിയും എന്താണ് പരിപാടി എന്നതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ചിന്തയിൽ ആലോചിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഉത്തരവൊന്നും ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാകില്ല. നീലാകാശം നമ്മൾ എന്നും കണ്ടിട്ടുണ്ടാകും, പക്ഷേ പച്ചക്കടലും ചുവന്ന ഭൂമിയും എവിടെ കിട്ടും, ഇതെവിടെ കാണാൻ പറ്റും എന്ന് ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് അന്വേഷിച്ച് ആ സമയത്ത് ഒരുപാട് തല പുകച്ചിട്ടുണ്ടാകും. എന്തായാലും അതിൽ ഒന്നിൻ്റെ ഉത്തരം ഇന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഉത്തരം കാണാനും അത് കണ്ട് ആസ്വദിക്കാനും വേണ്ടിയൊക്കെ തന്നെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നീലാകാശത്തിൻ്റെയും പച്ചക്കടലിൻ്റെയും അറ്റത്ത് വരുന്ന ചുവന്ന ഭൂമി കാണാൻ വേണ്ടിയാണ് ടീം ഉലക സഞ്ചാരത്തിന് ഇന്നത്തെ യാത്ര പുറപ്പെടാൻ പോകുന്നത്. ചുവന്ന ഭൂമി എന്നൊരു പ്രയോഗമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരിടം തേടിയുള്ള ടീം ഉലക സഞ്ചാരത്തിൻ്റെ പരിസ്ഥിതി ദിന യാത്ര ഇവിടെ തുടങ്ങുകയാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

വീട് പണിക്ക് വേണ്ടി ഇഷ്ടിക ലോറിക്ക് കൊണ്ടുവന്ന് ഇറക്കി അട്ടിയിട്ട് വെക്കുന്ന ഒരു സാഹചര്യം. ഒരു വീട് പണി സൈറ്റ് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ പല സൈറ്റിലും ഇഷ്ടിക കൊണ്ടല്ല പണിയാറ്, പലതരത്തിലുള്ള ബ്രിക്കുകളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് മറ്റ് ബ്രിക്കുകളൊക്കെ കൊണ്ടാണ് പണിയാറ്. എന്തായാലും നമ്മൾ ഇഷ്ടിക കൊണ്ട് വീട് പണിയുന്ന ഒരു സൈറ്റിലേക്ക് നമ്മളുടെ ചിന്തയെ കൊണ്ടുപോകുന്നു. ലോറി വരുന്നു, ഇഷ്ടിക ഇറക്കുന്നു, ഇഷ്ടിക ഇങ്ങനെ അട്ടിയിട്ട് വളരെ ഭംഗിയായിട്ട് വെക്കുന്നു, അടുത്ത ലോഡ് വരുന്നു. അപ്പോൾ ഒരു വീട് പണിക്ക് വേണ്ട ഇഷ്ടിക മുഴുവനും അടുക്കി വെച്ചിട്ടുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ കുറേ ഇഷ്ടിക ഉണ്ടാവുമല്ലോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ട്രോളിയിൽ ജോലിക്കാരായിട്ടുള്ള ചേട്ടന്മാർ ട്രോളിക്കകത്തേക്ക് ഇഷ്ടിക കയറ്റി ആ സൈറ്റിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിച്ച് നിർമ്മാണ പ്രവർത്തനം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ വീട് പണി ഏതാണ്ട് തീരാറാവുമ്പോൾ നമ്മൾ ആ ഇഷ്ടിക അട്ടിയിട്ട് വെച്ചിട്ടുള്ള ഏരിയ ഇഷ്ടികയുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് അത് കാലിയായിക്കൊണ്ടിരിക്കും. അവിടെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഓരോ ഇഷ്ടികയിൽ നിന്നും ചെറുതായിട്ട് വീണിട്ടുള്ള പൊടികൾ, ഒരുപാട് ഇഷ്ടിക, ഒരു 12,000 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടിക ഉണ്ടാവുമല്ലോ, ഇതിൽ നിന്നെല്ലാം താഴേക്ക് വീണ പൊടികളെല്ലാം ആ ഏരിയ കിടക്കുന്നുണ്ടാവും. ആ ഏരിയ ഇഷ്ടികയെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഏരിയ മാത്രം ചുവന്നിരിക്കും. കാരണം ഇഷ്ടികപ്പൊടി വീണ് ചുവന്ന ഒരു ഏരിയ ആണല്ലോ. ഇത് മാത്രമേ ഉള്ളൂ നമ്മളെ അനുഭവത്തിൽ അങ്ങനെ ഒരു ചുവന്ന ഭൂമി എന്നൊരു നിലയ്ക്കൊരു പരിപാടി കണ്ടിട്ട്. അല്ലാതെ ഒരു ചുവന്ന ഭൂമിയെ പറ്റി, ചുവന്ന മണ്ണുള്ളൊരിടത്തെ പറ്റിയൊന്നും നമ്മൾ അധികം ഒന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല, നമുക്ക് അറിയാനേ പാടില്ലായിരുന്നു. പക്ഷേ ഈ ചുവന്ന ഭൂമി എന്ന് പറഞ്ഞൊരു ഭൂമിയുണ്ട്. നമ്മൾ നീലാകാശം, പച്ചക്കടൽ, അതിൻ്റെ അറ്റത്ത് ചുവന്ന ഭൂമി എന്നൊരു പ്രയോഗമുണ്ടെങ്കിൽ ഈ പച്ചക്കടലും ചുവന്ന ഭൂമിയൊക്കെ എവിടെയാണ് എന്ന് പണ്ടുകാലം മുതൽ അന്വേഷിച്ചിരുന്നു. ഇതിൽ രണ്ടിനും ഉത്തരം കിട്ടിയിരുന്നില്ല. പക്ഷേ ഇതിൽ ഒന്നിന് ഉത്തരം ഇപ്പോൾ കിട്ടാൻ വേണ്ടി പോവുകയാണ്.

ദൂരേക്ക് പോയി ഉത്തരം കണ്ടെത്തുന്നില്ല, തൊട്ടടുത്ത നാട്ടിലേക്ക് തന്നെ പോയാണ് ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. തമിഴ്നാട്ടിലെ തേരിക്കാട് എന്നാണ് നമ്മൾ ഇന്ന് ചെല്ലാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര്. തേരിക്കാട്, തേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ മൺകൂനകൾ എന്നാണ് അർത്ഥം. അപ്പോൾ മൺകൂനകളുടെ കാട്. അപ്പോൾ അത് കൊള്ളാമല്ലോ. എന്തായാലും പരിസ്ഥിതി ദിനത്തിൽ മൺകൂനകളുടെ കാട് എന്ന് പറഞ്ഞൊരു കാടുണ്ടെങ്കിൽ അത് കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുനെൽവേലി ജില്ലയിലും തൂത്തുക്കുടി ജില്ലയിലുമായിട്ട് പരന്നു കിടക്കുകയാണ് ഈ കാട്. രണ്ട് ജില്ലയിലായിട്ട് പരന്നു കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ചെറിയ ഇടമല്ല, ചെറിയ പരിപാടിയല്ലെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ തേരിക്കാട് കാണാൻ രണ്ട് ജില്ലകളിൽ പരന്നു കിടക്കുന്ന ആ ഒരു ഇടം കാണാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ്. നമ്മളിങ്ങനെ ചുവന്ന ഭൂമി കാണാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് സഞ്ചാരികൾ നമ്മളെപ്പോലെ പലയിടങ്ങളിൽ നിന്ന് വന്ന് ചുവന്ന ഭൂമി കണ്ട് സന്തോഷിച്ച് ഫോട്ടോസ് എടുത്ത് തിരിച്ചു പോകുന്നു എന്നൊന്നും വിചാരിക്കരുത്. അത്ര വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നുമല്ല. അവിടെ ചെന്ന് ഞങ്ങളിത് കാണാൻ വന്നാണെന്ന് പറഞ്ഞ് അവിടുത്തെ അണ്ണന്മാർ പറയും, ഇതെന്താണ് ഇതിന് മാത്രം കാണാൻ, ഇതിപ്പോൾ ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലമല്ലേ. കാരണം അതൊരു വലിയ പ്രത്യേകതയായിട്ട് ഒരു പക്ഷെ അവർക്ക് തോന്നിയിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അതൊരു ടൂറിസം പരിപാടി ഇവിടെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നവർ വിചാരിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്ന് കാണാൻ പോകുന്ന ഇടമാണ്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ പോയി ഇത്തരം ഇടങ്ങൾ കാണലാണല്ലോ നമ്മളുടെ പരിപാടി. നമ്മളപ്പോൾ തൂത്തുക്കുടി ജില്ലയുടെ ഭാഗമായിട്ടുള്ള കുതിരൈമൊഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആദ്യം പോകാൻ പോകുന്നത്. കാരണം അവിടെയാണ് ചുവന്ന ഭൂമി കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ചുവന്ന ഭൂമി കൂടുതലുള്ളത് എവിടെയോ അവിടെ നമ്മളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുതിരമൊഴിയുടെ തൊട്ടടുത്തുള്ള നഗരമായിട്ടുള്ള തിരുച്ചെന്തൂർ, തിരുച്ചെന്തൂരിലേക്ക് എത്തുന്നു. തിരുച്ചെന്തൂരിൽ നിന്നൊരു 15 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 15 കിലോമീറ്റർ തമിഴ്നാടിൻ്റെ ഗ്രാമീണതയ്ക്ക് ആസ്വദിച്ചുകൊണ്ട് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന മനോഹരമായ കാറ്റ്, തമിഴ്നാട്ടിലെ തെങ്ങിനെയൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി വരുന്നതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ നേരെ ചുവന്ന ഭൂമി കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. കേട്ടുകൊണ്ടിരുന്നുള്ളൂ ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ടി ഉലകസഞ്ചാരത്തിന്റെ തമിഴ്നാട് യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവണ്ട് നമ്മൾ ചുവന്ന ഭൂമി കാണാൻ വേണ്ടി പുറപ്പെട്ട യാത്രയിലാണ് കേട്ടോ. തേരിക്കാട് എന്നാണ് നമ്മൾ ചെല്ലുന്ന ആ ഒരു പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള പേര്. രണ്ട് ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്ന ചുവന്ന മണ്ണുള്ള പ്രദേശമാണ്. തിരുനെൽവേലിയിലും തൂത്തുക്കുടിയിലായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊന്ന് നേരിട്ട് കാണുക എന്നുള്ള ഉദ്ദേശവുമായിട്ട് തിരുച്ചെന്തൂർന്ന് 15 കിലോമീറ്റർ മനോഹരമായ വഴിയിലൂടെയുള്ള യാത്രയാണ്. നമ്മൾ കുതിരമൊഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ അത്യാവശ്യം നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. കാരണം കടൽ അടുത്തായതുകൊണ്ടുള്ള ആ ഒരു കടലിൽ നിന്ന് വരുന്ന കാറ്റാണ്. ആ കാറ്റ് നമ്മളിങ്ങനെ ആസ്വദിച്ച് തന്നെയാണ് പോകുന്നതാണ്. നല്ല ചൂടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്, നല്ല അടിപൊളി ചൂട് കിട്ടുന്ന ഇടത്തുകൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്ന്

യാത്രയിലാണ് കേട്ടോ. തേരിക്കാട് എന്നാണ് നമ്മൾ ചെല്ലുന്ന ആ ഒരു പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള പേര്. രണ്ട് ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്ന ചുവന്ന മണ്ണുള്ള പ്രദേശമാണ്. തിരുനെൽവേലിയിലും തൂത്തുക്കുടിയിലായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊന്ന് നേരിട്ട് കാണുക എന്നുള്ള ഉദ്ദേശവുമായിട്ട് തിരുച്ചെന്തൂർന്ന് 15 കിലോമീറ്റർ മനോഹരമായ വഴിയിലൂടെയുള്ള യാത്രയാണ്. നമ്മൾ കുതിരമൊഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ അത്യാവശ്യം നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. കാരണം കടൽ അടുത്തായതുകൊണ്ടുള്ള ഒരു കടലിൽ നിന്ന് വരുന്ന കാറ്റാണ്. ആ കാറ്റ് നമ്മളിങ്ങനെ ആസ്വദിച്ച് തന്നെയാണ് പോകുന്നതാണ്. നല്ല ചൂടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്, നല്ല അടിപൊളി ചൂട് കിട്ടുന്ന ഇടത്തു കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്ന് ആ കുതിരമൊഴി ഏരിയയിലേക്ക് എത്താറാകുമ്പോൾ തന്നെ മണ്ണിൻ്റെ കളർ വ്യത്യാസം നമ്മൾ സാധാരണ നമ്മൾ കുന്നുകളും മലകളും വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുന്നതാണ്. ഇത് മണ്ണ് കാണാൻ വേണ്ടി മാത്രമുള്ള യാത്രയാണ്. അതുകൊണ്ട് താഴെ നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ആ ഇടത്തേക്ക് എത്തുമ്പോൾ, അതായത് കുതിരമൊഴിയിലേക്ക് എത്താറാകുമ്പോൾ തന്നെ മണ്ണിൻ്റെ ഒരു കളർ വ്യത്യാസം നമുക്കിങ്ങനെ മനസ്സിലായി തുടങ്ങും. ഇത് ഒരു ചുവപ്പിലേക്കുള്ളൊരു യാത്രയിലാണ് മണ്ണ്. കുറേയും കൂടി മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോൾ ചുവപ്പ് മണ്ണിനോട് കുറേയും കൂടി അടുപ്പമുള്ള തരത്തിലേക്ക് കളർ ഇങ്ങനെ മാറിയിട്ടുണ്ടാകും. പിന്നെ കുതിരമൊഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏറെക്കുറെ എത്തി എന്ന് നമ്മൾ ബോർഡ് നോക്കാതെ തന്നെ മനസ്സിലാവും. കാരണം ഇനി അങ്ങോട്ടേക്ക് കാണുന്നതെല്ലാം മണ്ണിൻ്റെ നിറം ചുവപ്പാണ്. നമുക്കിങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കുറച്ചിടത്ത് മാത്രം എന്തെങ്കിലും കെമിക്കലൊക്കെ വന്ന് ഇറക്കിയപ്പോൾ അത് പരന്നു പോയതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഇനി അങ്ങോട്ടേക്ക് കാണുന്ന മണ്ണ് മുഴുവനും ചുവന്ന മണ്ണാണ്. നമ്മൾ കുതിരമൊഴി എത്തി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തേരിക്കാട് എന്ന് പറയുന്നത് പോലെ തന്നെ മൺകൂനകൾ നിറഞ്ഞ ഒരു കാട് ആ ഒരു പ്രദേശത്തേക്കാണ് എത്തുന്നത്. ശരിക്കും ഒരു മരുഭൂമി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. നല്ല ചൂടുണ്ട്, മണൽ കൂനകളാണ് കാണുന്നത് മുഴുവൻ. പലയിടങ്ങളിലായിട്ട് മണൽ കൂനകളുണ്ട്. പിന്നെ നോർമൽ മരുഭൂമിയുമായിട്ട് ബന്ധമില്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ എല്ലായിടത്തും പച്ചപ്പുണ്ട്. അതായത് ഈ ചുവന്ന ഭൂമിയിൽ പലയിടത്തായിട്ട് മരങ്ങൾ നിൽക്കുന്നു, അല്ലെങ്കിൽ പുല്ല് നിൽക്കുന്നു, ചെറിയ ചെടികൾ നിൽക്കുന്നു. ഇതാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത. ഈ ഒരു പ്രത്യേകത കാണാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് അത്യാവശ്യം നല്ല ഗംഭീര കാഴ്ചയായിട്ട് നമുക്ക് തോന്നും കേട്ടോ. കാരണം ചുവന്ന മണ്ണ് തന്നെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ചുവന്ന മണ്ണിൻ്റെ ഇടയിൽ മൺകൂനകളുണ്ട്. അത് ആരും ഇങ്ങനെ ഈ മണ്ണ് ഒരു വണ്ടിക്കകത്ത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ജെ സി ബിക്ക് മണ്ണ് കൂനയാക്കി വെച്ചിരിക്കുകയല്ല. ഒരുപാടിടങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള മണൽക്കൂനകളുണ്ട്. ഈ മണൽക്കൂനകൾക്കും പരന്നു കിടക്കുന്ന മണ്ണിൻ്റെ ഇടയിലായിട്ട് നല്ല രീതിയിൽ നല്ല കളർഫുള്ളായി നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ പച്ചപ്പിൻ്റെ വളരെ മനോഹരമായ പച്ചപ്പ് തരുന്ന മരങ്ങളുമുണ്ട്. ഇതെല്ലാം കൂടിയുള്ളൊരു കോംബോയാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള പല ചോദ്യങ്ങളും നമ്മളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇതെങ്ങനെ കൂന വന്നു? ഇതെങ്ങനെ ചുവന്ന മണ്ണ് വന്നു? ഇതിൻ്റെ ഇടയിൽ എങ്ങനെ മരങ്ങൾ വന്നു? ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ആ മണൽക്കൂനകൾ നിറഞ്ഞ പ്രദേശം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പരന്നു കിടക്കുന്നു. അതിൻ്റെ നടുവിലൂടെയാണ് റോഡ്. ഈ റോഡിൻ്റെ ഇരുവശത്തും ചുവന്ന ഭൂമിയാണ്. ചുവന്ന ഭൂമിയിൽ പലയിടത്തായിട്ട് പച്ചപ്പ് ഇങ്ങനെ തലനീട്ടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരുന്നുള്ളൂ ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

പറ്റി ഉലകസഞ്ചാരത്തിന്റെ തമിഴ്നാട് യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ചുവന്ന ഭൂമി കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവാണ്, അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. കുറേ ദൂരം നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ. തേരിക്കാടാണ്, ചുവന്ന മണ്ണ് മാത്രമുള്ള ഇടത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ രണ്ടു വശത്തും ചുവന്ന ഭൂമി, അതിൻ്റെ നടുവിലൂടെ റോഡ്, ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇത്രയധികം, അല്ലെങ്കിൽ ഇത്രയും വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന ചുവന്ന ഭൂമി നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും അടുത്ത്, നമ്മുടെ നാടിന് ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ അങ്ങനെ പല പല ചിന്തകളും ചോദ്യങ്ങളുമായിട്ട് ചുവന്ന ഭൂമി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ കാഴ്ച കൊണ്ടുള്ള ആസ്വാദനമാണ് ഉദ്ദേശിച്ചത്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല വെയിൽ, ചൂട്, അതെല്ലാം തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ കടൽക്കാറ്റ് നല്ല കാര്യമായിട്ട് അടിക്കുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടത്തുനിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉള്ളൂ ബംഗാൾ ഉൾക്കടലിലേക്ക്. അപ്പോൾ കടലിനും അടുത്തുള്ള ഒരു സ്ഥലമാണ് എന്നുള്ളത് നമുക്ക് പിടികിട്ടി. കാരണം തൂത്തുക്കുടി ജില്ലയുടെ ഭാഗമായിട്ടുള്ളൊരിടത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മൊത്തം തിരുനെൽവേലിയിലും തൂത്തുക്കുടിയിലുമായിട്ടാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ചുവന്ന ഭൂമി. ചുവന്ന മണ്ണ് അത്രയും എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും കുറച്ച് കണക്കുകൾ നോക്കാം എന്ന് വിചാരിച്ചു. ഇത് എത്ര ഇടത്ത്, എത്രത്തോളം ഏരിയ പരന്ന് കിടക്കുന്നുണ്ട് എന്നായിരുന്നു നമുക്ക് ആദ്യം അറിയേണ്ടത്. അതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ചപ്പോൾ ആദ്യം ഒരു നമ്പർ പറഞ്ഞപ്പോൾ നമുക്കൊരു ഞെട്ടലാണ് തോന്നിയത്. കാരണം ഇവർക്ക് തെറ്റിപ്പോയതായിരിക്കുമോ, ഇത്രയൊക്കെ ഉണ്ടാകുമോ. കാരണം അവർ പറഞ്ഞ നമ്പർ എത്രയെന്ന് അറിയുമോ, 12,000 ഏക്കറാണ് ഈ ഏരിയ വരുന്നത്. 12,000 ഏക്കർ ചുവന്ന ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണോ ഒന്നുകൂടി പറഞ്ഞേ, അപ്പോൾ അവർ പറയും 12,000 ഏക്കർ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളുടെ കയ്യിലൊരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറേയും കൂടി ഗംഭീരമായേനെ എന്നൊരു ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കാരണം 12,000 ഏക്കറൊക്കെ ആണെങ്കിൽ ഇത് ഡ്രോണിൽ തന്നെ കാണണം. നമുക്ക് അല്ലാതെ വണ്ടി ഓടിച്ചോ നടന്നോ ഒന്നും കണ്ടു തീർക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ ഒരു ഏരിയയുടെ വിഷ്വൽ ഡ്രോണിലെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കൂടെ ഒരു ഡ്രോൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രോണുള്ള ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ, ഉറപ്പായിട്ട് കൊണ്ടുപോയാൽ വളരെ ഗംഭീരമായിട്ടുള്ള വിഷ്വൽ നമുക്ക് കിട്ടുന്ന ഒരു ഇടം തന്നെയാണ്. ഒപ്പം നമ്മളുടെ ചിന്തകൾ എങ്ങനെയാണ് ഇവിടെ ഭൂമി ചുവന്നത് എന്ന് കൂടി അറിയണമല്ലോ. നമ്മളുടെ ഇവിടെ ഈ പരിപാടി വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്നും കൂടി ഒന്ന് നോക്കണമല്ലോ. അതായത് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് അയൺ ഓക്സൈഡിൻ്റെ അംശം ഈ ഒരു ഏരിയയിലെ മണ്ണിന് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ മണ്ണ് ചുവന്നിരിക്കുന്നത്. അപ്പോൾ പൊടിമണൽ മുതൽ എല്ലാം ചുവന്ന് ഇരിക്കാനുള്ള കാരണം അയൺ ഓക്സൈഡിൻ്റെ കൂടുതൽ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നമ്മളുടെ സംശയത്തിൽ ഒന്നുകൂടി ബാക്കിയുണ്ട്. ഈ അയൺ ഓക്സൈഡ് കാരണം ഇത് ചുവന്നു, ഇത് വലിയ വലിയ മണൽക്കൂനകൾ എങ്ങനെയായി എന്നുള്ളത് കൂടി ഒരു ചോദ്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉത്തരവും ഈ ബംഗാൾ ഉൾക്കടലുമായിട്ട് ബന്ധമുള്ളതാണ്. നേരത്തെ

പറഞ്ഞതുപോലെ 10-15 കിലോമീറ്റർ അപ്പുറത്ത് വലിയ കടലുള്ളത് കൊണ്ട് തന്നെ കടലിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റ് ഈ മണൽത്തരികളെ പറപ്പിച്ചു കൊണ്ടുപോയി ഒരിടത്തു നിന്ന് ഉയർന്ന ഇടത്തേക്ക് എത്തിക്കുന്നൊരു പരിപാടി കാലാകാലങ്ങളായിട്ട് നടക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇവിടെ മണൽ കൂനകൾ ഇത്രത്തോളം വന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി നല്ല കാര്യമായിട്ട് പണിയെടുത്ത് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. നമുക്ക് കണ്ട് ആസ്വദിച്ചാൽ മാത്രം മതി, നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല, ചെയ്യേണ്ടതുമില്ല. അപ്പോൾ അങ്ങനെയാണല്ലോ, പരിസ്ഥിതി ദിനത്തിലൊക്കെ പ്രകൃതി മാത്രമായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള പലതും ആസ്വദിക്കാനും അനുഭവിക്കാനും അത് കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കാൻ പാകത്തിന് സംരക്ഷിച്ച് കൊണ്ടുപോകാനൊക്കെയുള്ള ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ തരുന്ന ദിവസമാണല്ലോ. ആ ഓർമ്മപ്പെടുത്തൽ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുവന്ന ഭൂമിയിലെ പച്ച മരത്തണലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വെയിലില്ലായ്മയൊക്കെ അനുഭവപ്പെടും, പക്ഷേ ഇവിടെ പോയിട്ട് നമ്മൾ വെയിലൊക്കെ ആസ്വദിക്കണം, അല്ലെങ്കിൽ ആ ഒരു കടൽക്കാറ്റ് ആസ്വദിക്കണം, ചുവന്ന മണ്ണിലൂടെ ചെരുപ്പൊന്നുമില്ലാതെയൊക്കെ നടക്കണം. നമ്മൾ ഇത്രയും കാലം നമ്മളുടെ കാലിൽ മുട്ടിയിട്ടുള്ള മണ്ണ് ചുവന്ന മണ്ണല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ചുവന്ന മണ്ണ് കാലിൽ മുട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ചെരുപ്പില്ലാതെയൊക്കെ കുറേ നേരം ആ കുഴഞ്ഞു കിടക്കുന്ന മണ്ണിലൂടെയൊക്കെ നടന്നു, മണൽക്കൂനയിലേക്ക് ഓടിക്കയറി, അല്ലെങ്കിൽ അവിടെ കണ്ട മരച്ചോട്ടിൽ നിന്നു കാറ്റ് ആസ്വദിച്ചു, കുറേയധികം പടങ്ങളൊക്കെ എടുത്തു, ഡ്രോൺ ഉണ്ടെങ്കിൽ ഏരിയൽ ഷോട്ടും 2-3 എണ്ണമൊക്കെ എടുത്തു. അതിൻ്റെ സന്തോഷത്തിലാണ് തിരിച്ചു വരുന്നത്. ഒരുപാട് ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടങ്ങൾ തേടിയുള്ള യാത്ര ഇനിയും നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഇത്രയും നേരം മണൽക്കൂനയിലൂടെ ചുറ്റിക്കിറക്കിയത് വിനുവാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

റെയിൻബോ 107.5. സമയം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റും 13 സെക്കൻഡും ആകുമ്പോൾ മനോഹരമായ ഒരു ഉച്ചനേരമാണ്. അതുപോലെ തന്നെ നല്ല മഴയുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളെ പാട്ടിൻ്റെ ലോകത്തിലേക്ക് വീണ്ടും ദാ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രോഗ്രാമായ യുവർ ചോയ്സാണ് ഇവിടെ ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം മുതൽ 2 മണി വരെ ഇനിയുള്ള പാട്ടുകൾ തീരുമാനിക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ ലിസ്ണേഴ്സായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ റെയിൻബോയിലൂടെ പ്ലേ ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒരു പാട്ടിങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ മറ്റ് ലിസ്ണേഴ്സായിട്ട് പങ്കുവെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഞാൻ പറയുന്ന ഒരു നമ്പറിൽ വിളിച്ചോളാം. നമ്പർ എന്ന് പറയുന്നത് ഇതാണ്: 0484242810 0484242810. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ മനസ്സിലാവുന്ന ഓർത്ത് വെച്ചിട്ട് വേഗം എന്നെ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 2 മണി വരെ കൂടിയുണ്ട് ഞാൻ അശ്വിനി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും യുവർ ചോയ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: You are listening to FM Rainbow 107.5, musically yours.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. സമയം 12 മണി കഴിഞ്ഞ് 11 മിനിറ്റും 25 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ റെയിൻബോയിലെ യുവർ ചോയ്സിന്റെ ഇന്നത്തെ ഫസ്റ്റ് കോളർ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? അപർണ. ഓക്കെ, അപർണ എവിടുന്നാ വിളിക്കുന്നേ? എറണാകുളത്ത് നിന്ന് വിളിക്കുന്നു. അപർണ എന്താ ചെയ്യുന്നേ?
1: ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞിട്ടിരിക്കുകയാ.
0: BCA. ഓക്കെ, കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോ ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളോ?
1: കഴിഞ്ഞതേ ഉള്ളൂ.
0: അപ്പൊ ഇനിയിപ്പോ ഭാവിയിലേക്ക് എന്താണ്, മറ്റ് ഏതെങ്കിലും കോഴ്സുകൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ടോ അതോ വേറെ എന്തെങ്കിലും? ഓഹോ, പാട്ടുകാരിയാണോ അപ്പോ?
1: പാട്ടുകാരിയൊന്നുമല്ല, സംഗീതം പഠിക്കാൻ താല്പര്യമുണ്ട്. അതിന് പോകാനായിട്ട്
0: തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ എവിടെയാണ് പോവാൻ പ്ലാൻ ചെയ്യുന്നത്?
1: അത് ഇവിടെ അടുത്തെവിടെയും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ല എവിടെയുണ്ടെങ്കിൽ അന്വേഷിക്കാൻ
0: ഓർത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം എന്താണ് പാട്ട് പഠിക്കണം എന്നുള്ളൊരു ഇത് തോന്നാൻ കാരണം? അതാണോ ഇൻട്രസ്റ്റ്?
1: എനിക്ക് യേശുദാസിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം. അങ്ങനെ
0: കേട്ട്. ഓക്കെ, അപ്പൊ അതുപോലൊരു നല്ല ഗായിക ആവണമെന്നാണ് ആഗ്രഹം.
1: അതെ അതെ.
0: ഓക്കെ, അപർണ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ മാത്രമുള്ളൂ.
0: അച്ഛൻ എന്താ ചെയ്യുന്നേ?
1: അച്ഛനും
0: ഇപ്പൊ അച്ഛനും അപർണയും കൂടെ ഒരുമിച്ചിരുന്നാണോ പാട്ട് കേൾക്കുന്നേ?
1: അതെ അതെ, ഒന്നിച്ച് പാട്ട് കേൾക്കണേ.
0: കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ അച്ഛന്റെ പേരെന്താ?

0: രാമനപ്പോ അപർണയ്ക്ക് ഇന്നിപ്പോ വീട്ടില് വെറുതെ ഇരിക്കുകയാണ്. അപ്പോ വീട്ടിലെ ജോലിയൊക്കെ തീർത്ത് ഇങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാട്ടൊക്കെ കേട്ട് ഇരിക്കുകയായിരുന്നു അല്ലേ.
1: അതെ അതെ അതെ
0: ഓക്കെ, അപ്പോ ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഏകാന്ത സിനിമയിലെ കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം എന്നുള്ള പാട്ട്.
0: പാട്ടാണ് വേണ്ടത്. ഓക്കെ, യേശുദാസ് പാടി പാട്ട് തന്നെയാണ്. അപ്പൊ യേശുദാസ് ഫാൻ ആയതുകൊണ്ടായിരിക്കണം അവര് പാട്ട് ചോദിച്ചല്ലേ.
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എന്റെ നാട്ടിലെ നാട്ടുകാർക്കും പിന്നെ എന്റെ ബന്ധുക്കൾക്കും എല്ലാവർക്കും വേണ്ടിട്ട്.
0: എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ, അച്ഛനും വേണ്ടിട്ട്.
1: അച്ഛനും വേണ്ടിട്ട്.
0: ഓക്കെ, അപ്പോ നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാം. പറഞ്ഞ ആദ്യമായിട്ടാണോ വിളിക്കുന്നത് പ്രോഗ്രാമിലേക്ക്?
1: ആദ്യമായിട്ടാണ്, ഒത്തിരി ട്രൈ ചെയ്ത് കിട്ടിയില്ല, ഇപ്പോഴാണ് കിട്ടിയത്.
0: കിട്ടിയത്? അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് കോളറാണ്.
1: അതെ അതെ.
0: ഓക്കെ, അപ്പോ നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാം. അപ്പൊ വീണ്ടും വിളിക്കാട്ടോ ഒരു ദിവസം.
1: ആ ശരി ശരി.
0: ഓക്കെ അപർണ, ബൈ ബൈ.
1: ബൈ ബൈ.
0: ഓക്കെ ബൈ.

0: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
2: पिछले 6 वर्षों में PM स्वनिधि योजना के तहत 75 लाख से ज्यादा स्ट्रीट वेंडर्स को 17,800 करोड़ रुपए से अधिक के लोन दिए गए हैं. साथ ही ब्याज सब्सिडी और डिजिटल लेन देन पर कैशबैक के रूप में लगभग 800 करोड़ रुपए की सहायता भी प्रदान की गई है. आज देश भर के स्ट्रीट वेंडर्स, जिनमें करीब 46% महिलाएं हैं, अपने व्यापार को नई ऊंचाइयों तक ले जा रहे हैं. PM स्वनिधि के 6 साल, उत्साह, सम्मान, स्वाभिमान.
3: You are listening to Rainbow FM 107.5, musically yours.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ യുവർ ചോയ്സാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏകാന്തം എന്ന് പറയുന്ന സിനിമയിൽ യേശുദാസ് പാടിയൊരു നല്ല രസമുള്ളൊരു പാട്ടൊക്കെ കേട്ട് നമ്മളിതാ ഇങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ നെക്സ്റ്റ് കോളർ വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് സംസാരിക്കുന്നത്?
1: സൗമ്യ എന്നാണ്.
0: സൗമ്യ, എവിടെ നിന്ന് വിളിക്കുന്നേ?
1: ഞാൻ കളമശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: കളമശ്ശേരിയിൽ നിന്നാണ്. എന്താണ് ചെയ്യുന്നത്? എന്താണ്?
1: ഞാനൊരു ഹൗസ് വൈഫ് ആണ്.
0: ഹൗസ് വൈഫ് ആണ്. ഓക്കെ, അപ്പൊ വീട്ടിൽ എങ്ങനെയാണ്? അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: നല്ല മഴ രാവിലെ തുടങ്ങി.
0: നല്ല മഴയാണല്ലേ. അപ്പോ ഞാനിവിടെ ഇപ്പൊ സ്റ്റുഡിയോ അകത്തായതുകൊണ്ട് എനിക്ക് പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ നല്ല മഴയാണ്. മഴ ഇതുവരെ മാറിയിട്ടില്ല. ഓക്കെ, അപ്പോ ഒരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ വീട്ടമ്മയെ സംബന്ധിച്ച് മഴ എന്ന് പറയുമ്പോ കുറച്ച് ജോലികളൊക്കെ ഉള്ള സമയമായിരിക്കും, അല്ലെ? തുണിയൊക്കെ എടുക്കാനായിട്ട് ഓടുന്നു.
1: ഓക്കെ,
0: വലിയ ഉണങ്ങുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ നമുക്കൊരു മാനസിക സങ്കടമാണ്. ഉണങ്ങുന്നില്ല. അതെ, ഇപ്പൊ കുട്ടികൾക്ക് അവസ്ഥയാണ്. ഓ ശരി. അപ്പൊ കുട്ടികള് വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? രണ്ട് കുട്ടികളും. കുട്ടികള് സ്കൂളിൽ പോയിരിക്കുമായിരിക്കും അല്ലേ?
1: ഒരാള് നേഴ്സിംഗിനും ഒരാള് ആറിലും.
0: ഓ, വലിയ ഒരാൾ നേഴ്സിംഗിന്.
1: ഓക്കെ
0: ഓക്കെ. ഞാൻ ഓർത്തു കുഞ്ഞു കുട്ടികളായിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോ രണ്ടുപേരും പോയിരിക്കാണ്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
1: ഹസ്ബൻഡ് പരിപാടിയാണ്.
0: പോയി. അപ്പോ ഇപ്പൊ തന്നെ വീട്ടിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ്.
1: കിച്ചണില് ഞാൻ രാവിലെ തന്നെ ഓണാക്കും. അപ്പൊ രാവിലെ ബെഡ് കോഫി തുടങ്ങി ഇങ്ങനെ കേട്ടോണ്ടിരുന്ന് വർക്കൊക്കെ ചെയ്യും.
0: ഓക്കെ, അപ്പൊ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്.
1: ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നതാ.
0: കേൾക്കുന്നതാണ്. അപ്പൊ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടോ മുൻപ്?
1: ഇല്ല,
0: വിളിച്ചിട്ടില്ല.
1: വേറെ ഈ പ്രോഗ്രാമിൽ വിളിച്ചിട്ടില്ല. വേറെ പണ്ട് കോൺവെർസേഷൻ എങ്ങനെ നമ്മുടെ അങ്ങോട്ടും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു,
0: നമ്മുടെ ഗെയിമിംഗ് വൈകിട്ടത്തെ പ്രോഗ്രാംസ് ഒക്കെ
1: കുറെ
0: നേരത്തെ. ഓക്കെ ഓക്കെ, അതിലേക്കൊക്കെ
1: വിളിച്ചിട്ടുണ്ട്. പിന്നെ വിളിച്ചിട്ടില്ല.
0: വിളിച്ചിട്ടില്ല. അപ്പം ഇടയ്ക്ക് ഇതുപോലെയൊക്കെ വിളിക്കുക. വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് സാരില്ല. നമുക്ക് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴാണെങ്കിലും റെയിൻബോ ഇവിടെ തന്നെ ഉണ്ടല്ലോ.
1: വിളിക്കാം.
0: ഓക്കെ, അപ്പോ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?

0: മോഹൻലാലിന്റെ ഏതെങ്കിലും സിനിമയിലെ പാട്ടോ? അതെ, 90s-ലെ ഏതെങ്കിലും.
1: മോഹൻലാലിന്റെ സിനിമയിലെ പാട്ടുകൾ എന്താണ്? മോഹൻലാൽ ഫാനാണോ?
0: പണ്ട് തുടങ്ങി അങ്ങനെ ഒരു സാറേ,
1: പണ്ട് തുടങ്ങി അങ്ങനെ ഒരു ഇതാണ്.
0: പണ്ട് തുടങ്ങി സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി അങ്ങനെ ഒരു ഇതിൽ പോയേക്കണതാ. പിന്നെ വേറെ ആരെയും നമുക്ക് അങ്ങനെ പറ്റുന്നില്ല.
1: പറ്റുന്നില്ല. ഓക്കെ, സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയുള്ള മോഹൻലാൽ ആരാധനയാണ്. ഓക്കെ, അപ്പൊ വീട്ടില് എങ്ങനെയാണ് എല്ലാവരും? ഫാമിലി, ഹസ്ബൻഡ് ഒക്കെ മോഹൻലാൽ ഫാനാണോ, അതോ ഹസ്ബൻഡ് വേറെ ആളുടെ ഫാൻ, വൈഫ് വേറെ ആളുടെ ഫാൻ? അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെ എങ്ങനെയാണ്?
0: മമ്മൂട്ടി അങ്ങനെ ഒരു ഇതിലാ
1: പോന്നെ. ഓക്കെ,
0: മോഹൻലാല് പണ്ട് തുടങ്ങി സ്കൂളിൽ പഠിക്കുമ്പോ തുടങ്ങി
1: ഇഷ്ടമാണ്. അപ്പോ എന്തെങ്കിലും ഇത് വരുമ്പോ ഫാൻ ഫൈറ്റ് ഒക്കെയാണ് വീട്ടില്?
0: ആ, ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മള് പിള്ളേരെ കൂടുതൽ ഇങ്ങനെ കുറ്റം പറയുമ്പോ നമ്മൾ
1: സമ്മതിച്ചു കൊടുക്കില്ല. നമ്മൾ പണ്ട് തൊട്ടേ ഉള്ള ആരാധന ആയത് നമുക്കിത് വിട്ടുകളയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ മോഹൻലാലിന്റെ ഒരു പാട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ സിനിമയിലെ. അപ്പൊ ആ ഒരു പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഏതായാലും ഇനിയിപ്പോ ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ, ആഹാരമൊക്കെ കഴിക്കാനായിട്ട് സമയമാവുന്നതിലുള്ളൂ. ആ, ഇനിയിപ്പോ കഴിച്ചാൽ മതി. ഓക്കെ, അപ്പോ ആ ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. അപ്പൊ പറഞ്ഞ പോലെ 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും വിളിക്കുക. ഓക്കെ, അപ്പൊ പാട്ടിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്.
1: സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂറായിരിക്കുകയാണ്. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് അടുത്ത കോളർ വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: എൻ്റെ പേര് മേരി സാബു.
1: ആ, എവിടുന്ന വിളിക്കുന്നേ?
2: ഞാറക്കൽ
1: നിന്നിട്ടാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ?
2: ഞാൻ പിന്നെ ടൈലർ, വീട്ടില് ചെറിയതായിട്ട് തയ്യലുണ്ട്. പിന്നെ എറണാകുളത്ത് ടൂറിസ്റ്റ് ഹോമിൽ കുക്കിങ്ങിനും ഉണ്ട്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകും.
1: ആഹാ, ഒരു സകല കലാ വല്ലഭയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോ എന്താണ്, എന്തിലാ ചെയ്യുന്നേ?
2: സിനിമയുടെ
1: ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ആഹാ,
2: ഇപ്പൊ ഒരു സിനിമയുടെ അഭിനയിച്ചത്, പിന്നെ അത് പേര് കേട്ടില്ല. ലാസ്റ്റ് ചെയ്തത് പിന്നെ ധൂമകേതു.
1: ധൂമകേതു. ഓക്കെ, അപ്പം സിനിമയില് നമുക്ക് ഇങ്ങനെ കാണാനൊക്കെ പറ്റുന്ന നല്ല നല്ല സീൻസ് ഒക്കെ ആണോ?
2: അത് ഭാഗ്യം പോലെ ഇരിക്കും. നമുക്ക് ഡയലോഗ് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോ നമുക്ക് ഒന്നും പറയാൻ
1: പറ്റില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനത്തെ സീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ നേരത്തെ?
2: അങ്ങനത്തെ ഇപ്പൊ പോയേക്കണേൽ ഇപ്പൊ ധൂമകേതുല് ഒരു പ്രതീക്ഷ ഉണ്ട്. ഡയലോഗ് ഒന്നും ഇല്ലെങ്കിലും
1: പറ്റും, പ്രതീക്ഷയുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ മറ്റുള്ളവരൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് അല്ലേ? എല്ലാരും പറയാറൊക്കെ ഉണ്ടോ? ഓക്കെ, അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
2: വീട്ടില് ചേട്ടൻ, 3 മക്കള്,
1: 2 ആണ്
2: ഒരു പെണ്ണ്. 3 പേരുടെയും കല്യാണം കഴിഞ്ഞു.
1: ഓക്കെ, അപ്പം ഇപ്പം അപ്പൊ ഇങ്ങനെ അമ്മ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ മക്കളുടെ ഒക്കെ ഒരു ഇതെന്താണ്?
2: അവർക്ക് താല്പര്യക്കേടൊന്നുമില്ല. പിന്നെ എനിക്കും ഭയങ്കര ഒരു എന്താ പറയാ,
1: ഇഷ്ടമായതുകൊണ്ട്
2: കാണാനല്ല ഇഷ്ടം. അങ്ങനെ ഒരു ആ ഫീൽഡ് വർക്ക് എന്താണെന്ന് അറിയാനുള്ള ഒരു മോഹം.
1: ഓക്കെ,
2: അങ്ങനെ ഞാൻ പോയതാണ്.
1: അതിനുശേഷം നമ്മളൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് മാറി.
2: അതെ.
1: ഓക്കെ, അപ്പം കുക്ക് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു, അതെന്താണ് അപ്പോ?
2: കുക്കിംഗ് ഞാൻ നേരത്തെ തുടങ്ങി. കുക്കിംഗ് എന്ന് വെച്ചാല് നമ്മളിപ്പോ നാടൻ ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വർക്കാണത്. നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മുടെ മനസ്സ് സന്തോഷം, അതായത് നമ്മ വെച്ചു കൊടുക്കുമ്പോ അവർക്കൊരു വെച്ച് വിളമ്പി കൊടുക്കുന്നതും ഒരു എന്താ പറയാ, നമ്മുടെ സന്തോഷമല്ലേ.
1: അതെ അതെ.
2: അപ്പൊ കുക്കിങ്ങിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്.
1: അപ്പൊ ഇത് എന്താണ്, ഹോട്ടൽ പോലെ അങ്ങനെ എന്തെങ്കിലും ആണോ?
2: ആ, ഇതൊരു ടൂറിസ്റ്റ് ഹോം ആണ്, ടൂറിസ്റ്റ് ഹോം എറണാകുളം.
1: ഓക്കെ ഓക്കെ. അപ്പോ അങ്ങനെ അതും, അപ്പോ ആ ഒരു ജോലി ഇപ്പൊ അവിടെയാണോ ഉള്ളത്?
2: ആ, ഞാനിപ്പോ അവിടെയാണ് ഉള്ളത്.
1: അവിടെയാണോ
2: ജോലി? തിരക്കൊക്കെ കഴിഞ്ഞു.
1: ഓ, ശരി ശരി. അപ്പൊ അവിടെ എങ്ങനെയാണ്, തിരക്കൊക്കെ ഉണ്ടോ? ആളുകളൊക്കെ വരുന്നുണ്ടോ?
2: ഇവിടെ ലക്ഷദ്വീപ് ആരാണ് കൂടുതൽ ഫാമിലി വരുന്നത്.
1: ഓ, ശരി ശരി.
2: പിന്നെ നമ്മുടെ ഇവിടുത്തെ നമുക്ക് കുക്കിംഗ് എന്ന് പറയുമ്പോ ഇവിടെ ഉള്ളവർക്ക് നമ്മൾ വെച്ചു കൊടുക്കണ്ട. നമ്മളിപ്പോ ഇവിടുത്തെ സ്റ്റാഫുമാർക്കും മാനേജർമാർക്കും മാത്രം.
1: ഓ, ശരി. അപ്പൊ റേഡിയോ വെച്ചിട്ട് തോന്നൂലേ അവിടെ? അതാണ് ഇടയ്ക്ക് ഒരു വർത്താനം കേൾക്കുന്നത്. അപ്പൊ റേഡിയോ വെച്ച്, റേഡിയോയൊക്കെ വെച്ച് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ജോലിയൊക്കെ ചെയ്ത് നിക്കുന്നത്
2: എനിക്ക് ഭയങ്കര എന്താ പറയാ, എല്ലാം കല നന്നായിട്ട് അറിഞ്ഞില്ലെങ്കിലും പാട്ടിനോട് ഞാൻ പാട്ട് ഒരുപാട് ആസ്വദിക്കും.
1: ആസ്വദിക്കുന്ന

0: ആണ്.
1: ഓക്കെ, സങ്കടം വന്നാലും സന്തോഷം വന്നാലും തോന്നി കേൾക്കുന്ന ഒരു പരിപാടിയുണ്ട്.
0: ഓക്കെ, അപ്പൊ അവിടെ മഴ പെയ്യുന്നുണ്ടോ?
1: ആ നന്നായിട്ട് ഇന്ന നേരെ കാലത്ത് തുടങ്ങിയുള്ള മഴയാണ്.
0: മഴയാണ്, അപ്പൊ എല്ലായിടത്തും മഴയാണ്. അപ്പൊ മഴയാണ്, അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ ജോലി, ഇപ്പൊ നമ്മുടെ പാട്ട് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ, ഞാൻ റേഡിയോ വെച്ച് കേൾക്കാറുണ്ട്.
0: അതെ, അപ്പൊ ഇപ്പൊ റേഡിയോ വെച്ചിട്ടില്ലേ?
1: ആ വെച്ചിട്ടുണ്ട്,
0: വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ അവിടെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ പുറകിൽ നിന്ന് ഒരു സൗണ്ട് പോലെ കേൾക്കുന്നുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്.
1: അതവിടുത്തെ റൂമിലുള്ള പിള്ളേരുടെ സൗണ്ടാണ്.
0: ഓ ശരി ശരി. അപ്പൊ നല്ല നല്ല നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് നല്ല പാട്ടൊക്കെ കേട്ട് നമുക്ക് ഇങ്ങനെ മനസ്സൊക്കെ നിറഞ്ഞിരിക്കാം അല്ലേ?
1: അപ്പൊ എനിക്ക് നമ്മുടെ ഇതിനകത്ത് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലേ, അർത്ഥനേല.

0: ആ പാട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു പാട്ട് ദാ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോ ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു പാട്ട് ചോദിക്കുന്നത്?
1: ഇത് റേഡിയോ ഇതെല്ലാം നമ്മുടെ ചോയ്സ് കേൾക്കുന്നവർക്കും പാട്ടിനോട് സോങ്ങിനോട് ഇഷ്ടമുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടിട്ട്. അപ്പൊ പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ദാ ഒരു പാട്ട് വരാനായിട്ട് പോവാണ്. അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. അപ്പൊ വീണ്ടും വിളിക്കാം. നല്ല കൈപ്പുണ്യമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരുടെയും മനസ്സൊക്കെ സന്തോഷിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം. വിളിച്ചാൽ ഒത്തിരി സന്തോഷം. താങ്ക് യു.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എ.
3: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5.
4: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ യുവർ ചോയ്സ് ആണ്. അപ്പോൾ യുവർ ചോയ്സിന്റെ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
5: ഹലോ, നമസ്കാരം. ഞാൻ കെ പി മോഹനൻ പെരുമ്പളത്ത് നിന്ന് വിളിക്കുകയാണേ.
4: കെ പി മോഹനൻ? ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ?
5: ഞാൻ മിൽമേഡ് ഓഫീസിലായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് അങ്ങ് നിൽക്കുന്നു.
4: ഓ, മിൽമേഡ് ഓഫീസിലായിരുന്നു. ഓ, ശരി ശരി. അവിടെ എന്തായിരുന്നു ജോലി? എന്തായിരുന്നു
5: അവിടെ? ഞാൻ ടെക്നീഷ്യൻ, സീനിയർ ടെക്നീഷ്യൻ ആയിരുന്നു.
4: ഓ, ശരി ശരി. ഓക്കെ, അപ്പൊ റിട്ടയർ ആയിട്ട് ഒത്തിരി നാളായോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ റിട്ടയർ ജീവിതം ഒക്കെ, വിശ്രമ ജീവിതം ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം എന്താണ് അവിടെ, നല്ല മഴയാണോ, എങ്ങനെയാണ് കാലാവസ്ഥ?
5: ഇവിടെ ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു, ചെറുതായിട്ട് ഇങ്ങനെ
4: ചാറിച്ചാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ വിളിച്ച എല്ലാവരും പറയുന്നത് നല്ല മഴയാണെന്നാണ്. അപ്പൊ ഞാൻ അവിടെ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. മഴ തന്നെ. ഓക്കെ, അപ്പം വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
5: വീട്ടില് വൈഫുണ്ട്, പിന്നെ മോളുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ചെറിയ ഒരു ജോലിയുണ്ട്, അപ്പൊ അതിന് പോയിരിക്കുന്നു. വീട്ടിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ.
4: ഓ ശരി, അപ്പൊ ഒറ്റയ്ക്കാണ്. അപ്പൊ അവര് രാവിലെ ആഹാരമൊക്കെ കഴിച്ചോ?
5: അവര് രാവിലെ ചോറ് വെച്ച് ചോറ് കൊണ്ടുപോകും. അപ്പൊ എനിക്ക് ഉച്ചയാകുമ്പോഴത്തേനും ഞാൻ എടുത്ത്
4: കഴിക്കും. കഴിക്കാനുള്ള സമയം ആവുന്നുണ്ടാവുള്ളൂ അല്ലേ?
5: ഇല്ല, 1 മണി
4: ശേഷമാണ് സമയം. ഓക്കെ, അപ്പൊ നമ്മുടെ റേഡിയോ ഒക്കെ കേട്ടിങ്ങനെ ഇരിക്കായിരുന്നു.
5: അതെ അതെ.
4: പ്രോഗ്രാം എല്ലാ ദിവസവും കേൾക്കുന്ന ആളാണോ?
5: പ്രോഗ്രാം മിക്കവാറും വീട്ടിലുണ്ടെങ്കിൽ കേൾക്കാറുണ്ട്, പിന്നെ വേറെ ചാനലൊക്കെ മാറി മാറിയൊക്കെ നോക്കും.
4: അപ്പോ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടോ മുൻപ്?
5: മുൻപ് വിളിച്ചിട്ടുള്ള, ഒരു 5 മാസത്തിന് മുമ്പ്
4: വിളിച്ചതാണ്. ഓക്കെ ശരി. അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
5: പാട്ട് വേണ്ടത് അനുഭവം ചിത്രത്തില് യേശുദാസ് പാടിയിരിക്കുന്ന ആകത്തു മരം ചൂടു എന്നുള്ള പാട്ട്.
4: പാട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട്? ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്?
5: ചോദിക്കുന്ന ഡെഡിക്കേഷൻ ഞാൻ പറയാം. ഒന്ന് രാധാകൃഷ്ണ പണിക്കര് മണ്ണഞ്ചേരി ആലപ്പുഴ, പിന്നെ മുന്താസ് ദീപം മയ്യനാട് കൊല്ലം,
4: പിന്നെ
5: രാഘ വയലാറ്, പിന്നെ ഒരാളുകൂടി ഉണ്ട്, അക്കാമ ജോസഫ് കിടങ്ങൂർ കോട്ടയം.
4: ഓക്കെ, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ.
5: ഇവരെല്ലാം ശ്രോതാക്കളാണ്.
4: ഓക്കെ, അപ്പൊ അവര് നമ്മുടെ പ്രോഗ്രാം ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവോ?
5: ഞങ്ങള് പരസ്പരം വിളിക്കാറുണ്ട്. പാട്ട് പറയുമ്പോൾ കേൾക്കാറുണ്ട്. ഓരോ പ്രോഗ്രാമിനെ കുറിച്ച് ചർച്ച ചെയ്ത് സംസാരിക്കാറൊക്കെ.
4: ഓക്കെ, അപ്പൊ നമ്മുടെ സ്ഥിരം ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് തന്നെയാണ് പാട്ട് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഇതാ പാട്ട് വരുന്നുണ്ട്, വാഗപ്പൂ മരം എന്ന് പറയുന്ന പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും വിളിക്കുക. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു.
5: താങ്ക്സ്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 12 മണി കഴിഞ്ഞ് 49:30 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിലും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സൂറത്തിൽ നടക്കുന്ന ചടങ്ങിൽ വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയപാത 56 4-വരിയാക്കുന്നതിന്റെ ശിലാസ്ഥാപനം ഉൾപ്പെടെ 18,800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അദ്ദേഹം ഗുജറാത്തിൽ തുടക്കം കുറിക്കുക. ഡാമിനിൽ നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, നമോ ആശുപത്രി എന്നിവ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഡാമിനിലെ NIFT ക്യാമ്പസിന്റെ തറക്കല്ലിടലടക്കം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുക. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. കൽപ്പേനി കടമത്ത ദ്വീപുകളിലെ തുറമുഖ സൌകര്യങ്ങളുടെ വികസനം ഇതിൽ ഉൾപ്പെടുന്നു. 300 മീറ്റർ വരെ നീളമുള്ള ക്രൂയിസ് കപ്പലുകൾ ഉൾപ്പെടെ വലിയ യാത്രാക്കപ്പലുകൾ വർഷം മുഴുവനും നങ്കൂരമിടാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇവിടെ സംവിധാനമൊരുക്കുന്നത്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. തുടർച്ചയായ 2ാം തവണയാണ് അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ RBI പണനയം പ്രഖ്യാപിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 6.9% നിന്ന് 6.6% കുറയുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഉപഭോക്തൃവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 4.6 നിന്ന് 5.1% ഉയരുമെന്നാണ് റിസർവ് ബാങ്ക് വിലയിരുത്തൽ.
1: That the Indian economy entered this episode of global turbulence with much better fundamentals than in previous similar episodes. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the LAF unchanged at 5.25%.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാൻ ഓരോ പൌരനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏക് പേട് മാക്കേ നാം ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ പ്രതിവർഷം 1.1 ലക്ഷത്തോളം ഹെക്ടർ വനവൽക്കരണം സാധ്യമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.

0: ഹരിത ഇന്ത്യയ്ക്കായി നാം പ്രതിജ്ഞ ചെയ്യണമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്നു. കേരളത്തിലും ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു. വനം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. വനമേഖലകൾക്ക് സമീപമുള്ള ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കർശനമായി തടയാൻ പരിശോധന ഉറപ്പാക്കിയതായും ശ്രീ ഷിബു ബേബി ജോൺ വ്യക്തമാക്കി.
1: ഇത്തരം സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ക്യാമറ സ്ഥാപിക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ഉള്ള തീരുമാനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. വനത്തിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ അത് പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും പല വനങ്ങളിലൂടെ റോഡുകളുണ്ട്, റോഡുകളല്ലാതെ സന്ദർശകർ കയറുന്നുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ വനത്തിനകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കത്തില്ല. അത് ഹൈവേയിൽ കൂടിയാണെങ്കിലും ശരി, അതിന് പരിശോധനയുണ്ടാകും.
0: വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ഇളവ് ബാധകമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നീക്കത്തിലൂടെ സാധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ വെരിഫിക്കേഷൻ, പുനർമൂല്യനിർണയം എന്നിവയ്ക്കായി പരാതി പരിഹാര പോർട്ടലിലൂടെ 70,000 അപേക്ഷകൾ ലഭിച്ചതായി CBSE. മാർക്ക് വെരിഫിക്കേഷനുള്ള 7,314 അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 63,000-ത്തിലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനായി ചൊവ്വാഴ്ചയാണ് CBSE റിവാലുവേഷൻ പോർട്ടൽ ആരംഭിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. കർണാടക ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവച്ചു. ബംഗളൂരു വികസന വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പകരം ജലവിഭവ വകുപ്പ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. നിയമസഭാംഗമായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയിൽ തുടരുമെന്നും അദ്ദേഹം ബംഗളൂരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാമലിംഗ റെഡ്ഡിയുമായി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കി. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് രാജിവച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി അംഗീകരിച്ചു. സംസ്ഥാനത്ത് കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മസ്കറ്റിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ടെർമിനലിന് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി നിർത്തിവച്ച് ഒമാൻ. ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് കരുതുന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ടാങ്കറുകളിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുന്ന ബർത്തുകൾക്ക് സമീപമാണ് സ്ഫോടനം നടന്നത്. ഒമാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് മിന അൽ ഫഹൽ ടെർമിനലിലൂടെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം സംഭരിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി, പ്രാദേശിക സുരക്ഷ എന്നിവ സംബന്ധിച്ച് ദീർഘകാല കരാറിലെത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തം സുദൃഢമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള സഹകരണം കുറയ്ക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ നിരർത്ഥകമാണെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും സ്വതന്ത്ര വിദേശ നയത്തെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ റഷ്യയുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ളക്സ് ഫ്യൂവൽ യാത്രാവിമാനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ്

0: ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ളക്സ് ഫ്യൂവൽ വാഹനങ്ങളിലുള്ളത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഈ മാസം 23 നടക്കുന്ന രണ്ടാമത് സിവിൽ ഇൻവെസ്റ്റിഗേഷൻ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ദാമനിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിനും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പോൾ നമ്മൾ 12 മണിക്ക് തൊട്ട് തുടങ്ങിയ യുവർ ചോയ്സ് എന്ന് പറഞ്ഞ ഒരു ജേണി, 1 മണിയായപ്പോൾ നമ്മുടെ മലയാളം ന്യൂസിൻ്റെ ബ്രേക്ക് ഒരു ഇൻ്റർവെല് പോലെ വന്നതാ. ആ ഒരു ന്യൂസ് കഴിഞ്ഞ് നമ്മളിത് അങ്ങനെ വന്നിരിക്കുകയാണ്. 1 മണി കഴിഞ്ഞ് 2 മിനിറ്റിലേക്ക് സമയം കടന്നിരിക്കുകയാണ്. ഇനിയും 1 മണിക്കൂറോളം നമ്മുടെ പ്രോഗ്രാമിന് സമയമുണ്ട്. അതായത് 2 മണി വരെയാണ് സമയമെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലിഷ്ടമുള്ള പാട്ടുകൾ കേൾക്കണമെന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ടൊക്കെ ലൈവായിട്ട് റെയിൻബോനെ വിളിച്ച് പാട്ട് ചോദിക്കാവുന്നതാണ്. 0484-248-1011 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484-248-101. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങളുടെ കോളുകളൊക്കെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ച് വരാം. അപ്പോൾ ഒരു പാട്ടിൻ്റെ സമയത്ത് ഇനി വിളിക്കാനുള്ളവരൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ വിളിക്കാം. നമുക്ക് ഇവിടെ കോള് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരു കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാം. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: പകിട എന്ന് പറയുന്ന മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് കേട്ട് നമ്മൾ ദാ ഒരു മണി കഴിഞ്ഞ് 7 മിനിറ്റിലേക്ക് സമയം ഇങ്ങനെ കടക്കുമ്പോൾ നമ്മുടെ ബ്രേക്കിന് ശേഷമുള്ള ഫസ്റ്റ് കോളർ വെയിറ്റിംഗ് ആണ്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: സിമിയാണ്.
0: സിമി, എവിടുന്ന വിളിക്കുന്നേ?
1: പെരുമ്പടപ്പ്.
0: പെരുമ്പടപ്പ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ?
1: ഹൗസ്
0: വൈഫ് ആണ്. ഓക്കെ, വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ ഹസ്ബൻഡും രണ്ട് കുട്ടികളുണ്ട്.
0: രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോയിരിക്കുവായിരിക്കും അല്ലേ?
1: സ്കൂളിലും കോളേജിലൊക്കെ പോയി.
0: ആഹാ, സ്കൂളിലും കോളേജിലൊക്കെ പോയി. എന്താണ് മക്കളുടെ പേരൊക്കെ പറഞ്ഞോളൂ.
1: മക്കളുടെ പേര്, മൂത്താളുടെ പേര് സ്റ്റെഫി, ഇളയാള് സിൻഡ.
0: സിൻഡ
1: പ്ലസ് ടുവിലേക്കായി. മറ്റേയാള് BSc സുവോളജി തേർഡ് ഇയർ.
0: ഓക്കെ, അപ്പൊ ഹസ്ബൻഡ് എന്താ? ഹസ്ബൻഡ് പേരെന്താ?
1: ഹസ്ബൻഡ് പേര് ഫിജിന്ന്.
0: ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ?
1: ഡ്രൈവറാണ്.
0: ഓക്കെ, അപ്പൊ എല്ലാവരും ഇങ്ങനെ ജോലിക്കൊക്കെ പഠിക്കാനൊക്കെ പോയി. അപ്പൊ സിമി ചേച്ചി ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ്.
1: ഓക്കെ,
0: മെയിൻ ഹോബി. ഓക്കെ, അപ്പൊ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞോ?
1: അത്യാവശ്യം
0: മാത്രമേ ഉള്ളൂ. അപ്പൊ ആഹാരമൊക്കെ കഴിച്ചോ?
1: ഇല്ല, കഴിക്കാൻ പോണേ.
0: കഴിക്കാൻ പോണേ ഉള്ളൂ, സമയമായിട്ടില്ല. ഓക്കെ, 1 മണിയാവുന്നില്ല. ഓ, 1 മണി കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഇന്നലെ ഫിലിമിലെ കണ്ണിൽ നിന്നെയിൽ എന്നുള്ള
0: പാട്ടാണ് വേണ്ടത്. എന്താണ് ആ ഒരു പാട്ട് തന്നെ ചോദിക്കാൻ കാരണം?
1: അതെന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്.
0: ഫേവറേറ്റ് പാട്ടാണ്, നല്ലൊരു സിനിമയും കൂടിയാണല്ലേ.
1: അതെ.
0: ഓക്കെ, അപ്പോ ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഞാനിങ്ങനെ വിളിക്കും, പാട്ട് ചോദിക്കും?
1: ഇല്ല, പറഞ്ഞിട്ടില്ല. കേൾക്കുന്നതാണ്.
0: കേൾക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ കേൾക്കുന്നുണ്ടാവോ?

0: കേൾക്കാറുണ്ട്.
1: കേൾക്കുന്നുണ്ടാവും, അപ്പൊ ഹസ്ബൻഡ് വിചാരിക്കുന്നുണ്ടാവും, അപ്പൊ ഭയങ്കര സർപ്രൈസ് ആയിട്ട് കേട്ടോണ്ടിരിക്കായിരിക്കും ഇപ്പൊ. ഓക്കെ, അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ് നെക്സ്റ്റ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ പാട്ട് കേട്ടോളൂ, വീണ്ടും ഒരു ദിവസം ഇതുപോലെ വിളിക്കാം. ഓക്കെ
0: ഓക്കെ
1: ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു,
0: താങ്ക് യു.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 1 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോളർ, നെക്സ്റ്റ് കോളർ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണാരെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് രാജരാജേശ്വരി.

0: രാജരാജേശ്വരി, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഞാൻ പുതിയകാവ് തൃപ്പൂണിത്തുറ
0: പുതിയ
1: പുതിയകാവിൽ
0: കാവിൽ നിന്നാണ്. ഓക്കെ, ശരി.
1: ആ,
0: എന്താ
1: ഇവിടെ
0: ചെയ്യുന്നേ?
1: അടുത്തൊരു
0: എന്താ?
1: എട്ടണ്ണി അമ്പലം ഉണ്ട്, അതിന്റെ അടുത്തുനിന്നാണ് ഞാൻ
0: ആ
1: വിളിക്കുന്നത്.
0: ഹാ ഹാ ഓക്കെ. എന്താണ് ജോലി ചെയ്യുന്ന ആളാണോ?
1: ഞാൻ വർക്ക് ചെയ്യണമെന്നില്ല, ഞാൻ തയ്ക്കും,
0: ആ,
1: വീട്ടിലിരുന്ന് തയ്ക്കുന്നതാണ്.
0: വീട്ടിലിരുന്ന് തയ്ക്കുന്നതാണ്, അതൊരു വർക്കല്ലേ?
1: ആ അല്ല, പുറത്തുപോയി വർക്ക് ചെയ്യണില്ല,
0: പുറത്തേ വർക്ക്
1: വീട്ടിലിരുന്ന്
0: ചെയ്യുന്നില്ല.
1: തയ്ക്കും.
0: ഓക്കെ,
1: അതെ,
0: അപ്പൊ വീട്ടിലിരുന്ന് തയ്ക്കുന്നു പറയുമ്പോൾ എങ്ങനെയാണ്, അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അങ്ങനെയാണോ?
1: അതും കിട്ടും. പിന്നെ അല്ലാതെ കുറച്ച് നൈറ്റിയുടെ പരിപാടിയൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ തയ്ക്കും.
0: ഓ, ശരി ശരി. അപ്പം ഇപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ?
1: അതെ, ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പാട്ടൊക്കെ കേട്ട്.
0: തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പാട്ടൊക്കെ കേട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
1: അതെ, അപ്പൊ ഒന്ന് വിളിച്ചപ്പോ കിട്ടുകയും ചെയ്തു എനിക്ക്.
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: അല്ല, ഞാൻ ഇതിന് മുമ്പ് വിളിച്ചിട്ടുണ്ട്.
0: വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് തയ്യൽ ജോലിയൊക്കെ എങ്ങനെയുണ്ട്?
1: തയ്യൽ ജോലി കുഴപ്പമില്ല, എനിക്കിഷ്ടമായി ആണ്, അതുകൊണ്ട് ഞാൻ ആ ഫീൽഡിൽ തന്നെ അങ്ങനെ നിൽക്കുന്നു.
0: ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ ഒരു സ്കൂൾ തുറക്കുന്ന സീസൺ ഒക്കെ ആയതുകൊണ്ട് യൂണിഫോം അങ്ങനെയൊക്കെ കൂടുതൽ തയ്ക്കാൻ
1: അതൊക്കെ കുറച്ച് കുറച്ച് കിട്ടിയിരുന്നു,
0: കുറച്ച്
1: അത്രേ ഉള്ളൂ.
0: കിട്ടിയിരുന്നു.
1: അല്ലാണ്ട് ഒത്തിരി ഞാൻ എടുക്കാറില്ല, കാരണം എനിക്ക് ബിസി ആയാൽ ശരിയാവൂല. അപ്പൊ
0: ആ,
1: പിന്നെ
0: തിരക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക്
1: ഇവിടെ
0: എല്ലാവർക്കും.
1: വീട്ടിലെ കാര്യങ്ങളും
0: അതെ അതെ
1: കുറച്ച് നോക്കണമല്ലോ,
0: അതെ അതെ
1: അതുകൊണ്ട്.
0: ഓ, ശരി. അപ്പം എങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് തയ്ക്കുന്നത് കൂടുതലും? ലേഡീസിന്റെ
1: ചുരിദാറും ബ്ലൗസും
0: ആ
1: ആണ് കൂടുതലും തയ്ക്കുന്നത്.
0: തയ്ക്കുന്നത്. ഓക്കെ. അപ്പം ചിലവരിങ്ങനെ ലേഡീസിനെയും തയ്ക്കും, അതോ ആണുങ്ങളുടെ ഡ്രസ്സും എല്ലാം മിക്സ് ചെയ്ത് തയ്ക്കുന്നവരുണ്ട്?
1: അല്ല, അതൊന്നുമില്ല, ഞാൻ
0: ഇല്ല,
1: ചുരിദാർ തയ്ക്കും, ബ്ലൗസും തയ്ക്കും.
0: ചുരിദാർ ബ്ലൗസ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
1: വീട്ടില് എനിക്ക് ഹസ്ബൻഡ്, പിന്നെ ഒരു മോനുണ്ട്.
0: ഓ, മോനാണ്. ഞാൻ വിചാരിച്ചു മോളാണെങ്കിൽ മോളുടെ ഡ്രസ്സൊക്കെ അമ്മയായിരിക്കുമല്ലോ തയ്ച്ചു കൊടുക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാൻ വരികയായിരുന്നു.
1: മോനുണ്ട്, മോനാണ് എനിക്കുള്ളത്.
0: ഉള്ളത് മോൻ എന്താ ചെയ്യുന്നത്? ഓക്കെ. അപ്പം ഈ സ്വന്തം ഡ്രസ്സ് തയ്ക്കാൻ സമയമൊക്കെ കിട്ടാറുണ്ടോ?
1: പിന്നെ അതൊക്കെ അതാദ്യം തയ്ക്കും.
0: അതാദ്യം തയ്ക്കും അല്ലേ. ഇവിടെ എന്റെ അമ്മ ഒരു തയ്യൽക്കാരിയാണ്, അപ്പോ ഇങ്ങനെ എന്റെ ഡ്രസ്സൊക്കെ തയ്ച്ചു തരുന്ന ഒരു ഇതുണ്ട്. അപ്പം ചില സമയങ്ങളിൽ ഇങ്ങനെ നമുക്ക് പുറത്തുനിന്ന് ഡ്രസ്സ് കിട്ടുന്ന സമയത്ത് എന്റെ ഡ്രസ്സ് തയ്ച്ചു തരാൻ സമയം കിട്ടില്ല. അപ്പൊ ഞാൻ ചെന്നിട്ട് ചോദിക്കും, എന്റെ ഡ്രസ്സ് മാത്രം ഇങ്ങനെ തയ്ച്ചു തരില്ലല്ലോ എന്നിങ്ങനെ പറയും. അപ്പൊ അതാണ് നമ്മള്.
1: ഞാൻ
0: ആ,
1: തുണി എടുത്തു കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഇരുന്ന് എന്റെ തയ്ച്ചു തീർക്കും. നേരെ കാലത്തെ ചിലപ്പോ ഇട്ടുകൊണ്ടോണ്ടായിരിക്കും.
0: ഓ, ശരി
1: ഞാൻ
0: ശരി.
1: ഓവർനൈറ്റ് ഇരുന്ന്
0: തയ്ച്ച് എന്റെ ഡ്രസ്സ് ഞാൻ തയ്ച്ചു തീർത്തിട്ടാണ് ബാക്കിയൊക്കെ തയ്ക്കാറ്.
1: പകലൊക്കെ ഇരുന്ന് മറ്റുള്ളവർ
0: തയ്ക്കും.
1: ഞാൻ ഓവർ
0: ഓക്കെ ഓക്കെ.
1: എനിക്ക് എന്റെ അത്യാവശ്യമായതുകൊണ്ട് ഞാൻ
0: അത്യാവശ്യമായതുകൊണ്ട് തയ്ച്ചു തീർത്തിട്ടാണ്. ഓക്കെ, ശരി. അപ്പം ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് നമ്മുടെ മമ്മൂട്ടിയുടെ നിറക്കൂട്ട് സിനിമയിലെ പൂമാനമേ എന്ന് പറഞ്ഞു.
0: പൂമാനമേ ഒരു പാട്ട്. എന്താണ് ഈ ഒരു പാട്ടിനോട് ഒരു ഇഷ്ടം?
1: എനിക്ക് മമ്മൂട്ടിനെ ഇഷ്ടമാണ്.
0: മമ്മൂട്ടിനെ ഇഷ്ടമാണ്.
1: മമ്മൂട്ടി ഭയങ്കര
0: ഗ്ലാമറാണ്. ഓക്കെ. അപ്പൊ നേരത്തെ നമുക്കൊരു മോഹൻലാൽ ഫാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു മമ്മൂട്ടി ഫാനോട് വിളിച്ചിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ സിനിമകളാണോ ഇഷ്ടം? ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. പുതിയ സിനിമകളൊക്കെ കണ്ടോ മമ്മൂട്ടിയുടെ?
1: ആ, കാണും. വരുന്നതൊക്കെ അങ്ങനെ എല്ലാം കാണൂല, എന്നാലും ഫാമിലിയായിട്ട് പോകുമ്പോ കാണാൻ നോക്കും.
0: നോക്കും. ഓക്കെ. അപ്പൊ ഒരു മമ്മൂട്ടി ഫാൻ മമ്മൂട്ടിയുടെ ഒരു സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, പൂമാനമേ എന്ന് പറയുന്ന പാട്ടാണ്. അപ്പോ എന്താ പാട്ട് വരാനായിട്ട് പോവാണ്. അപ്പൊ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻസ് ഉണ്ടോ? എന്റെ ഹസ്ബൻഡ്. ഓക്കെ, ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ. ശരി. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഉള്ളത് ആ ഒരു പാട്ട് ഇതാ വരുന്നുണ്ട്. അപ്പോൾ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. തയ്യൽ ജോലിയൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. ഓക്കെ. അപ്പോൾ വീണ്ടും വിളിക്കാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. ബൈ.
1: താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

0: ാവുന്നതാണ്, സംസാരിക്കാവുന്നതാണ്, വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വിളിച്ച ഒരു കോളർ നമ്മുടെ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം, ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പേരാമ്പ്രയില് റിസ എന്ന് പറഞ്ഞ
0: റിസ
1: റിസ
0: ഓക്കെ, കോഴിക്കോട് നിന്നാണല്ലേ?
1: അതെ.
0: ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ?
1: ഞങ്ങള് പേരാമ്പ്ര ഒരു ടൈലറിംഗ് ഷോപ്പില് അവിടെ ആറാളുണ്ട് വർക്ക് ചെയ്യുന്നത്.
0: വർക്ക് ചെയ്യാണ്. അപ്പൊ ഇപ്പോ ജോലി അവിടെയാണോ, ജോലി സ്ഥലത്താണോ? ഓക്കെ, അപ്പൊ നമ്മുടെ റെയിൻബോ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണോ? കേൾക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നാണ് കേൾക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
1: പ്രീതേശി, പുഷ്പേശി, ഗിരീഷി, ഒരു ഗിരീഷി, ഗിരിയും ഗിരീഷുമാണ്.
0: ഓക്കെ, അപ്പോ ടൈലറിംഗ് ഷോപ്പ് എന്ന് വെച്ചാ എന്താണ്, നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടേതായിട്ട് നടത്തുന്നതാണോ അതോ വേറെ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ തയ്ക്കാനായിട്ട് പോകുന്നതാണോ?
1: ഇവിടെയുള്ള ഗിരിയും ഗിരീഷും നടത്തുന്നതാണ്.
0: നടത്തുന്നതാണ്. ഓ, ശരി ശരി. ഓക്കെ, അപ്പൊ ഇപ്പൊ എല്ലാവരും തയ്യൽ ജോലിയുടെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ? തിരക്കുള്ള സമയമാണ്. അപ്പൊ ഇതിനു മുന്നേ വിളിച്ച ആളും ഒരു തയ്യൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ യൂണിഫോമിന്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതാ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ വേറെ എന്തൊക്കെയാണ് തയ്ക്കാനായിട്ട്? എല്ലാ മോഡലും
1: തയ്ക്കും.
0: എല്ലാമുണ്ട്.
1: ഓക്കെ,
0: ചെയ്തു കൊടുക്കും. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും മോനും മോളുമാണ്. മോന്റെ വിവാഹം കഴിഞ്ഞ് മോന്റെ വഴിയുണ്ട്.
0: ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു. ഓക്കെ, അപ്പൊ ആഹാരമൊക്കെ കഴിച്ചോ?
1: ഇല്ല, കഴിക്കണം.
0: കഴിച്ചില്ല. അപ്പൊ ഒന്നര സമയം? ഓ, അത്രയും ലേറ്റ് ആവോ? ഓ, ചായയൊക്കെ കുടിച്ചത് കാരണം ഇനിയിപ്പോ പയ്യായിരിക്കും കഴിക്കലുണ്ടാവുള്ളൂ. അപ്പൊ സ്ഥാപനത്തിൽ മറ്റു ജോലിക്കാർക്ക് ചായയൊക്കെ മേടിച്ചിരുന്ന ഓണേഴ്സ് ആണ് അവിടെ ഉള്ളത്. നല്ല സ്നേഹമുള്ള ഉടമസ്ഥരാണ്. അങ്ങനെയൊന്നുമില്ല. അതെ, അത് നമ്മൾ മുതലാളി തൊഴിലാളി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ. ഓക്കെ, അപ്പൊ പിന്നെ ഏത് പാട്ടാ വേണ്ടത്? നീർപ്പളങ്കുകൾ. ഓക്കെ, ഗോഡ് ഫാദറിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ
1: ഒരു ഗിരീഷ് പറഞ്ഞ
0: ഡെഡിക്കേറ്റ് ചെയ്യാണ്. അത് എന്താണ്, ഒരു ഒരു ഭയങ്കര സങ്കട പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ തിരക്കിന്റെ സങ്കടമാണ്. പക്ഷെ തിരക്ക് വരുന്ന നല്ല കാര്യമാണല്ലോ, നമുക്ക് ജോലിയിൽ തീരുന്നില്ലാത്തതിന്റെ സങ്കടം അല്ലേ? അപ്പൊ ആ ഒരു സങ്കടം പ്രമാണിച്ചാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്
1: ഏതായാലും.
0: ഓക്കെ, അപ്പോ ഏതായാലും എല്ലാവർക്കും വേണ്ടിയിട്ട്, അതുപോലെ എന്താണ് ഗിരീഷ് എന്നല്ലേ പേര് പറഞ്ഞേ? ഓക്കെ, അപ്പൊ ഗിരീഷിനും ഒക്കെ വേണ്ടിയിട്ട് ഇതാ ഒരു പാട്ട് വരുന്നുണ്ട്. അപ്പോ ഇതുപോലെ വീണ്ടും വിളിക്കാം ഒരു ദിവസം. ഓക്കെ,
1: ഓക്കെ.
0: അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ്. അപ്പോൾ 1 മണി കഴിഞ്ഞ് 32 മിനിറ്റ് കൃത്യമായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ വെയിറ്റിംഗ് ആണ്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ ഷീലയാണ്.
0: എവിടുന്നാ വിളിക്കുന്നേ?
1: ചേർത്തല പള്ളിപ്പുറം.
0: പള്ളിപ്പുറം
1: കോളേജ് ജംഗ്ഷനിലാണ്.
0: ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ
1: ഇവിടെ? ഞങ്ങൾ കട്ട്ലേറ്റ് കമ്പനിയിലായിരിക്കുന്ന, ഇപ്പൊ ടൂറിന്ന സമയമാണ്.
0: ഓക്കെ, എന്ത് കമ്പനിയാണ്? കട്ട്ലേറ്റ് കമ്പനിയോ?
1: ആ,
0: കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന കമ്പനി.
1: ഓണറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്.
0: എല്ലാരോടും ഒരുമിച്ച് ഇരുന്ന് നമ്മുടെ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുകയാണോ? ഓക്കെ, അപ്പൊ ഫുഡ് കഴിക്കുന്ന ബ്രേക്ക് ആണല്ലേ? ഓക്കെ, അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പാട്ട് കേട്ട് നമ്മുടെ പ്രോഗ്രാം ഒക്കെ എന്നും കേൾക്കുന്നതാണോ? എന്നും കേൾക്കുന്നതാണ്. വിളിച്ചിട്ടുണ്ടോ? കിട്ടി, കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് കിട്ടിയായിരുന്നോ? അത് ശരി, എന്നിട്ടാണോ ഇന്നും ഒന്നുകൂടി വിളിച്ചത്?
1: അല്ല, പിന്നെ ഞാൻ എനിക്കൊരു സംശയം കൂടിയായി. അപ്പൊ എന്റെ ഫോണിൽ ഇനി വേറെ എന്നാ വിളിക്കാൻ പറ്റണ?
0: അങ്ങനെയില്ല, നമ്മള് നമുക്ക് എല്ലാവർക്കും വിളിക്കാൻ അവസരം കൊടുക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിളിച്ച് കുറച്ച് നാൾക്ക് ശേഷം വിളിക്കാനാണ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഏതായാലും കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ ഒരു പരിപാടി? എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ബേക്കറികളൊക്കെ കൊടുക്കും, അങ്ങനെയാണോ അതോ? ഓ ശരി ശരി. അപ്പൊ നല്ല കച്ചവടമൊക്കെ ഉണ്ടോ അവിടെ? കച്ചവടമൊക്കെ ഉണ്ട്. അപ്പൊ എത്ര പേരുണ്ട് നിങ്ങളെ ജോലിക്കാര്?
1: ഞങ്ങള് ഇപ്പൊ 8 പേര്. പിന്നെ ഞങ്ങളുടെ ഓണറും ഞങ്ങളുടെ ഇടക്ക് തള്ളിക്കേറി ഇവിടെ ഇടക്ക് വരും.
0: എന്താണ് ഓണറിന്റെ പേരെന്താണ് തള്ളിക്കേറി വരുന്നത്?
1: ഓണറിന്റെ പേര് സോളി.

0: സൊഹോളി, അപ്പൊ എല്ലാരും അവിടെ ഉണ്ടോ? കേക്കുന്നുണ്ടോ?
1: പിന്നെ ഇവിടെ നിന്ന് ചിരിക്കുവല്ലേ.
0: ചിരിച്ചോണ്ടിരുന്ന് കേക്കാണ്. ഓക്കെ, അപ്പം ഏതായാലും ഓണറും ജോലിക്കാരും ഒക്കെ കൂടി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ആ പാട്ടൊക്കെ ആസ്വദിച്ച് ജോലി ചെയ്തോണ്ടിരിക്കുകയാണല്ലേ.
1: ജോലി ഇപ്പഴത്തെ നാളത്തെ വർക്കിന് വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ
0: ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് നാളത്തെ എന്ന് പറയുമ്പോ ഉച്ചവരെ ഉള്ളോ പരിപാടി?
1: എല്ലാവർക്കും കടകൾക്ക് വേണ്ടിട്ടുള്ളതല്ലേ, അപ്പൊ ഒരു 10 മണിയൊക്കെ ആവുമ്പോ അതിന്റെ മഴ
0: തീരും. ഓ ശരി, അപ്പൊ നിങ്ങൾ രാവിലെ എപ്പ തുടങ്ങും ഇത്?
1: രാവിലെ 6:30 തുടങ്ങും.
0: 6:30 തുടങ്ങും. ഓക്കെ, അപ്പൊ അവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് മാത്രമല്ലോ, വേറെ എന്തെങ്കിലും ഉണ്ടോ?
1: ആ കട്ട്ലേറ്റ് തന്നെ 3 സൈസ് ഉണ്ട്.
0: ആ 3 കട്ട്ലേറ്റിന് തന്നെ വേറെ വെറൈറ്റീസ്.
1: ആ ചിക്കനും പിന്നെ ബീഫ്,
0: പിന്നെ വെജ്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഇങ്ങനെയും കട്ട്ലേറ്റ് ഇങ്ങനെ പല പല ഷേപ്പിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നേ? ലവ് ഷേപ്പ്, ഹാർട്ട് ഷേപ്പ്, റൗണ്ട് ഷേപ്പ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ കട്ട്ലേറ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ ഏതായാലും ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്?
1: ഇന്ന് മംഗളങ്ങൾ വാരിക്കൊരു ചെടിയാണല്ലേ.
0: ആ നമ്മുടെ കാര്യസ്ഥൻ മൂവിയിലെ പാട്ട്. എന്താണ് ആ ഒരു പാട്ട്?
1: അത് എന്റെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കാനഡി പെണ്ണ് പറഞ്ഞിട്ട് പോയതാ.
0: ആ ഒരു പാട്ട് വേണം എന്ന്?
1: ആ ഒരു പാട്ട്, പക്ഷെ എനിക്ക് അതല്ല വേണ്ടത്. അല്ല അത്
0: ശരി ശരി. അപ്പം അല്ല, സാധാരണ ഈ ഒരു പാട്ട് ചോദിക്കുന്നത്.
1: മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ നിന്റെ മൗനം.

0: എനിക്ക് ആ പാട്ടായിരുന്നു ഇഷ്ടം.
1: ആ പാട്ടായിരുന്നു ഇഷ്ടം, പക്ഷെ
0: അത് വേണ്ടട്ടെ, ആ പെണ്ണ് പാടിയ പറഞ്ഞ പാട്ട്
1: തന്നെ മതി. അല്ല സാധാരണ ഈ ഒരു മംഗളങ്ങൾ വാരിക്കോരിയൊക്കെ എന്തെങ്കിലും നമ്മൾ ഈ പിറന്നാള് അങ്ങനത്തെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോഴാണ് സാധാരണ വെക്കാറ്.
0: അവളുടെ മോളിന്റെ വിരുന്നാണ്, കല്യാണം ഉറപ്പിക്കല്ല, അതുകൊണ്ടായിരിക്കും.
1: അതിന്റെ മംഗളങ്ങളാണ് നമുക്ക്, എന്നാ പിന്നെ നമുക്ക് ആ ഒരു മംഗളങ്ങൾ നമുക്ക് എല്ലാവർക്കും ചേർന്നങ്ങ് കൊടുത്തേക്കാം. പാട്ട് പാടിയപ്പോ
0: ഞങ്ങടെ പിന്നെ മുതലാളിയുടെ ഓണറിന്റെ പേര് ഷാജി മോൻ, അതായത് NSS കോളേജിന്റെ ജംഗ്ഷന്റെ പറ്റിയാണ് അവരുടെ വീട്.
1: പിന്നെ
0: അതിന്റെ വൈഫിന്റെ പേര് സോളി. ഇവിടെ ഇരുന്നുണ്ട് എന്നെ ഇരിക്കാനൊക്കെ വരുന്നുണ്ട്.
1: കൊച്ചു കുട്ടികളെ പോലെയാണ് സൗണ്ട് കേട്ടാലും അതെ കേട്ടോ, പാട്ട് പാടുമ്പോ ഭയങ്കര ഒരു ചെറിയ കുട്ടി പാടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും മംഗളങ്ങൾ വാരിക്കോരി എന്ന് പറയുന്നൊരു പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു പാട്ട് ചോദിച്ചിട്ട് പോയ കൂട്ടുകാർക്ക് വേണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ ഒരു പാട്ട് വെക്കാം.
0: ലൗലി, ഓമന, സരിത, ലൗ, പിന്നെ മൃദുല, പിന്നെ ശാന്തമ്മ, പിന്നെ വിജയമ്മ, സുധ.
1: ഓക്കെ,
0: ഇത്രയും പേര് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്.
1: വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ വർക്ക് ചെയ്യുന്ന
0: വന്നിട്ട്.
1: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും ഒരുമിച്ചാണല്ലോ ഇപ്പൊ, നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ്. ഓക്കെ, അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ഓക്കെ, അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. അവിടെ എല്ലാവരുടെ അടുത്തും റെയിൻബോയുടെ വക അന്വേഷണം ഒക്കെ അറിയിച്ചേക്കും കേട്ടോ.
0: പറയാം.
1: ഓക്കെ, അപ്പൊ വിളിച്ചാൽ സന്തോഷം. താങ്ക് യു.
0: താങ്ക് യു.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: This is Ring FM 107.5. Musically yours.
3: കാരിസ്ഥൻ എന്ന് പറയുന്ന സിനിമയിൽ ബെന്നി ദയാലും സംഘവും ചേർന്ന് പാടിയ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു എന്താണ് മംഗളങ്ങൾ വാരിക്കോരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു പാട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വിശ്വസൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ റെയിൻബോയിലേക്ക് വിളിക്കാവുന്നതാണ്. സമയം 1 മണി കഴിഞ്ഞ് 43 മിനിറ്റും 43 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പോൾ 2 മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയമുള്ളത്. അപ്പോൾ 2 മണിക്ക് ഇംഗ്ലീഷ് ന്യൂസ് വരും. അതിന് മുൻപ് ആരെങ്കിലും ഒക്കെ വിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ 0484-2-4-2-8-1-0-1 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. 0484-2-4-2-8-1-0-1. അപ്പോൾ അങ്ങനെ വിളിച്ചിരിക്കുന്ന ഒരു കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ,
3: പേരെന്താണ്?
4: മഹീന്ദ്രൻ.

0: ഇന്ദ്രൻ എവിടെ നിന്ന് വിളിക്കുന്നത്? ഇരിങ്ങാലക്കുട.
1: ആ ഇരിങ്ങാപ്പുഴ വന്നിട്ടുണ്ട്.
0: വന്നിട്ടില്ല.
1: ആരുടെ പേരെന്തെന്നാ?
0: എൻ്റെ പേര് അശ്വിനി.
1: അശ്വിനിജ് വീട് എവിടെയാ?
0: എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, നമ്മുടെ അടുത്ത് തന്നെയാണ്.
1: ആ ഞാൻ പിന്നെ കാലത്ത് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക, ഭാരപ്പെട്ട ജോലിയൊന്നും പറ്റില്ല, ബാറ്ററി മണലൊക്കെ കേറലായിരുന്നേ.
0: ഓ ശരി ശരി.
1: ഇപ്പൊ 63 വയസ്സായി, പിന്നെ 2000 രൂപ പെൻഷൻ കിട്ടും,
0: ആ
1: പിന്നെ കാശ് ബാങ്കിൽ നിന്ന് കുറച്ച് പലിശ കിട്ടും.
0: ഓക്കെ. അപ്പൊ അതൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്.
1: ഭാര്യ മരിച്ചു 2 കൊല്ലമായി.
0: ഓ ശരി. അപ്പൊ വീട്ടിൽ വേറെ ആരാ ഉള്ളത്?
1: ഞാൻ ഒറ്റയ്ക്കാണ്.
0: ഒറ്റയ്ക്കാണ്. ഓ, അപ്പോ ജോലി കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓൾറെഡി റെസ്റ്റ് ആയതുകൊണ്ട് ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെയാണ്, തന്നെ ചെയ്യുമോ?
1: എന്തെങ്കിലും എളുപ്പമുള്ള കൂട്ടാനൊക്കെ എന്തെങ്കിലും വെക്കും, നല്ല
0: ഉണ്ടാക്കും.
1: തക്കാളിയൊക്കെ വാട്ട, അല്ലെ മട്ട ഓംലെറ്റ് ഒക്കെ ചെയ്യേ,
0: ഓ
1: അതൊക്കെ
0: ശരി. ഓക്കെ. അപ്പം
1: അതല്ല ചോറ് കുക്കറിലേ,
0: അപ്പൊ
1: പിന്നെ അതല്ല ഉള്ളി ഉപ്പേരി കൂട്ടാൻ വെക്കുക, ചായയും അത് കഴിക്കുക,
0: അങ്ങനെ ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ടാക്കി
1: കഞ്ഞിക്ക് പാലോ.
0: കഴിക്കും.
1: ആ
0: അപ്പൊ ഇങ്ങനെ നേരത്തെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന
1: അപ്പൊ
0: ഒരു
1: ജോലി ഭാരം പറഞ്ഞ ജോലി അന്വേഷിച്ചിട്ട് ഇപ്പൊ കിട്ടിയിട്ടില്ല.
0: കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പൊ വീണ്ടും ജോലി അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും അപ്പൊ വീട്ടിലിരിക്കുമ്പോ ബോറടിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ?
1: നേരം പൊള്ളിയാന്ന്.
0: അപ്പൊ ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ് റെയിൻബോയിലേക്ക് വിളിച്ചത്. അങ്ങനെ കുറച്ചു നേരം നമ്മൾക്ക് സംസാരിക്കാനായിട്ട് പറ്റി. അപ്പൊ വേറെ എന്താണ് ചെയ്യുന്നത് വീട്ടിൽ ഇരുന്ന്? ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു ബോറടി, ഭയങ്കര ബോറടി. അപ്പൊ റേഡിയോ കേൾക്കും, പിന്നെ ടി വി ഒക്കെ കാണും, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ?
1: ടി വി ഒക്കെ കേടായി,
0: ടി വി ഒക്കെ കേടായിരിക്കണം. അപ്പൊ റേഡിയോ ആണ് ഇപ്പോഴും.
1: 2-3 വർഷം
0: ഓക്കെ. അപ്പോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഏതായാലും ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? എ ആർ എമ്മിലെ പാട്ടാണ് വേണ്ടത്. ഓക്കെ. അപ്പൊ ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം മഹേന്ദ്രൻ ചേട്ടൻ്റെ വക. അപ്പോൾ ഏതായാലും ഈ ഒരു അസുഖമൊക്കെ മാറി വേഗം സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പറഞ്ഞ പോലെ നല്ലൊരു ജോലി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ചെയ്യാനായിട്ട് പറ്റുന്ന വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു ജോലി കിട്ടട്ടെ ഏതായാലും. ഭാരം കുറഞ്ഞ ജോലി. ഓക്കെ. അപ്പോൾ നമുക്ക് ഏതായാലും പാട്ട് കേട്ടാലോ?
1: ശരി ശരി.
0: അപ്പോൾ പാട്ട് കേൾക്കാൻ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: സമയം ഒരു മണി കഴിഞ്ഞ് 51:25 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യുവർ ചോയ്സിൻ്റെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എത്ര പേരോട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ സമയം കളയാതെ ഇപ്പോൾ വന്നിട്ടുള്ള നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കോളറോട് സംസാരിക്കാനായിട്ട് പോവാണ്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: സുധാ കിഴിമാട്. ആലുവ കിഴിമാട്.
1: ആലുവ കിഴിമാട് നിന്നാണ്. എന്താണ് ബാക്ക്ഗ്രൗണ്ടിലൊരു മീൻ? വണ്ടിയുടെ ഒരു സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? എന്താ?
2: ഞാനൊന്നും ചെയ്യാൻ, വീട്ടമ്മയാണ്.
1: വീട്ടമ്മയാണ്. ഓക്കെ, അപ്പൊ വീട്ടില് മീൻ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണോ? പുറത്ത്
2: വീട്ട് പഠിക്ക. ഞങ്ങൾ മേടിക്കണ മീൻകാരൻ വന്നിട്ടുള്ള മീൻ വേണോന്ന് ചോദിക്കണേ.
1: ചോദിച്ച മീൻകാരൻ വന്ന് അന്വേഷിച്ചതാണ് മീൻ വേണോ എന്ന്.
2: ഞങ്ങൾ മേടിക്കാൻ പതിവായിട്ട് മേടിക്കുന്ന മീൻകാരൻ.
1: ഓക്കെ, അപ്പോ വന്ന് ചോദിച്ചതാണ്. ശരി, അപ്പൊ ഇന്ന് മീൻ വാങ്ങുന്നില്ല?
2: വാങ്ങുന്നില്ല, അമ്മ വാങ്ങിക്കുന്നുണ്ട്. അമ്മ ചോദിക്കുന്നുണ്ട്, ഞാനിങ്ങോട്ട് നീങ്ങിക്കാണ്.
1: നീങ്ങിക്കാണ്. ഓക്കെ, നമ്മളോട് സംസാരിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
2: വീട്ടില് അമ്മയുണ്ട്, എന്റെ മകനുണ്ട്, മകളുണ്ട്.
1: മകളുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും വീട്ടിലുണ്ടോ? അമ്മയുടെ കാര്യം പറഞ്ഞു.
2: അമ്മയുടെ കാര്യം പറഞ്ഞു. മകളുണ്ട് വീട്ടില്. മോൻ ജോലിക്ക് പോയി.
1: ഓക്കെ, അപ്പം അല്ല, പഠിക്കുകയാണോ അതോ ജോലിക്ക് പോകണോ?
2: പഠിത്തമൊക്കെ
1: കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ,
2: മോന് ജോലിയുണ്ട്.
1: ജോലിയുണ്ട്. ശരി ശരി. അപ്പോ മക്കളുടെ പേരൊക്കെ പറയൂ.
2: അമ്മയുടെ പേര് ലക്ഷ്മി. മകളുടെ പേര് ശ്രുതി. മകന്റെ പേര് സത്യജിത്ത്.
1: സത്യജിത്ത്. ഓ ഓക്കെ, ശ്രുതി, സത്യജിത്ത്. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാണ് വേണ്ടത്?
2: എനിക്ക് കൂടെ ഇവിടെ ഒരു പാട്ട്, പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നാടാ തളിരാടാ. ആ പാട്ടാണ് വേണ്ടത്.
1: ആ പാട്ടാണ് വേണ്ടത്. എന്താണ് ആ ഒരു പാട്ടിനോട് ഒരു ഇഷ്ടം?
2: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്.
1: ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ്
2: അതുകൊണ്ടാണ്.
1: അതെ അതെ അതെ. ഇഷ്ടമാണ്. അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ?
2: പിന്നെ അതിലും പഴയ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ പഴയ പാട്ടൊന്നും ഇപ്പൊ ഈ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല.
1: നമ്മള് 90-കൾക്ക് ശേഷമുള്ള പാട്ടുകളാണ്
2: ചോദിച്ചപ്പോ തന്നില്ല എനിക്ക്.
1: അത് 90-കൾക്ക് ശേഷമുള്ള പാട്ടുകളാണ് നമ്മള് സാധാരണ പ്ലേ ചെയ്യാറ്. അതുകൊണ്ടാണ്
2: ചോദിക്കാറ്. അമ്മ അമ്മയ്ക്ക് പാട്ട് ഇഷ്ടമാണ്. അമ്മയ്ക്ക് അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ പാട്ടുകളൊക്കെ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ ചോദിക്കും പഴയ പാട്ട് ചോദിക്കണെന്ന് പറയാം. അപ്പൊ ഞാൻ പഴയ പാട്ട് ഒരു ചോദിക്കാൻ പറ്റില്ല.
1: നമുക്ക് പഴയ പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രാവിലെ സ്വാഗതം കൊച്ചിയിലേക്കൊക്കെ കത്തുകളൊക്കെ അയക്കാം.
2: അത് ഞാൻ അയച്ചു, എനിക്ക് കിട്ടിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ ഇനി ഇടയ്ക്ക് അതുപോലെ അമ്മ പറയുന്ന സമയത്ത് കുറച്ച് നല്ല പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് അതുപോലെ ഇടയ്ക്ക് അയക്കാം.
2: അപ്പൊ അമ്മയ്ക്ക് പഴയ പാട്ടുകളൊക്കെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ

0: ഞാൻ ചോദിക്കുന്ന പാട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പാട്ടിൽ ഈ പാട്ട് പഴയ പാട്ടൊന്നും വെച്ച് തരില്ല.
1: പഴയ പാട്ട് നമ്മൾ 90-ന് ശേഷമുള്ള പാട്ടുകളാണ് പ്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞോളുക. ഓക്കെ, അപ്പോ ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: ഇതെല്ലാവർക്കും, റെയിൻബോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്.
1: ഓക്കെ, അപ്പൊ റെയിൻബോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത പാട്ട് വരാനായിട്ട് പോവാണ്. അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. കുറച്ചുനാൾ കഴിയുമ്പോ വീണ്ടും വിളിക്കാട്ടോ.
0: വീണ്ടും ഞാനിപ്പോ 4-5 മാസമായി ഞാൻ വിളിച്ചിട്ട്. ഞാൻ വിളിക്കാറില്ല, അമ്മ ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാതിരുന്നത്. ഞാൻ ഇടയ്ക്ക് 3 മാസമൊക്കെ കഴിഞ്ഞ് വിളിക്കാറുണ്ട്.
1: വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ
0: എല്ലാവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
1: സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ?
0: ശസ്സനോടും പിന്നെ മറ്റെല്ലാവരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ എന്നോടും സംസാരിച്ചതാ ഇപ്പോ.
0: അതെ.
1: ഓക്കെ ശരി, അപ്പോ നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോവാം. അപ്പൊ വീണ്ടും വിളിക്കാട്ടോ കുറച്ചുനാൾ കഴിയുമ്പോ.
0: ശരി,
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.

സമയം 1 മണി കഴിഞ്ഞ 57 മിനിറ്റും 40 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇവിടെ ഇങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. 2 മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടോട് കൂടിയിട്ട് ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വനിയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. നല്ല നല്ല പാട്ടുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ട് ആസ്വദിച്ചു എന്ന വിശ്വാസത്തിൽ ഞാൻ ദാ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇനി 2 മണിക്ക് ഇംഗ്ലീഷ് ന്യൂസിന് ശേഷം നമ്മൾ 2:45 റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. അപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റും 45 സെക്കൻഡും ആവുമ്പോൾ June 5, അതായത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സമയം ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഇനി 3 മണി വരെ റെയിൻബോയിൽ ബാക്ക് ടു ബാക്ക് സോങ്സിന്റെ സമയമാണ്. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നോക്കുമ്പോൾ ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ ഒത്തിരി ഒത്തിരി ദിനങ്ങൾ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്കതിൽ ഏറ്റവും ഫെമിലിയർ ആയ ദിവസങ്ങളിൽ ഒന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചധികം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ദിവസങ്ങളിൽ ഒന്നായിരിക്കും ഈ ഒരു പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ദിവസങ്ങളിൽ ഒന്നെന്ന് പറയുന്ന ഈ ഒരു പരിസ്ഥിതി ദിനമായിരിക്കും. അതായത് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒരു പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഉച്ച കഴിഞ്ഞ് നമ്മുടെ സ്കൂളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട്, മഴയൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി എല്ലാവരും ചേർന്ന് ഇങ്ങനെ വേസ്റ്റൊക്കെ അടിച്ചുവാരി കൂട്ടി പുല്ലൊക്കെ പറിച്ച് ക്ലീൻ ആക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വലിയ വലിയ ക്ലാസ്സിലേക്കൊക്കെ എത്തിയപ്പോൾ, അതായത് UP ക്ലാസ്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇങ്ങനെ സ്കൂളിൽ നിന്ന് തൈകളൊക്കെ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തൈയൊക്കെ നമുക്ക് ഏത് കിട്ടുമെന്നറിയില്ല. അപ്പോൾ ഈ വലിയ മരങ്ങളൊക്കെ കിട്ടിയ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. അതായത് ഈ റംബൂട്ടാൻ പോലത്തെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ, അല്ലെങ്കിൽ പ്ലാവിൻ്റെ ചെറിയ തൈയൊക്കെ കിട്ടിയ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര വലിയ സന്തോഷമാണ്. പക്ഷേ ഒരു ആര്യവേപ്പ് പോലത്തെ മരങ്ങളൊക്കെ കിട്ടിയ ഫ്രണ്ട്സിനൊന്നും വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പരിസ്ഥിതി ദിനത്തിന് കിട്ടിയ തൈകളൊക്കെ ഇങ്ങനെ വീട്ടിൽ വളരെ ഭദ്രമായി കൊണ്ടുവന്ന് അതിങ്ങനെ വളരുന്നവരെ നമുക്ക് ചെറിയ ടെൻഷനാണ്. അതായത് ഇങ്ങനെ ഞാൻ കൊണ്ടുവന്ന ചെടി നന്നായിട്ട് വളരുമോ, അല്ലെങ്കിൽ ചിലതൊക്കെ ഇങ്ങനെ വാടിപ്പോയിട്ടൊക്കെ ഉണ്ട്, ഇലയൊക്കെ കൊഴിഞ്ഞുപോയി നട്ടത് പിടിക്കാതെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വർഷം കിട്ടുന്ന, അല്ലെങ്കിൽ രണ്ടാമത് കിട്ടുന്ന തൈയൊക്കെ നന്നായിട്ട് നടണം, വളർത്തണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളേതായാലും പറഞ്ഞു വരുന്ന പരിസ്ഥിതി ദിനത്തെക്കുറിച്ചിട്ടാണ്. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അവയർനെസ് എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഈ ഒരു ദിനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളേതായാലും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എൻവയോൺമെൻറ്റ് ഡേ സ്പെഷ്യൽ ബാക്ക് ടു ബാക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 17 മിനിറ്റും 40 സെക്കൻഡും ആവുമ്പോൾ ഇന്നത്തെ ബാക്ക് ടു ബാക്ക് സോങ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ പാട്ട് വരുന്നത് ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന മൂവിയിൽ നിന്നുള്ളൊരു പാട്ടാണ്. വൈശാലിയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ഒരു പാട്ട് കേട്ട് വന്നതിന് ശേഷം നമുക്ക് പരിസ്ഥിതി ദിനത്തിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. സമയം 2:30 34 മിനിറ്റും 4 സെക്കൻഡും ആകുമ്പോൾ June 5, അതായത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. യെസ്, അപ്പോൾ പറഞ്ഞതുപോലെ ഇന്ന്

എൻവയോൺമെന്റ് ഡേ ആണ്, പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി 1972 ഇങ്ങനൊരു ദിനം ആചരിക്കുന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്ത വർഷം, അതായത് 1973 മുതലാണ് ഈ ഒരു ദിനാചരണം ആരംഭിച്ചത്. അപ്പം ഓരോ വർഷവും ഓരോ രാജ്യങ്ങളായിരിക്കും എൻവയോൺമെന്റ് ഡേയുടെ പ്രോഗ്രാംസിന് ഹോസ്റ്റ് ചെയ്യുന്നത്, അതായത് ആതിഥേയത്വം വഹിക്കാൻ നമ്മൾ പറയും. അപ്പം ഈ വർഷം, അതായത് 2026 എൻവയോൺമെന്റ് ഡേ പ്രോഗ്രാംസിനെ ഹോസ്റ്റ് ചെയ്യുന്നത് അസർബൈജാൻ എന്ന് പറയുന്ന കൺട്രിയാണ്. നമ്മുടെ ഇന്ത്യക്കും ഇതുപോലെ തന്നെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ 3-4 പ്രാവശ്യമൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പം ഏതായാലും ഈ ഒരു വർഷം അത് അസർബൈജാനാണ്. മാത്രമല്ല, വേറൊരു കാര്യമുള്ളത്, എല്ലാ വർഷവും നമ്മുടെ പരിസ്ഥിതി ദിനത്തിന് ഓരോ തീമുകളുണ്ടാവും, അതായത് പ്രമേയങ്ങളുണ്ടാവും. ഓരോ വർഷത്തെയും തീമുകൾ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ട് ഉള്ള തീമുകളായിരിക്കും. കഴിഞ്ഞ വർഷം, അതായത് 2025 എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീമായിരുന്നു. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു തീം എന്ന് പറയുന്നത്. ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് മലിനീകരണത്തെ കുറയ്ക്കുക അല്ലെങ്കിൽ തടുക്കുക എന്നൊക്കെ ഉള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വർഷത്തെ തീമിനെ കുറിച്ച് നോക്കുമ്പോൾ അതെന്ന് പറയുന്നത് ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. അതായത് പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കും നമ്മുടെ ഭാവിക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പം ഒരു വർഷം ഇനി വരുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ഒരു തീം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അതിനനുസരിച്ചിട്ടാണ് ഓരോ പ്രമേയങ്ങളും ഇങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ തീമിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കാലാവസ്ഥ ഇതിനെക്കുറിച്ചിട്ടൊക്കെ കാലാവസ്ഥാ സംരക്ഷണത്തെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു വർഷത്തെ തീമിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിങ്ങനെ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ ഒത്തിരി ഒത്തിരി സംസാരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ഇവിടെ, ഇങ്ങനെ ആയിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു പാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന മൂവിയിൽ പാട്ടാണ് വരുന്നത്. ജോബ് കുര്യനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഒരു പാട്ടിന് ശേഷം 1-2 പാട്ടുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരു സോങ് ബ്രേക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ആ ഒരു പാട്ടുകൾ കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. കേട്ടുകൊണ്ടിരിക്കുന്നത് നോൺ സ്റ്റോപ്പ് റെയിൻബോ ആണ്. അപ്പം നമ്മൾ പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദാ ഇങ്ങനെ 2 മണി കഴിഞ്ഞ് 48:30 ടൈം ആയിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇന്ന് മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. പരിസ്ഥിതി ദിനമല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള രംഭയുടെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന് എന്ന് ഞാനിങ്ങനെ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ രംഭയുടെ പാട്ടുകൾ കൊടുക്കാതെ പോകുന്ന മോശമല്ലേ. അപ്പോൾ ഏതായാലും രംഭ അഭിനയിച്ച ചിത്രങ്ങളിൽ 1-2 പാട്ടുകൾ കൂടി നമുക്ക് ബാക്കിയുള്ള സമയത്ത് കൊടുക്കാം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കറിയാം രംഭ എന്ന് പറയുന്ന ആക്ട്രസ് മലയാളത്തിലും തമിഴിലും അതുപോലെ തെലുങ്ക്, കന്നഡ അങ്ങനെ കുറേ ഭാഷകൾ അഭിനയിച്ച നടിയാണ്. അതുമാത്രമല്ല കേട്ടോ, വേറെ ലാംഗ്വേജസിലും അഭിനയിച്ചിട്ടുണ്ട് രംഭ. അപ്പോൾ നമ്മുടെ ഒരു കുറഞ്ഞ സമയത്തിനകത്ത് നമുക്ക് 1-2 പാട്ടുകൾ കൂടി രംഭയുടെ പ്ലേ ചെയ്തിട്ട് നമ്മുടെ ബാക്ക് ടു ബാക്ക് സോങ്സ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രംഭ അഭിനയിച്ച ഉള്ളത്തൈ അള്ളിത്താ എന്ന് പറയുന്ന മൂവിയിലെ ഒരു അടിപൊളി പാട്ടാണ് ഫസ്റ്റ് വരാനായിട്ട് പോകുന്നത്. ഈ ഒരു പാട്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാട്ടൊക്കെ ഉണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് ഭയങ്കര വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ പുതുതായിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ റിലീസായ സമയത്തൊക്കെ വീണ്ടും ഈ ഒരു പാട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ ആ ഒരു പാട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. അഴകിയ ലൈല എന്ന് പറയുന്ന പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ആ ഒരു പാട്ട് കേൾക്കാം. ശേഷം 1-2 പാട്ടുകൾ കൂടി വരുന്നുണ്ട്. ആ ഒരു പാട്ടുകളൊക്കെ കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ്

0: ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
1: One 107.5 FM Rainbow.

കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്നത്തെ നോൺ സ്റ്റോപ്പ് റെയിൻബോയുടെ സമയം ഇവിടെ അവസാനിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളോടെയുള്ളൊരു നോൺ സ്റ്റോപ്പ് റെയിൻബോയുടെ ഒരു സമയം 3 മണി വരെയാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ജൂൺ 5 പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് റെയിൻബോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആക്ട്രസ് രംഭയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി നമ്മളിത് അങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബാക്ക് ടു ബാക്ക് സോങ്സ് നിങ്ങളുമായിട്ട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനിയാണ്. അപ്പോൾ ഇനി വരുന്നത് ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീക്കെൻഡ് അതുപോലെ തന്നെ സൺഡേ ഒക്കെ അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ദിവസം നിങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

0: सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।

ये लगता है कि यहाँ

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: News Rainbow.

0: നമസ്കാരം, വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ 4 തുറമുഖ പദ്ധതികളുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. കേരളത്തെ 2050 കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായി മാറ്റുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28. 5 വയസ്സ് വരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്തെ ശുചിത്വ അടിസ്ഥാന സൌകര്യ വികസനവും മാലിന്യ പരിപാലന പ്രവർത്തനങ്ങളും കൂടുതൽ വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ സംവിധാനമായ IMAGE രാജ്യത്തിന് തന്നെ മാതൃകയെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് 9 റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഗുഗേഷ് ദുംരാജുവിനെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ രമേശ് ബാബു. കിരീടത്തിനായി ശേഷിക്കുന്നത് ഇനി ഒരു റൌണ്ട് മാത്രം. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടുന്നു.
1: ന്യൂസ് റെയിൻബോ. On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: ഹായ്, ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും
2: ലോക പരിസ്ഥിതി ദിന
1: ആശംസകൾ. അപ്പൊ ദാ സമയം 5 മണി കഴിഞ്ഞ് 12:33 ആയിട്ടുണ്ട്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ നേരമാണ് ഡിയേഴ്സ്, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇറ്റ്സ് മീ ആർ ജെ റീന.
2: ഞാൻ ആർ ജെ ബിനു രാജീവ്.
1: യെസ്. അപ്പൊ 8 മണി വരെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അപ്പൊ ഒരുപാട് ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളും ഇതുപോലുള്ള ചോദ്യങ്ങളും പരിസ്ഥിതിയോട് അനുബന്ധിച്ച ചോദ്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്.
2: വിശേഷങ്ങളൊക്കെ റീന ഇന്ന് റെഡ് അല്ല, ഗ്രീൻ കളറാണ് ഡ്രസ് ഇട്ടേക്കണ കേട്ടോ. ഗ്രീൻ കളർ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പരിസ്ഥിതിയെ എന്താ
1: പറയാ,
2: റെപ്രസെന്റ് ചെയ്തുകൊണ്ട്.
1: അതുപോലെ തന്നെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗ്രീൻ ഡ്രസ് തന്നെ സെലക്ട് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെയാണ്.
2: ഹരിതാഭമായിക്കോട്ടെ.
1: അതെ അതെ, മൊത്തം ഹരിതാഭമായിക്കോട്ടെ. ചുറ്റുവട്ടവും കാണുന്ന പോലെ അല്ല, പച്ചപ്പ് പോലെ, പ്രകൃതി മനോഹരം പോലെ തന്നെ ഞാനിന്ന്
2: ഹരിതാഭവും പച്ചപ്പൊക്കെ അങ്ങനെയല്ല, ഞാൻ ഇത്തിരി കറുത്ത് പോയിട്ടേക്കുന്നു.
1: ഓക്കെ, എന്ത് തന്നെയായിട്ട് സമയത്ത് 5 മണി കഴിഞ്ഞ് 13:28 ആയിട്ട്. അപ്പൊ ദാ ഇതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളും അതിന്റെ വിശേഷങ്ങളൊക്കെയായിട്ടും
2: പാട്ടുകളും സ്പെഷ്യാലിറ്റി.
1: അതെ അതെ, അതൊക്കെ ആയിട്ട് ദാ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട്.
2: അടുത്ത പാട്ടും ഇതുപോലെ തന്നെ നല്ല കേരളത്തിനെ വിവരിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് തന്നെയാണ് കേട്ടോ.

0: News, Views, Entertainment. This is Rainbow FM 107.5. Musically yours.
1: നല്ലൊരു പാട്ടായിരുന്നു മഞ്ഞക്കണിക്കൊന്ന. നമ്മുടെ മലയാളത്തിൻ്റെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു ഇത് തന്നെയാണ് മഞ്ഞക്കണിക്കൊന്ന. ആ പാട്ട് ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലെ പാട്ടായിരുന്നു.
2: നല്ലൊരു പാട്ടായിരുന്നു അല്ലേ?
1: നല്ല പാട്ടായിരുന്നു അത്. നമ്മൾ ഇന്നെല്ലാം അങ്ങനെയുള്ള നല്ല നല്ല പാട്ടുകൾ
2: അരുന്ധതിയും ജി ശ്രീകുമാർ കൂടി അല്ല, ആ ഒരു പാട്ടായിരുന്നു. ആ ഒരു പാട്ടല്ല, ചിത്രയാണ്
1: പാടിയത് ഈ പാട്ട് മഞ്ഞക്കണിക്കൊന്ന. നല്ല പാട്ടായിരുന്നു.
2: കേട്ടാലും കേട്ടാലും നമുക്ക് മതി വരാത്ത ഒരു
1: അതുപോലെ പാട്ടുകൾ ഇനി വരും. കേട്ടാലും കേട്ടാലും മതി വരാത്ത പാട്ടുകളാണ്
2: ഒരുപാട്
1: വരാൻ
2: പോകുന്നത്. ഒരുപാട് പാട്ടുകൾ നിങ്ങളെ വെയിറ്റിംഗിലാണ്. സമയം 5:24:36 ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്താണ് പ്രത്യേകത? നമുക്കറിയാം June 5 ആണ്
1: ഇതിന്റെ പ്രത്യേകത, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ അത്ര അധികം ആളുകൾ അതിനെ ശ്രദ്ധിച്ചിരുന്നില്ല, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. വളരെ ബോധവാന്മാരാണ്.
2: ഗവൺമെന്റ് ആയാലും അതുപോലെ തന്നെ സ്കൂളുകളായാലും ഏതൊരു പ്രസ്ഥാനങ്ങളായാലും ഈ ഒരു ദിവസത്തിന് ഒരുപാട് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യെസ്, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരും മരം നട്ടുപിടിപ്പിച്ചിട്ടായിരിക്കും, അതുപോലെയുള്ള പച്ചപ്പിനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുക അല്ല, ജൈവ വൈവിധ്യം.
1: കാരണം ഇപ്പൊ ആഗോള താപനം കൂടിക്കൂടി വരുന്നോണ്ടേ നമ്മൾ ചൂട് കൂടി മരിക്കാൻ പോകും. അപ്പൊ അതിന് ബദലായിട്ട് നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ.
2: അതിപ്പോ
1: നമുക്ക് ഇതിന്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോകണ്ടേ?
2: ഓക്കെ, ഹിസ്റ്ററിയിലേക്ക് പോകാട്ടോ. ഓക്കെ, ഇത് എന്നാണ് ഈ ഒരു ആശയം? എന്തൊരു സംഭവം തുടങ്ങുമ്പോഴും ഒരു ആശയം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടാണല്ലോ
1: എന്താ പറയാ സ്ഥാപീകൃതമാവുന്നത് അല്ലെ?
2: യെസ്. അപ്പൊ ഇത് ഇങ്ങനൊരു സംഘടന, ഏതൊരു സമ്മേളനത്തിലാണ് ഇതൊരു സംഭവിച്ചതെന്ന് പറയുന്നത്, 1972 യു എൻ ഉണ്ടല്ലോ, ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിച്ച സ്റ്റോക്ക്ഹോം സമ്മേളനത്തിലാണ് ഈ ഒരു ആശയം, പരിസ്ഥിതി ദിനം എന്നൊരു ആശയം തന്നെ രൂപപ്പെടുന്നത് കേട്ടോ. പിന്നീട് എല്ലാ വർഷവും മറ്റൊരു വർഷം ഏതാണ്, 1973 മുതലാണ് June 5 ഈ ഒരു ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത് കേട്ടോ.
1: അപ്പൊ അതിന്റെ
2: പ്രാധാന്യം, അതെ 73
1: പരിസ്ഥിതി ദിനാചരണം നടന്നത്.
2: അപ്പൊ അതാ മറക്കണ്ട, നോട്ട് ദ പോയിന്റ് ഇട്ടാ. 1973 June 5 ഈ ഒരു ദിനത്തെ
1: ചോദ്യങ്ങൾ വരണുണ്ട്. ഇതിനെ കുറിച്ചുള്ള കുറെ ചോദ്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ.
2: അയ്യോ, പേടിപ്പിച്ച് കളയില്ലേട്ടോ എല്ലാവരെയും. ഓക്കെ, അപ്പൊ അതാ ഇങ്ങനത്തെ ഒരു ദിനമൊക്കെ ആചരിച്ചു തുടങ്ങിയ കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ആ പ്രാധാന്യത്തെ കുറിച്ച്.

0: ആഗോള താപനം തടയൽ, മലിനീകരണം കുറയ്ക്കൽ, ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള അതിന്റെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെ. ആഗോള താപനം നമുക്ക് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞത് തന്നെ, അതായത് ഇവിടുത്തെ കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, നമ്മൾ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കുക, മരങ്ങൾ സംരക്ഷിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത.
1: നമ്മൾ പറഞ്ഞ പോലെ നീ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്കായിട്ട് എനിക്ക് ഓർമ്മ വരും. നമുക്ക് പറയാം ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക്
0: മലിനീകരണം എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് മലിനീകരണം ഉൾപ്പെടെ പല പല മലിനീകരണം.
1: ഇപ്പൊ എനിക്ക് പ്ലാസ്റ്റിക് മലിനീകരണം കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കാരണം വീടുകളിലൊക്കെ വന്നിട്ട് വേസ്റ്റ് ഇങ്ങനെ കളക്ട് ചെയ്യുന്നതുകൊണ്ട് അതെല്ലാം നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കാതെ അങ്ങ് കൊടുത്തവരുടെ കയ്യിൽ കൊടുത്തു.
0: ഇപ്പൊ കടകളിലൊന്നും അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ബാഗുകളൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട്, കുറെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ കണ്ടുപിടിക്കും, നമ്മൾ തന്നെ അതിനെ
1: ലിമിറ്റ് ചെയ്യും. അതെ അതെ. പിന്നെ ജൈവ വൈവിധ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും അതുപോലെ തന്നെ ശുദ്ധവായുവും വെള്ളമൊക്കെ ഉറപ്പാക്കുന്നതിനും വനങ്ങളുടെ സംരക്ഷണമൊക്കെ അനിവാര്യമാണെന്ന് കൂടി ഈ ഒരു ദിവസം നമ്മൾ.
0: തീർച്ചയായിട്ടും, കാരണം ഈ ഒരു പച്ചപ്പിൽ നിന്ന് തന്നെയാണ് ജീവന്റെ ഉൽപ്പത്തി തന്നെ അല്ലേ. അപ്പൊ അത്
1: ഒരു പച്ചപ്പ് കാണാനും നല്ലതാണ്, അത് ആസ്വദിക്കാനും നല്ലതാണ്, അനുഭവിക്കാനും നല്ലതാണ്.
0: ഇവിടെയൊക്കെ കോൺക്രീറ്റ് വനങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ അത് ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കാൻ നമ്മൾ ഇതുപോലുള്ള ഇടുക്കിയിലെ അവിടെയൊക്കെ പോകണം.
1: നമ്മൾ ആഘോഷിക്കാനായിട്ട് തന്നെ പോണല്ലേ. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞു വരുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന കാര്യം, വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ റെയിൻബോയിലെ
0: നമ്മൾ ആർജേസ് എല്ലാവരും
1: കൂടി ഒരു തൈ നട്ട കാര്യമാണ്. ഒരു തൈ
0: അല്ല, ഓരോ തൈ,
1: ഓരോ ആർജേസ് ഓരോ തൈ നട്ടു,
0: അവരുടെ പുരയിടങ്ങളിൽ കൊണ്ടുപോയി നട്ടു.
1: അതെ, അപ്പൊ ഇവിടുന്ന് തന്നതാണ്, ആകാശവാണിയിൽ നിന്ന് കിട്ടി. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് തൈകൾ ഉണ്ടായിരുന്നു, ഓരോ ആർജേസും വന്നു ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സെലക്ട് ചെയ്തെന്തെന്നറിയോ? അരിവെപ്പാണ് ഞാൻ സെലക്ട് ചെയ്തത്.
0: അരിവെപ്പാണ് ഞാൻ, എനിക്ക് തോന്നുന്നു സപ്പോർട്ട ആയിരുന്നു എനിക്ക്.
1: എന്നിട്ട് ഫോട്ടോ ഒക്കെ ഉണ്ടായി. സപ്പോർട്ട അല്ല, എനിക്കൊന്ന് പോമഗ്രാനൈറ്റ്.
0: ആ പോമഗ്രാനൈറ്റ് ശരിയാണ്, ശരിയാണ്.
1: നല്ല ഓർമ്മയാണ്,
0: അത് എത്ര വർഷങ്ങൾക്ക് ശേഷമായിരുന്നു, രണ്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു തോന്നുന്നു അല്ലെ. നമ്മള് പിന്നീട് അതിന്റെ വളർച്ച, അതിന്റെ പുരോഗമനം നമ്മള് പഠിച്ചു
1: ഈ ഒരു ദിവസം. ഞാനാണെങ്കിൽ ആര്യവേപ്പിട്ട്, കാരണം അത് നല്ല പ്രകൃതിയൊക്കെ നല്ല ശുദ്ധീകരിക്കുന്ന കാര്യമാണല്ലോ, വളരെ നല്ലൊരു മെഡിസിൻ തന്നെ പറയാലോ ഈ ആര്യവേപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ ആര്യവേപ്പ് തന്നെ സെലക്ട് ചെയ്തു. ഓരോ വർഷവും ഞാൻ അതിന് ഫോട്ടോ ഇടും,
0: എല്ലാ വർഷവും നമ്മൾ ഇടണം, നമ്മൾ നിർബന്ധമായിട്ട്
1: നമ്മൾ ഇടും. അതുപോലെ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പ്രചരിപ്പിച്ചു, അയ്യോ ഞങ്ങളുടെ ആകാശവാണി നിന്ന് കിട്ടി, റെയിൻബോ നിന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഡെയ് ആ ഒരു ഓരോ
0: വർഷം അതിന്റെ വളർച്ച നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നു.
1: വളരെ രസകരമായിട്ട് തന്നെ അതെല്ലാം കഴിഞ്ഞു പോയില്ലേ, അങ്ങനെയുള്ള
0: കാര്യങ്ങളൊക്കെ. വളരെ വളരെ വളർന്ന് ഒത്തിരി കായ്കളൊക്കെ
1: അപ്പതാ നമ്മുടെ പല ആർജേസിന്റെ വീട്ടിൽ ഇപ്പൊ പടർന്ന് പന്തലിച്ച് തന്നെ.
0: കുറെ
1: വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു 8-10 വർഷമൊക്കെ കഴിഞ്ഞു.
0: അത്രയും
1: വർഷങ്ങളൊക്കെ, 10-12 വർഷമായി.
0: നല്ലൊരു സംരംഭം തന്നെയായിരുന്നു. അതുപോലെ എല്ലാവരും ഇപ്പൊ ചെയ്യുന്നുണ്ട്.
1: അതെ അതെ, അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളായാലും ചെയ്യുന്നുണ്ട്, പ്രസ്ഥാനങ്ങളും ഓരോ കമ്പനികളും എല്ലാവരും ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ പച്ചപ്പിനെ പ്രോത്സാഹിപ്പിക്കുക, ജൈവ വൈവിധ്യത്തെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുക. ലോകമെമ്പാടും ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ദാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ.
0: അപ്പൊ മേലപ്പൊന്നണി എന്നുള്ള ഒരു പാട്ടും കൂടെ ആയാലോ.
1: ഇനി ഒരുപാട് വിശേഷങ്ങളൊക്കെ,
0: മേഡം കഴിഞ്ഞു എന്നാലും സാരമില്ല.
1: യെസ്, അപ്പൊ ഇനി ഇതുപോലുള്ള ഒരുപാട് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഡിഎസ് കേട്ടുകൊണ്ടിരിക്കുക, ദിസ് ഈസ് ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ
0: 107.5.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: യെസ്, അപ്പൊ ആ രണ്ട് പാട്ടുകളെ നമ്മൾ വീണ്ടും തിരിച്ചെത്തി. നേരം 5:40 മിനിറ്റും 53 സെക്കൻഡും. യെസ്, അപ്പൊ ദാ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നമുക്കറിയാം. June 5th
2: വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്.
1: യെസ്.
2: അപ്പൊ എൻവയോൺമെന്റിന്റെ ചില പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ ചില ജീവികളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്.
1: പ്രത്യേകിച്ച് ശരിയാണ്, പക്ഷികളുടെ

0: പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പക്ഷികൾ എന്ന് പറയുമ്പോൾ തത്ത, പ്രാവ് ഒക്കെയാണല്ലോ വരുന്നത്.
1: പ്രാവ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ സിംബലും കൂടിയാണല്ലോ.
0: അതെ അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, പലപ്പോഴും പ്രാവുകൾക്ക് ഒരു കാന്തിക ശക്തി ഉണ്ടല്ലോ, കാരണം എവിടേക്ക് പറന്നു പോയാലും ഇത്ര ദൂരെ പറന്നു പോയാലും തിരിച്ചെത്താനുള്ള ഒരു സംവിധാനമൊക്കെ അതിന് ഉണ്ട്. നല്ലൊരു കഴിവല്ലേ?
1: പണ്ടത്തെ പോസ്റ്റ്മാൻ ആണല്ലോ പ്രാവ്.
0: അതെ അതെ, അങ്ങനെ പറയാം. പണ്ടത്തെ കവിതകളിലായാലും അങ്ങനെയുള്ള ഒരു
1: സന്ദേശം,
0: അങ്ങനെയുള്ള സന്ദേശ കാവ്യങ്ങളിലെല്ലാം ഇതുപോലുള്ള ഇതിനെ വെച്ചിട്ടാണല്ലോ പ്രാവ്
1: പ്രിയപ്പെട്ട പക്ഷിയായിരുന്നു.
0: കത്തുകൾ എത്തിച്ചിരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയുള്ള കാര്യം ഉണ്ണിനീലി സന്ദേശമൊക്കെ അങ്ങനെ കുറെയൊക്കെ ഓർമ്മ വരുവാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു കേട്ടോ.
1: അതിന്റെ എങ്ങനെയാണ് ഇവര് ഡയറക്ഷൻ, നമ്മളിപ്പോ ജി പി എസ് ഇട്ട് പോകുന്നതുപോലെ അവർക്ക് ഒരു ജി പി എസ് ഉണ്ട്, അത് എന്തായിരുന്നു
0: എന്താണ് എന്നാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞു തന്നല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കഴിവ് എന്ന് പറഞ്ഞാൽ കണ്ണുകളിലോ ചുണ്ടുകളിലോ ചെവിയിലെന്നൊക്കെയാണ് ശാസ്ത്രജ്ഞര് വർഷങ്ങളായിട്ട്
1: അങ്ങനെ വിചാരിച്ചിരിക്കുന്നു, പക്ഷെ അല്ല എന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത്.
0: യെസ്, പുതിയ പഠനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? കരളിലെ ഇരുമ്പംശമുള്ള പ്രത്യേക കോശങ്ങളുണ്ട്, അതാണ്

0: ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കഴിവ് എന്ന് പറഞ്ഞാൽ കണ്ണുകളിലോ ചുണ്ടുകളിലോ ചെവിയിലും ഒക്കെയാണ് ശാസ്ത്രജ്ഞര് വർഷങ്ങളായിട്ട്
1: അങ്ങനെ വിചാരിച്ചിരിക്കുന്നു, പക്ഷെ അല്ല എന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത്.
0: യെസ്, പുതിയ പഠനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? കരളിലെ ഇരുമ്പംശമുള്ള പ്രത്യേക കോശങ്ങളുണ്ട്, അതാണ് ഈ ഒരു കാന്തിക സിഗ്നലിൽ സ്വീകരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ എന്ന് വെച്ചാൽ ഈ ഒരു പ്രത്യേക കോശങ്ങൾ ഗവേഷകർ എന്താ ചെയ്തതെന്ന് അറിയോ? ഇത് മനസ്സിലാക്കാനായിട്ട് ചെയ്തത് പ്രാവകളിൽ ഈ പ്രത്യേകതരം കോശങ്ങളുണ്ടല്ലോ, കരളിലെ ഇരുമ്പംശമുള്ള പ്രത്യേക കോശങ്ങളാണ് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഗവേഷണ ഈ പ്രാവുകളെ അങ്ങ് താൽക്കാലികമായിട്ട് അങ്ങ് നീക്കം ചെയ്തു. അപ്പൊ എന്തെയ്ത്, ഈ കോശങ്ങൾ നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ദിശാബോധം നഷ്ടമായി, മനസ്സിലായോ? അങ്ങനെയാണ് ഇവർ കണ്ടെത്തിയത് ഇത് പ്രാവുകളുടെ നാവിഗേഷൻ സിസ്റ്റത്തിൽ കരളിനുള്ള സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ.
1: കാരണം നമുക്കറിയാം നമ്മുടെ എൻവയൺമെന്റിൽ ഒരു കാന്തിക ശക്തി ഉണ്ട് എന്നുള്ളത്.
0: അതെ അതെ, കാന്തിക ശക്തി ഉണ്ട്. അതെ, അപ്പൊ അതാണ് പറഞ്ഞ പ്രാവുകൾ എങ്ങനെയാണ് അപ്പൊ നമുക്കറിയപ്പോ മനസ്സിലായി കാണുള്ളൂ എങ്ങനെയാണ്. നമ്മള് പലപ്പോഴും ചിന്തിക്കില്ലേ എത്രയോ കിലോമീറ്റർ
1: കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി പിന്നെ തിരികെ അതേ സ്ഥലത്ത് തന്നെ അവര്
0: എങ്ങനെ അത്രയും സുരക്ഷിതമായിട്ട് എങ്ങനെ അവിടെ എത്തുന്നു നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. ദശാബ്ദങ്ങളായിട്ട് തന്നെ ശാസ്ത്ര ലോകത്തിനെ കുഴക്കിയിരുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം അതുപോലെ തന്നെ ഈ ചിലതുങ്ങൾ സീസണുകളിൽ മാത്രം അന്യരാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിലേക്ക് പറന്നു വരുന്ന
1: പക്ഷികളെ കുറിച്ചൊക്കെ
0: ഒരുപാട് പക്ഷികൾ അവർ അതേ കാലഘട്ടം ആകുമ്പോ അതേ സ്ഥലത്ത് വന്നു. അതുപോലെ തന്നെ കുറച്ച് നാൾ അവിടെ കറങ്ങിയിരിച്ച് വീണ്ടും തിരികെ അവരുടെ രാജ്യത്തേക്ക് അങ്ങ് തിരിച്ചു പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതാ
1: മനസ്സിലായില്ലേ.
0: യെസ് പറഞ്ഞോളൂ.
1: അന്ന് ജർമ്മനിയിലെ ബോൺ സർവകലാശാലയിലും മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ഗവേഷകർ ചേർന്നാണ് ഈ പഠനം നടത്തിയത്. അങ്ങനെ അവരാണ് ഈ പ്രാവുകളുടെ ശരീരഘടനയിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ ഈ ഒരു പ്രത്യേകതരം പ്രതിരോധ കോശങ്ങൾ കാന്തിക ദിശാബോധം നൽകുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന്
0: കണ്ടെത്തിയത് മനസ്സിലായല്ലോ. അപ്പൊ ഇനി ആ ഒരു കൺഫ്യൂഷൻ അപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ആ ഒരു കൺഫ്യൂഷൻ മാറിക്കാണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്തായാലും സംഭവം നല്ലൊരു പുതിയൊരു അറിവാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ അവരുടെ
1: GPS വെളിയിൽ പിടിപ്പിക്കണം, ഇതൊക്കെ ഓൾറെഡി ഉണ്ട്
0: കരളിൽ തന്നെ ആ പ്രത്യേക കോശങ്ങൾ. അതിലൂടെയാണ് ഈ ഒരു
1: GPS പുറത്ത് പിടിപ്പിച്ച് നടക്കാൻ പറ്റില്ലല്ലോ.
0: കാരണം ദശാബ്ദങ്ങളായിട്ട് ശാസ്ത്രജ്ഞന്മാരെ കുഴക്കിയിരുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഇവരിങ്ങനെ വീണ്ടും എത്തുന്നത്. അപ്പോൾ ദാ ലാസ്റ്റ് ഇതപ്പോ ഈ അടുത്താണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത് അല്ലേ. യെസ് സമയം ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5:44:15 ആയിട്ട് യെസ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ
1: 107.5.
0: യെസ്, നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം.
1: അതെ, ഇനിയും നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും വെയിറ്റിംഗ് ഫോർ യു.
0: യെസ്, നെക്സ്റ്റ് ട്രാക്ക് ഫ്രം ദ മൂവി 1983.

0: This is Ring of FM 107.5. Musically yours. Yes. അഞ്ച് മണിയും 55 മിനിറ്റും 2 സെക്കൻഡും ആയിട്ടുണ്ട്. ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഫോൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ താൻ ഞങ്ങൾ രണ്ടുപേരാണ്. ഞാൻ ആർജെ റീന.
1: ഞാൻ ആർജെ ബിനു രാജീവ്.
0: യെസ്, അപ്പൊ നമ്മൾ ഇങ്ങനെ ഇന്റെ വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. ഇത് ഇതോട് ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിനോട്.
1: ദിവസത്തിന്റെ കേട്ടോ, അതായത് June 5 പരിസ്ഥിതി ദിനം, അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരും.
0: ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കായിട്ട് വെയിറ്റിംഗിലാണ്. അപ്പോൾ ഡിയസ് കേട്ടുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്,
1: 0482428101.
0: ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഞങ്ങളുടെ ചോദ്യങ്ങൾ കേൾക്കാനായിട്ട്. നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ വേഗം വേഗം വരിക. ഞങ്ങളിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റിംഗിലാണ് കേട്ടോ.
1: അതിനു മുമ്പ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകതയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ, AI എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അതിൽ ഒരു ദോഷം എന്ന് പറയുന്നത് മലിനീകരണം ഇരട്ടിയാകും എന്നാണ് UN മുന്നറിയിപ്പാണ് കേട്ടോ. അതായത് AI ഉപയോഗം കൂടുന്നതോടെ ഡേറ്റാ സെന്ററുകളുടെ വെള്ളത്തിന്റെയും ഊർജ്ജത്തിന്റെയും ഉപയോഗവും മലിനീകരണവും അടുത്ത 4 വർഷത്തിനകം ഇരട്ടിയാകും എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് പറയുന്നത്. അതായത് ഡേറ്റാ സെന്ററുകളുടെ പാരിസ്ഥിതിക ആഘാതം ഇപ്പോൾ തന്നെ ലോകത്തെ പല വൻകിട രാജ്യങ്ങളോടും കിടപിടിക്കുന്നതാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്.
0: അപ്പൊ എന്താ പറഞ്ഞു പോകുന്ന വെച്ചാൽ ഈ AIയുടെ പാരിസ്ഥിതിക ദോഷം എല്ലാ മേഖലകളിലും പാരിസ്ഥിതി സംബന്ധമായിട്ട് ദോഷങ്ങളിലാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദിനം തന്നെ ആചരിച്ച് വരുന്നത് തന്നെ. പാരിസ്ഥിതിക മേഖലയ്ക്ക് കോട്ടം തട്ടാതെ അതിനെ വളരെ നന്നായിട്ട് തന്നെ പരിചരിക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് പാരിസ്ഥിതിക ദോഷങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന തന്നെ ആദ്യത്തെ UN റിപ്പോർട്ടാണ് എന്നാണ് പറഞ്ഞു വന്നത് കേട്ടോ.
1: അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈദ്യുതി ഉപയോഗം കാരണം 20.8 കോടി ടൺ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് അർജന്റീന എന്നൊരു രാജ്യം ഒരു വർഷം പുറന്തള്ളുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്.
0: ഒന്ന് ആലോചിച്ചു നോക്കിയില്ല. അപ്പൊ

0: ഊർജ്ജം ഉത്പാദിപ്പിക്കാനായിട്ട് ഏകദേശം 4.5 ലക്ഷം കോടി ലിറ്റർ ആണ് വേണ്ടി
1: വെള്ളം വേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ 2030 ലോകത്ത് ഉപയോഗിക്കുമെന്ന് കരുതുന്ന വൈദ്യുതിയുടെ 3% ഡേറ്റാ സെന്ററുകളിലായിരിക്കും എന്നും പറയുന്നുണ്ട്.
0: അപ്പൊ ഇവ എത്രമാത്രം ആ വർഷം തന്നെ എത്രമാത്രം കോടി കാർബൺ പുറന്തള്ളും എന്ന് പറയും, 44 കോടി ടൺ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളും എന്നാണ് പറഞ്ഞു തന്നത്.
1: കാർബൺ ഡയോക്സൈഡ് നമുക്ക് ഒരിക്കലും ഒരുപാട് വേണം നമ്മുടെ അന്തരീക്ഷത്തിൽ, പക്ഷെ ഒരുപാടായി കഴിഞ്ഞാൽ ദോഷം വരും.
0: അപ്പൊ ഏതൊരു മേഖലയിലായാലും നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം തട്ടുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഈ ലോകത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഒരു തടയിടണം എന്ന ഒരു ഉദ്ദേശം കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസത്തിനുള്ളത്. അപ്പൊ അതോടൊപ്പം തന്നെ ഇതാ നിങ്ങൾക്ക് വിളിക്കാനുള്ള സമയമാണ്, ഒട്ടും വൈകണ്ട. അപ്പൊ അത് നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിനോട് ഒരു ചോദ്യം ചോദിക്കാം അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഈ ഒരു ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻസിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല, വേഗം വേഗം അയച്ചോളൂ.
1: നമ്പർ പറയാലേ? വാട്സ്ആപ്പിൽ മതി.
0: ഇത് വാട്സ്ആപ്പ് നമ്പർ,
1: വാട്സ്ആപ്പ് നമ്പർ അയക്കേണ്ട നമ്പർ 8547341075. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാലേ, 8547341075.
0: ഓക്കെ, മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുകയാണ്. ഇനി വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി വേണമെങ്കിൽ പറഞ്ഞു തരാം, 8574341075. യെസ്, ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് വേഗം വേഗം
1: അയക്കാട്ടോ.
0: യെസ്, ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏത്? ഇപ്പൊ നമ്മളിങ്ങനെ കാർബൺ ഡയോക്സൈഡും കാർബണിന്റെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരാണല്ലോ. അപ്പൊ എന്നോടനുബന്ധിച്ചാണ് ഇന്നത്തെ ഒരു ദിവസത്തിനോട് പ്രത്യേകം അനുബന്ധിച്ചാണ് ഈ ഒരു ചോദ്യം പ്രിയപ്പെട്ട ലിസണേഴ്സ് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത്. വേഗം വേഗം ഉത്തരം അയക്കാൻ ഞങ്ങളിവിടെ വെയിറ്റിംഗിലാണ്. അതോടൊപ്പം നിങ്ങൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. ഡിയേഴ്സ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ
1: 107.5.

0: യെസ് ദാ സൗ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 മണി 7 മിനിറ്റ് ആയിട്ട് ഇതാ നമ്മുടെ ഫസ്റ്റ് കോളർ എത്തി. ആരെ നമുക്ക് നോക്കാം?
1: ആ നോക്കു നോക്കു റീന, ആരാണ്? ഹലോ.
0: ഹലോ, എന്തായാലും ആ കോള് നമുക്ക് ഡ്രോപ്പ് ആയില്ലേ?
1: കൊറേ കോള് ഡ്രോപ്പ് ആവുന്നുണ്ട്,
0: വരുന്നുണ്ട്, ഡ്രോപ്പ്
1: ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആകെ ഒരു വിഷമത്തിലായിരുന്നു. കുഴപ്പമില്ല,
0: നിങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞങ്ങൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗിലാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. യെസ്, ആ കോൾ എത്തിയിട്ടുണ്ട്. നമുക്ക് അതാ നമ്മുടെ നെക്സ്റ്റ് കോളറിലേക്ക് പോകാം. ഹലോ ഹലോ,
1: ആരാ? പറഞ്ഞോളൂ, സംസാരിച്ചോളൂ.
0: ഹലോ,
1: കേൾക്കുന്നില്ല, ഒരു രക്ഷയില്ലല്ലോ. ആരോ അവിടെ ഉണ്ട് അപ്പുറത്ത് മറുതലയ്ക്കൽ, ആരോ കാത്തിരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, കേൾക്കുന്നില്ല. പോട്ടെ, നമുക്ക് വാട്സപ്പ് മെസ്സേജസ് വായിച്ച് നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ. എന്തായാലും ആരെങ്കിലും വിളിക്കാതിരിക്കില്ല.
0: ഓക്കെ, ഇങ്ങനെ കുറേ കോൾ.
1: നമുക്ക് വാട്സപ്പ് മെസ്സേജ് നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നത് അതിനെക്കുറിച്ച് കാർബൺ ഫ്രീ സ്റ്റേറ്റ് ചെയ്തായിരുന്നു. വന്നോ, കോൾ വരുന്നുണ്ടോ?
0: ഹലോ
1: ഹലോ,
0: ആ യെസ്,
1: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: ഇതാരാണ് സംസാരിക്കുന്നത്?
1: റൂഫി
2: ജോർജ്.
1: റൂഫി ജോർജ് പ്രത്യേക പേരാണ് അല്ലേ? ഓക്കെ,
0: റൂഫി ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: ഓക്കെ, എവിടുന്ന സ്ഥലം?
2: വേങ്ങൂര്.
1: പെരുമ്പാവൂര്. ഓക്കെ
0: ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നേ റൂഫി? മഴ പെയ്യുന്നുണ്ടോ? പുറത്താണോ അതോ യാത്രയിലാണോ? യാത്രയിലാണ്.
1: ഒരു
0: ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പൊ ആരുണ്ട് കൂടെ? അപ്പുത്തരം പറഞ്ഞു തരാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഞങ്ങള് മാക്സിമം 3 ചോദ്യമാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 1-ാമത്തെ ചോദ്യത്തിനോ 2-ാമത്തെ ചോദ്യത്തിനോ ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ പാസ് പറയാം. മാക്സിമം 3 ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഉത്തരം തെറ്റിക്കുകയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകില്ല. റെഡി അല്ലേ?
1: അപ്പൊ റീന ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് കേട്ടോ.
0: ഞങ്ങൾ രണ്ടുപേരും ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ,
1: റീനയാണ് എന്റെ ഉസ്താദ്.
0: ഞങ്ങൾ രണ്ടുപേരും ചോദിക്കുകയാണ്. ഓക്കെ, വളരെ ഈസി ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിൽ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്നത് എവിടെ? പാസ്. എന്തു ചിരിയാണല്ലോ പാസ് എന്ന് പറഞ്ഞിട്ട്. കൊള്ളാം. അപ്പോ 2-ാമത്തെ ചോദ്യം ഇതാണ്, ഓസോൺ പാളിക്ക് വിള്ളൽ വരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതായത് CFU അല്ലെ, ക്ലോറോ ഫ്ലൂറോ ഫ്ലൂറോ കാർബൺ കാർബൺ പുറത്തു വിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? കാർബൺ ടാക്സ് ചുരുക്കി പറഞ്ഞാൽ കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഓസോൺ പാളിക്ക് വിള്ളൽ വരുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഇത് ഈ പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഓപ്ഷൻസ് വേണമെങ്കിൽ തരാം.
1: ഓപ്ഷൻസ് കൊടുത്തേക്ക് റീന.
0: ഓപ്ഷൻ 1 ഇന്ത്യ, 2 ഫിൻലാൻഡ്, 3 അസർബൈജാൻ, 4 ഇന്തോനേഷ്യ. ഇന്ത്യ തെറ്റിച്ചു. എന്നാലും ഉത്തരം നമുക്ക് പറഞ്ഞു കൊടുക്കാം, കാരണം ഒരുപാട് കോൾസ് ഉത്തരം നമ്മൾ ഉത്തരം പറയാനെങ്കിലും വിട്ടുപോയല്ലോ. നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ. ഇപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യം ഓസോൺ പാളിയുടെ കാര്യമാണല്ലോ. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങളിപ്പോ 4 ഓപ്ഷൻസ് തന്നിരുന്നല്ലോ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഫിൻലാൻഡ്, അസർബൈജാൻ. 4 ഓപ്ഷൻ തന്നു, അതിൽ ഇന്ത്യയാണ് സെലക്ട് ചെയ്തത്. ബാക്കി 3 എണ്ണം ഉണ്ടല്ലേ, ഒരു ചാൻസ് കൂടി പറയാം, ഒന്ന് പറഞ്ഞോളൂ.
1: ആ 3 എണ്ണത്തിൽ ഒരെണ്ണം പറഞ്ഞോളൂ. ഫിൻലാൻഡ്, അസർബൈജാൻ,
0: ഇന്തോനേഷ്യ. ഏതായിരിക്കും? അസർബൈജാനോ അല്ല, ഇഷ്ടപ്പെട്ട രാജ്യത്തിന്റെ പേരങ്ങ് പറയാൻ തോന്നുന്നുല്ലേ. അപ്പൊ ഓക്കെ, എന്തായാലും നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാം അല്ലേ.
1: പറഞ്ഞോളൂ.
0: ഉത്തരം ഇനി വൈകിപ്പിക്കുന്നില്ല, ഉത്തരം ഫിൻലാൻഡ് ആണ്.

0: ഓ, തോന്നിയല്ലേ ഫിൻലാൻഡ് ആവാൻ സാധ്യത.
1: എന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിൽ അങ്ങ് അങ്ങ് പോയി അല്ലേ. പോട്ടെ, കുഴപ്പമില്ല,
2: ഇനിയും ട്രൈ ചെയ്തോണ്ടിരിക്കാൻ. അടുത്ത
1: കൂടെ ഉള്ള ഹസ്ബൻഡിന്റെ പേരെന്തായിരുന്നു? ജോർജ്. അപ്പൊ പുള്ളി അന്വേഷിച്ചായിട്ട് പറയാം കേട്ടോ. ഞങ്ങള്
2: മോളുടെ പേരും കൂടെ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങള് ട്രാവൽ ചെയ്തോണ്ടിരിക്കും.
1: ആരും ഹെൽപ്പ് ചെയ്തില്ല, അപ്പൊ ആരും ഹെൽപ്പ് ചെയ്തില്ല അല്ലേ റൂഫിനെ. ഹസ്ബൻഡ് ചതിച്ചു
0: പറഞ്ഞില്ലോ.
1: ഹസ്ബൻഡ് രക്ഷിക്കാൻ നോക്കി,
2: അത് കേട്ട് വിശ്വസിച്ചില്ല ഹസ്ബൻഡിന്.
1: ഹസ്ബൻഡിന് വിശ്വാസമില്ല, അതാണ് പറ്റിയത് ഇവിടെ. അല്ലെങ്കിൽ ഫിൻലൻഡ് എന്ന ഉത്തരം പറയില്ലായിരുന്നോ?
2: കണ്ടോ, എന്നിട്ടാണ് തെറ്റിച്ചേ അല്ലെ. പോട്ടെ, സാരമില്ല, നമുക്ക് ഇനി
1: ഹസ്ബൻഡിന്റെ പേര് കളയാനല്ലേ. ഇപ്പൊ നമ്മള് ചോദിച്ചുകൊണ്ട് പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു തന്നു, അല്ലെങ്കിൽ എനിക്കില്ലേ ഹസ്ബൻഡിനെ ഒന്നും അറിയില്ല, ഹസ്ബൻഡ് തെറ്റിച്ചൊന്നും അറിയില്ലേ. പോട്ടെ,
2: സാരമില്ല, പോട്ടെ, നമുക്കിനി അടുത്ത ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും.
1: അപ്പൊ ലോക പരിസ്ഥിതി ദിന ആശംസകൾ കേട്ടോ. ഓക്കെ
2: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ വാട്സാപ്പിന് ഉത്തരങ്ങൾ ഒരുപാട് വാട്സാപ്പ് മെസ്സേജസ് വന്നിട്ടുണ്ട്. അവർ വലിയൊരു കഥ തന്നെ എഴുതി അയച്ചിട്ടുണ്ട്. ആരാണ് ഗിരിജ പെരുവമ്പ് പാലക്കാട് നിന്ന് അയച്ചിരിക്കുകയാണ്. ഇന്നത്തെ പരിസ്ഥിതി ദിനത്തെ ഹരിതാഭമാക്കാൻ എത്തിയ രണ്ടുപേർക്ക് സുഖാണോ നമുക്ക് ചോദിക്കാം.
1: രണ്ടുപേർക്ക് സുഖമാണ്,
2: വളരെ ഹരിതാഭമായിട്ടിരിക്കുകയാണ് ഇവിടെ റീന. 2016 കണ്ണൂർ ജോലി ചെയ്യുമ്പോൾ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ച അവസരത്തിൽ എന്റെ ഹോസ്റ്റൽ റൂംമേറ്റ് ആയ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സത്യപ്രഭ എനിക്കൊരു നെല്ലിമര സമ്മാനിച്ചിരുന്നു. അതിപ്പോ എന്റെ വീട്ടിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു.
1: ആഹാ, അടിപൊളി. പിന്നെ നമ്മള് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ. യെസ്, ആദ്യത്തെ കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏത് ഇന്ത്യയിൽ നമ്മൾ ചോദിച്ചിരുന്നു. ആ ചോദ്യം റൈറ്റ് ആൻസർ ഹിമാചൽ പ്രദേശ് ആണ്. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. കൺഗ്രാറ്റ്സ്. ഗിരിജ പെരുമമ്പ് അയച്ചിട്ടുണ്ട് കറക്റ്റ് ഉത്തരം. പിന്നെ ആരൊക്കെയാണ് അയച്ചത്?
2: പേര് അയച്ചിട്ടുണ്ട് ഗംഗാധരൻ, കെ സി ഗംഗാധരൻ
1: കൊടുങ്ങല്ലൂർ.
2: കറക്റ്റ് ആൻസർ. പിന്നെ ആരാണ് അടുത്ത് അയച്ചിരിക്കുന്നത്? സജിത്. എസ്.
1: കേരളം ഒന്ന് തെറ്റിച്ചു കളഞ്ഞു. കുഴപ്പമില്ല,
2: സാരമില്ല. പിന്നെ ആരാണ്?
1: സഞ്ജലി.
2: സാഞ്ജലി ഫ്രം കൊടുങ്ങല്ലൂർ.
1: കറക്റ്റ് ആൻസർ ആണ്. ഹിമാചൽ പ്രദേശ് നിന്ന് അയച്ചു. പിന്നെ ആരാണ് അയച്ചിട്ടുള്ളത്?
2: പിന്നെ രാജേഷ് വട്ടേക്കുന്നം, ഇടപ്പള്ളി.
1: ഇടപ്പള്ളി, അടിപൊളി.
2: ഹിമാചൽ പ്രദേശ് നിന്നാണ് അയച്ചിരിക്കുന്നത്.
1: പിന്നെ മീനു റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞ അയച്ചിട്ടുണ്ട്. പിന്നെ രേഷ്മ കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. സുബിത ഫ്രം ഇടപ്പള്ളി, ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞ അയച്ചിട്ടുണ്ട്. പിന്നെ അയച്ചിരിക്കുന്നത് ആരാണ് എന്നാ? മീനാക്ഷി. മീനാക്ഷി റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അടിപൊളി, സൂപ്പർ ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ശരി ഉത്തര അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു കാർബൺ ഫ്രീ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം
2: ഹിമാചൽ പ്രദേശ്. ഇനിയിപ്പോ അടുത്തൊരു ചോദ്യം കൂടി ഇട്ടേക്കാം അല്ലേ.
1: അടുത്തൊരു ചോദ്യം നമുക്ക് അവരോട് ചോദിക്കാം അല്ലേ.
2: അതെ, അപ്പൊ അതിന്റെ അയക്കട്ടെ.
1: നമ്മുടെ ലിസണേഴ്സ് ആകെ ബോറടിച്ചിരിക്കേണ്ട, കാരണം എല്ലാവർക്കും വിളിച്ചാൽ നമുക്ക് ഒരുപാട് കിട്ടില്ലല്ലോ.
2: കോൾസ് കിട്ടാൻ ബുദ്ധിമുട്ടോ, വാട്സ്ആപ്പ് ആകുമ്പോൾ പറ്റും.
1: അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അയക്കാലോ. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്ന്. ഓക്കെ, ചോദ്യം ഇതാണ്, ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്ന്. ബിനൊന്ന് റിപ്പീറ്റ് ചെയ്ത ചോദ്യം ഒരിക്കൽ കൂടി.
2: ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നുള്ളതാണ് ഡേറ്റ്. ആണ്
1: ആ ഡേറ്റ് ആണ് പറയേണ്ടത്. ഡേറ്റ് ആ മാസം ഏതെന്നാണ് പറയേണ്ടത്.
2: നമ്പർ പറയാം, വാട്സ്ആപ്പ് നമ്പർ 8547341075. ഇന്നുള്ള റിപ്പീറ്റ് ചെയ്യാം അല്ലേ. 8547341075 ഈ നമ്പറിലേക്ക് എത്ര പെട്ടെന്ന് വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ.
1: അപ്പൊ നമ്മൾ പുതിയതായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിന് വേണ്ടി വീണ്ടും നമ്മൾ ആ നമ്പർ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. വേഗം വേഗം നിങ്ങൾ ഉത്തരം അയക്കാൻ ഞങ്ങളുടെ വെയിറ്റിംഗിലാണ്. ഒരുപാട് ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ.
2: ലോക ഭൗമ ദിനം എന്നാണ്, അതാണ് ചോദ്യം.
1: യെസ്, വേഗം അയച്ചോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോൾ വരുന്നുണ്ട്. അതൊരു പാട്ടകലേ.
2: അതെ അതെ.

0: News, views, entertainment.
1: This is
0: Rainbow FM 107.5. Musically yours.
2: യെസ് ദാ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 6 മണി കഴിഞ്ഞ് 20:38 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം
3: മ്യൂസിക്.
2: യെസ്, ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ ക്വിസ് ടൈം ആണ് നമ്മുടെ സമയം. മാക്സിമം 3 ചോദ്യങ്ങളുടെ നേരമാണ്. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ,
3: യെസ്,
2: ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പാസ് പറയട്ടെ. ഒരു പാസ് നിങ്ങൾക്ക് അലൗഡ് ആണ്. ഓക്കെ, നേരെ ചോദ്യത്തിലേക്ക് പോകാം.
3: ഹലോ,
4: ഹലോ,
3: ആ ആരാണ്?
4: സാഞ്ജലി.
3: ആഞ്ജലി.
2: സാഞ്ജലി.
3: സാഞ്ജലി. ഓ ഓക്കെ ഓക്കെ.
2: വെറൈറ്റി നെയിം ആണല്ലോ ഇത്.
3: സാഞ്ജലി. നേരത്തെ ചോദ്യത്തിന് ഉത്തരം വെച്ചിരുന്നു അല്ലേ? പേര് വായിച്ചാട്ട് ഓർക്കുന്നുണ്ട്. ആ സാഞ്ജലി ആണ്. ഞാൻ സാഞ്ജലി പെൺകുട്ടിയാണോ കുട്ടിയാണോ എന്ന് ഡൗട്ട് വന്നു.
2: എനിക്ക് ഡൗട്ട് ഒന്നും വന്നില്ല.
3: ഓക്കെ ഓക്കെ, പറയാൻ പറ്റില്ല. അപ്പൊ എന്റെ പേര് പോലെ തന്നെയാണോ?
2: ശരിയല്ലേ, ബിനു ആണിനും പെണ്ണിനും മെയിലും ഫീമെയിലും ആണല്ലേ.
3: അതെ അതെ അതെ.
2: ഓക്കെ, അപ്പൊ സാഞ്ജലി എന്ത് ചെയ്യണു?
4: ഞാൻ പഠിക്കും ബിടെക്.
3: കോതമംഗലം.
2: ഇത്രയും എക്സാം ഒക്കെ കഴിഞ്ഞ് എളുപ്പമായിരുന്നോ? നല്ല മാർക്കൊക്കെ ഉണ്ടോ?
3: ആലോചിച്ച് പറയാൻ ഇച്ചിരി സമയം എടുത്തോളാം. മനസ്സിലായോ?
2: ഏതാ എടുത്തിരിക്കുന്നത്?
4: സിവിൽ ആണ്.
2: സിവിൽ ആണ് അല്ലേ? ഓക്കെ ഓക്കെ.

0: അപ്പൊ എന്തായാലും ഇതീ ഒരു ദിനത്തോടനുബന്ധിച്ച് ഇതിനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മാക്സിമം മൂന്ന് ചോദ്യമാണ്. സാഞ്ചലിക്കുട്ടി, ഒരു കാര്യം ഞങ്ങൾ പറയാനുള്ളത്, ആദ്യത്തെയോ രണ്ടാമത്തെയോ ഏതെങ്കിലും ഒരു ചോദ്യം അറിയില്ലെങ്കിൽ പാസ് പറയാം കേട്ടോ. പക്ഷെ മൂന്നാമത്തെ ചോദ്യത്തിനൊന്നും പാസ് പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മാക്സിമം മൂന്ന് ചോദ്യമാണ് ഒരാൾക്കുള്ളത്. ആദ്യ ചോദ്യം ബിനുദ് അപ്പൊ തുടങ്ങുവാണ്. ബിനു ചോദിക്കും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചതാ, ആദ്യത്തെ ചോദ്യം ഇതാണ്,
1: 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം, ഹോസ്റ്റ് കൺട്രി
0: ഏത് കൺട്രിയാണെന്നറിയോ? ഓപ്ഷൻസ്,
1: ഹോസ്റ്റ് കൺട്രി ഫോർ വേൾഡ് എൻവയോൺമെന്റ്.
0: ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ അസർബൈജാൻ, കേട്ടോ. ഓപ്ഷൻ ബി, ഹലോ, ആ ഓപ്ഷൻ ബി കാനഡ. ഓക്കെ, ഓപ്ഷൻ സി ഇന്ത്യ.
1: മൂന്നെണ്ണം പോരെ,
0: മൂന്നെണ്ണം വേണ്ട, നാലെണ്ണം കൊടുത്തേക്കാം. അതിൽ എല്ലാം നാലെണ്ണം എന്ന് പറഞ്ഞാൽ നാലെണ്ണം നമ്മൾ കൊടുക്കാതിരിക്കണ്ട അല്ലേ. ഓക്കെ, അസർബൈജാൻ, കാനഡ, ഇന്ത്യ, ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്.
1: ഒരു കറക്കൂത്ത് നടത്തിക്കോളൂ.
0: കാനഡയാണോ ഒന്ന്? കാനഡ തെറ്റിച്ചു.
1: പാസ് പറഞ്ഞാ മതിയായിരുന്നു.
0: പാസ് പറയായിരുന്നല്ലോ കൊച്ചെ. ഇത്രയും നേരം ഞങ്ങള് പാസ് പറയാം പാസ് പറയാം എന്ന് പറഞ്ഞില്ലല്ലോ. എന്തായാലും ഉത്തരം പറഞ്ഞു കൊടുക്കാം നമുക്ക് എന്തായാലും തന്നെ കേട്ടോ. കാരണം അടുത്ത പറഞ്ഞോളൂ. അതാണ്
1: പറഞ്ഞാ ഞാൻ ഇത് വിടുന്നു,
0: അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
1: ചോദ്യത്തിലേക്ക് പോണു.
0: അത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കില്ലായിരുന്നോ കുട്ടി?
1: ചിലപ്പോ അറിയണതാണെങ്കിലോ.
0: ഇത് വളരെ, കാരണം ഇന്നത്തെ സംഭവം ആയതുകൊണ്ടാണ് ഇത്ര ഈസി ക്വസ്റ്റ്യൻ ആദ്യമേ തന്നെ ചോദിച്ചത്. ആ പറഞ്ഞോ, ഇനിയൊന്നും ട്രൈ ചെയ്ത് നോക്കി. ഇനി ബാക്കി മൂന്ന് രാജ്യമുണ്ട്, അസർബൈജാനുണ്ട്, ഇന്ത്യ ഉണ്ട്, യു എസ് ഉണ്ട്. അവിടെയും തെറ്റിച്ചു. അപ്പൊ എല്ലാം തെറ്റിച്ചു, കുട്ടിക്ക് മാർക്കില്ല.
1: പോട്ടെ സാരില്ല, ആൻസർ പറയാം അല്ലേ?
0: ആൻസർ പറയട്ടെ, പറഞ്ഞോ.
1: അസർബൈജാനാണ് കേട്ടോ കറക്റ്റ് ആൻസർ.
0: ഓക്കെ, അസർബൈജാനാണ്. ഇനി മോള് മറക്കരുത് കേട്ടോ. സഞ്ജലി കുട്ടി മറന്നേക്കരുത്. ഒരു ചോദ്യം കൂടി ചുമ്മാ നമുക്ക് ഒന്ന് ചോദിച്ചാലോ, ഉത്തരം പറയാൻ പറ്റുമോ നോക്കാം.
1: അതെ,
0: നമ്മള് ഗെയിം എന്നൊക്കെ നമ്മളെ ക്വിസ്സിന് പുറത്തായി. എന്തായാലും നമുക്കൊരു ചോദ്യം ചോദിക്കാതെ വയ്യല്ലോ, ഒരു ചാൻസും കൂടി. ഇത്രയും കഷ്ടപ്പെട്ട് വിളിച്ചതല്ലേ, അപ്പൊ നമുക്ക് വിളിക്കണ്ടേ? വിളിക്കുമ്പോ ചോദിക്കണ്ടേ, ഇന്ത്യയിൽ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? സ്ഥലം വന്നത് എവിടെയാ? സ്ഥലം ആ ഒരു ഇത് പറഞ്ഞാ മതി, ഡിസ്ട്രിക്ട് പറഞ്ഞാ മതി.
1: ഹണി ബീ തേനീച്ച.
0: അത് ഞാൻ പറഞ്ഞ, അത് കേരളമാണ്. കേരളത്തിൽ എവിടെയാന്ന് പറഞ്ഞു തന്നാ മതി. ഓപ്ഷൻ വേണോ? ഓപ്ഷൻ വേണോ? ആലപ്പുഴ, തൃശൂർ, എറണാകുളം. ആലപ്പുഴ, തൃശൂർ, എറണാകുളം ഇതൊന്നും അല്ല.
1: നൺ ഓഫ് ദി അബവ്. ലാസ്റ്റ്. ആലപ്പുഴ, തൃശൂർ, എറണാകുളം, നൺ ഓഫ് ദി അബവ്.
0: തൃശൂർ, എറണാകുളം, ആലപ്പുഴ ഇതൊന്നും അല്ല. ഏതായിരിക്കും? അതും അറിയില്ല.
1: ഇടുക്കി ഓപ്ഷനിലില്ല കേട്ടോ.
0: ഇത് ആരോ പറഞ്ഞു കുട്ടീനെ പറ്റിക്കുണ്ട്, സാഞ്ജലീനെ പറ്റിക്കുണ്ട് അടുത്ത് നിന്നിട്ട്. ഇതൊന്നും അല്ല എന്ന് പറഞ്ഞാ മതി. അപ്പൊ ഞങ്ങളോട്
1: ഞങ്ങൾ
0: ഓപ്ഷൻ പറഞ്ഞിട്ടെങ്കിൽ ഇതൊന്നും അല്ല എന്ന് തന്നെ പറഞ്ഞാ മതി,
1: അത്രേ ഉള്ളു. അല്ലാണ്ട് ഓപ്ഷൻ നമ്മളിനെ ഉണ്ടാക്കി പറയണ്ട കേട്ടോ.
0: അപ്പൊ ഉത്തരം പറഞ്ഞു തരാം. അറിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ ആലപ്പുഴ, ആലപ്പുഴ കേട്ടോ,
1: അല്ലെങ്കിൽ ആലപ്പുഴ. ഇപ്പൊ ആലപ്പി എന്ന് പറയില്ല, ആലപ്പുഴ എല്ലാം മലയാളീകരിച്ചല്ലോ.
0: ആലപ്പുഴയാക്കി കേട്ടോ. ഓക്കെ സാഞ്ജലി, ഓക്കെ,
1: വളരെ സന്തോഷമായിട്ട്.
0: ഒരു കാര്യം ചോദിക്കട്ടെ, ടെൻഷൻ ഒന്നും, ടെൻഷൻ ഉണ്ടായിരുന്നോ വിളിക്കുമ്പോ?
1: സ്വാഭാവികം.
0: ഇപ്പൊ കൂളായില്ലേ മൈൻഡ് ഒക്കെ? ഇപ്പൊ ഓക്കെ ആയി അല്ലേ? ഓക്കെ, അടിപൊളി മോളെ. അപ്പൊ ഇനി കേട്ടോണ്ടിരിക്ക കേട്ടോ. ഓക്കെ സാഞ്ജലി, ടാറ്റാ.
1: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.
0: പാവം സാഞ്ജലിക്ക് ചെറിയൊരു പേടിയോടുകൂടി തന്നെ നമ്മളെ വിളിച്ചത്.
1: ഇല്ല,
0: എന്നാലും നമ്മള് സമയമൊന്നും വെച്ചില്ലല്ലോ, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വളരെ കൂളായിട്ടൊക്കെ ഉത്തരം പറയാം. ഓപ്ഷൻസ് അതല്ല, നമ്മൾ നിർത്തി വെച്ച് കൊടുക്കുവാണ് ഓപ്ഷൻസ്. നാലിൽ ഓപ്ഷൻ കൊടുത്തു. പേടിക്കേണ്ട കുട്ടികളെ, ആരും വിളിക്കുന്ന ഒരു പേടിക്കേണ്ട. എല്ലാവർക്കും കൈ നിറയെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, അതിൽ നിന്ന് ഉത്തരം പറഞ്ഞാൽ മതി.
1: കുട്ടിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് ആൻസർ പറയേണ്ടത് അറിയാണ്ടായിപ്പോയി.
0: അറിയാണ്ടായിപ്പോയി. അതാണ് പാസ് ഓഫ്. അതെന്താണ്
1: നൺ ഓഫ് ദി അബോവ് പറഞ്ഞപ്പോ വിചാരിച്ചത്, ചിലപ്പോ ഇനി ഇതൊന്നും അല്ലാത്ത വേറെ ഒന്നും പറയണം വിചാരിച്ചു. അതുകൊണ്ടാണ് തെറ്റിദ്ധരിച്ചോണ്ട്.
0: അപ്പൊ എന്തായാലും അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. അപ്പൊ അതാ വേഗം വേഗം വിളിച്ചോളൂ. ഞങ്ങൾ ഇവിടെ

0: റെഡിയായിട്ടിരിക്കുകയാണ്. സമയം 6:27 ആയിട്ടുണ്ട്. വിളിക്കേണ്ട നമ്പർ,
1: വിളിക്കേണ്ട നമ്പർ പറയാം. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. പിന്നെ വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജസ് വന്നു കിടപ്പുണ്ടല്ലോ റീന, അതൊക്കെ അടുത്ത തന്നെ വായിക്കാം അല്ലേ? ഒത്തിരി
0: ആ ഒരു ചോദ്യം നോക്കുക,
1: ആ ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്തേക്ക്. അപ്പൊ അത്
0: ആ ഒരു ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ശരിയാണ്,
1: ഭൗമദിനം അല്ലേ?
0: അതന്നെ ആ ഒരു ചോദ്യം,
1: ഭൗമദിനം എന്നാണ്?
0: അതെ അതെ,
1: ലോക ഭൗമദിനം എന്നാണ് ആചരിക്കുന്നത്? അതാണ് നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത്. വാട്സ്ആപ്പ് നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 8547341075. ആ നമ്പറിലേക്കാണ് വാട്സ്ആപ്പ് ചെയ്യേണ്ടത്. ഒരുപാട് മെസ്സേജസ് വന്ന് കിടപ്പുണ്ട്. അപ്പം നമുക്ക് അടുത്ത കോളിന്റെ ഒരു ഇത് വരുന്നുണ്ട്, ശബ്ദം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോകാം.
0: യെസ്, നെക്സ്റ്റ് ഫ്രം ദ മൂവി ചന്ദ്രലേഖ. അപ്പോ താ വിളിക്കുക,
1: വിളിക്കുന്ന നമ്പർ 0484-242-8101.
2: അപ്പ കുട്ടാ തൊപ്പിക്കാരാ, എപ്പ കല്യാണം?
3: മകരമാസത്തി വേലി കെട്ടി, തപ്പ കല്യാണം.

0: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: സമയെന്താ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നല്ലൊരു ചന്ദ്രലേഖ എന്ന മൂവിയിൽ എം ജി ശ്രീകുമാറും ചിത്രയും കൂടി ആലപിച്ച ട്രാക്കാണ് നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞത്. യെസ് ദാ നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരും നോക്കാം.
2: ഹലോ, ആ കുഴപ്പമില്ല,
1: ഇതാരാണ്? എവിടുന്ന്? പേരെന്തായിരുന്നു? ബാലാജി. എന്ത് ചെയ്യണു? ഓക്കെ, കൃഷിപ്പണിയാണല്ലേ. എന്തൊക്കെ കൃഷിയാ ചെയ്യുന്നേ? വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ഒക്കെ വീട്ടിലുണ്ടോ? നല്ല കാര്യല്ലേ, വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റുന്ന എന്തൊരു
2: ഭാഗ്യവാനാണ്. വിളിക്കാൻ അർഹതപ്പെട്ട ഒരാൾ
1: തീർച്ചയായും. എങ്ങനെ കൃഷിയൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു?
3: ഇപ്പൊ മഴ കാരണം
2: ബുദ്ധിമുട്ടുണ്ടോ? മഴയുടെ ബുദ്ധിമുട്ടുകളുണ്ടോ? അത് ശരി. എവിടെ എവിടെയാന്ന് പറഞ്ഞ? കുറ്റിപ്പുഴ. ഓ, അതായത് അത് ശരി.
1: അപ്പൊ അങ്ങനെ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്.
2: അങ്കമാലി കഴിഞ്ഞിട്ട്, അങ്കമാലി ഭാഗത്തല്ലേ?
1: എയർപോർട്ട്.
2: ആ, എയർപോർട്ടിന്റെ അവിടെ.
1: ഓക്കെ. അപ്പൊ എന്തൊക്കെ കൃഷിയാ ചെയ്യുന്നത്? വീട്ടാവശ്യത്തിനൊന്നും എല്ലാ കൃഷിയും ഉണ്ടോ?
3: പയറ്, ചീര
2: എല്ലാം ഉണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാണ്ട് അല്ലേ? ഓ, ചീരക്കൊക്കെ ചിലപ്പോ പ്രശ്നമാവും കേട്ടോ. ഈ വെള്ളക്കെട്ട് വരുമ്പോ കഴിഞ്ഞു, അത് നന്നായി. വെള്ളക്കെട്ടിന് മുമ്പ് അത് നടത്തിയെടുത്തു.
1: വളരെ നല്ല കാര്യം അല്ലേ. അപ്പൊ എന്തായാലും ഇന്ന് ഞങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട പരിസ്ഥിതി ഇതിനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, മാക്സിമം മൂന്ന് ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യം ഉത്തരം അറിയില്ലെങ്കിൽ പാസ് എന്ന് പറയാം കേട്ടോ. ഒരെണ്ണത്തിന് മാത്രം പാസ് പറയാം, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പറയാം. അങ്ങനെ മൂന്ന് ചോദ്യം ഞങ്ങൾ ചോദിക്കാം മാക്സിമം.
2: പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, നേരത്തെ ആ കുട്ടിക്ക് ഡൗട്ട് വന്നു. കാരണം പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനിത് പറയുന്നില്ല, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എന്നാണല്ലോ. പക്ഷെ ആ കുട്ടിക്ക് ഒരു സംശയം വന്നതുകൊണ്ട് അത് തെറ്റിച്ചു. അപ്പൊ അങ്ങനെയല്ല,
1: ഒരു ചാൻസ് നമ്മൾ തരളപ്പോ തെറ്റിച്ച് പറയണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഉത്തരം അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞാൽ മതിയെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പറയാം. ഒരു ചാൻസ് അങ്ങനെ തരും. ഓക്കെ, ആദ്യത്തെ ചോദ്യം തുടങ്ങി.
2: ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ന് വേൾഡ് എൻവയൺമെന്റ് ഡേ ആണല്ലോ, അപ്പൊ അത് ശരിക്കും യൂണിവേഴ്സലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കളറുണ്ട്. അതായത് ഈ ലോക പാരിസ്ഥിതിക ദിനത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കളറുണ്ട്, അത് ഏത് കളറാണെന്നാണ് ചോദ്യം.
1: യെസ്, പരിസ്ഥിതിയെയും അതിന്റെ സംരക്ഷണത്തിനെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം ചുരുക്കി പറഞ്ഞാൽ.
2: അതിന് നമ്മൾ ഓപ്ഷൻ തരാം, ഓപ്ഷൻ തരാം. വെയിറ്റ് വെയിറ്റ്. പച്ച, നീല, വെള്ള, മഞ്ഞ. അതിന്റെ ആൻസർ ഒരു കൃഷിക്കാരൻ പറഞ്ഞില്ലെങ്കിലാണ് പ്രശ്നം.
1: അതെ അതെ അതെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃത്യമായ ആൻസർ ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏത്? ഓക്കെ, കണ്ടൽ വനങ്ങളുള്ള ജില്ല. ഉത്തരം ഓപ്ഷൻസ്
2: ഉണ്ട്, അത് പക്ഷെ വളരെ കുറച്ചാ.
1: കണ്ണൂർ റൈറ്റ് ആൻസർ ആണ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ആൻസർ. പക്ഷേ എറണാകുളം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷെ ഓപ്ഷൻസ് തരാത്തത് കൊണ്ട് ഓക്കെ, നമുക്കത് എടുത്തേക്കാം.
2: എറണാകുളത്തും ഉണ്ട്,
1: ഏറ്റവും കൂടുതൽ കണ്ണൂരെ. പക്ഷെ ഞങ്ങൾ ഓപ്ഷൻസ് തന്നിട്ട് ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ, അതായിരിക്കും കൂടുതൽ ബെറ്റർ.
2: ഒന്ന് വെയിറ്റ് ചെയ്യാം
1: കേട്ടോ,
2: അറിയാം. അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ണൂർ എന്ന് പറഞ്ഞത്.
1: ഇനി അടുത്ത ചോദ്യം ഇതാണ്, പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത് എന്നതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം. 1984, 1985, 1986, 1988.
2: 1984, 85, 86, 88 ആണ് കേട്ടോ പറഞ്ഞ. അപ്പൊ 87 അല്ലെന്ന് ഓർപ്പിച്ചോ.
1: അതായത് എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, അതായത് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് സമയം എടുക്കരുത്.
3: എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 84.
1: തെറ്റിച്ചു, ഓർമ്മ പറ്റിച്ചു.
2: രണ്ടു കൊല്ലം കൂടെ അങ്ങോട്ട് താഴോട്ട്
1: പറഞ്ഞോ. കുഴപ്പമില്ല, ഉത്തരം പറഞ്ഞു കൊടുത്തോ. പറഞ്ഞിരട്ടെ,
2: 86 ആണ് കേട്ടോ.
1: 1986 ആണ് റൈറ്റ് ആൻസർ. അപ്പൊ മൂന്ന് ചോദ്യത്തിൽ രണ്ട് ചോദ്യത്തിന് അടിപൊളിയായിട്ട് ആൻസർ ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്.
2: അതെ അതെ, രണ്ടെണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തല്ലോ, അതുകൊണ്ട് അതും വലിയ കാര്യമാണ്. രണ്ട് ആൻസർ കറക്റ്റ് ആയിട്ട് പറയുന്നല്ലേ നമ്മൾ. അപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ്, ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയ്ക്ക് അഭിമാനിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്.

0: ശരിയായ ആശംസകൾ ഞങ്ങളുടെ റെയിൻബോയുടെ
1: ആശംസകൾ.
0: ഓക്കെ ടാറ്റാ.
1: ഓക്കെ താങ്ക് യു.
0: യെസ് ബാലാജി,
1: നമുക്ക് വാട്സാപ്പില് മെസ്സേജസ് വന്ന് നിറഞ്ഞു.
0: ആ മെസ്സേജ് വായിച്ചില്ലെങ്കിൽ നമ്മൾ ഓടിച്ചു വിടും അല്ലേ. എന്താണ് ഞങ്ങളുടെ ഉത്തരം വായിക്കാതെ?
1: നമ്മളെ കോൾ ചെയ്ത സാഞ്ചലി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്.
0: അതാ ചോദ്യം, ഉത്തരം പറയൂ.
1: ആ ചോദ്യം ഭൗമദിനം എന്നായിരുന്നു എന്നുള്ളതായിരുന്നു.
0: ലോക ഭൗമദിനം എന്ന് എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് യെസ്.
1: ഇതെന്തായിരുന്നു? വയലാർ ഉള്ള എന്റെ ഫ്രണ്ട് അഭിലാഷിന് വേണ്ടി. അല്ല, പാട്ടാ യോജിച്ചിരിക്കുന്നത്. അതല്ല അല്ല അല്ല അല്ല അല്ല,
0: അതെ വന്നോളൂ. ആ വന്നു
1: ഏപ്രിൽ 22. ആ അത് സാഞ്ചലി ആയിരുന്നു. പിന്നെ ചോദിച്ചത് ആൻസർ പറഞ്ഞായിരുന്നു ജ്യോതം. ജ്യോതം,
0: ആ ജ്യോതം റൈറ്റ് ആൻസർ ആണ്. April 22 അല്ലേ? കറക്റ്റ് ആൻസർ ആണ്.
1: ആരായിരുന്നു? ശ്രീജ.
0: ശ്രീജ റൈറ്റ് ആൻസർ ആണ്.
1: ആനി ബിജു. പിന്നെ ആരാണ് എഴുതിയിരിക്കുന്നത്?
0: കെ സി ഗംഗാധരൻ. സമ്മാനം കൊറിയറായി അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: പിന്നെ ഗിരിജ പെരുവമ്പ്. എന്തായാലും പരീക്ഷ, PSC പരീക്ഷ എഴുതാൻ തോന്നുന്നുണ്ട് പറയുന്നു.
0: ഈ ചോദ്യത്തിന് അതെ, ഒന്നും കൂടി പറയണ്ട. ഈ ചോദ്യത്തിന് പരിപാടി കേൾക്കുമ്പോൾ ഒരിക്കൽ കൂടി PSC പരീക്ഷ എഴുതാൻ തോന്നുന്നുണ്ട്. ഓക്കെ, ഗിരിജ പെരുവമ്പ് റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്.
1: രാജേഷ് വട്ടക്കൊന്നയുടെ പുള്ളിയിൽ നിന്ന് അയച്ചിട്ടുണ്ട്,
0: കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. പിന്നെ ആരാണ്? ഷഹീൻ.
1: നുന്നുമോള്.
0: ഷഹീൻ, ഷഹീൻ മോള് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ?
1: അതെ, സക്കീൻ. സക്കീൻ
0: സക്കീൻ എന്നല്ലേ ഷഹീൻ.
1: എന്താണ് KPDM എന്ന് പറയുമ്പോ ഏത് സ്ഥലമായിരിക്കും?
0: എവിടെയാണ്?
1: കുഴപ്പാടം
0: അറിയില്ല.
1: ഞാൻ
0: പിണങ്ങി.
1: പിണങ്ങരുത്, പിണങ്ങരുത്.
0: എന്ത് പറ്റി? നമ്മൾ ഒന്നും പറഞ്ഞില്ലല്ലോ.
1: ഇക്കിമോൾ
0: പിണങ്ങിയില്ല. റാഷിദ് എന്നാണ് ഒറിജിനൽ നെയിം. കേട്ടോ, സൈഡിൽ കാണിക്കുന്നുണ്ടല്ലോ മുകളില് റാഷിദ്.
1: റാഷിദ് ഉണ്ട്. പിന്നെ സഹീൻ ആരാണെന്ന് അറിയില്ല. എന്തായാലും ഒരു പൂച്ചയുടെ തലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ
0: എന്തായാലും റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത് കേട്ടോ. അടിപൊളി.
1: പിന്നെ ആനി ബിജുവിന്റെ നമ്മൾ വായിച്ചു അല്ലേ?
0: അതെ. പിന്നെ അയച്ചിരിക്കുന്നത് മിനിമോള്
1: അയച്ചിട്ടുണ്ട്.
0: മിനിമോള്,
1: നിതിൻ ചന്ദ്രൻ.
0: ലോക ഭൗമദിനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
1: ഇത് മിനിമോൾ അല്ല, ശ്രീജയാണ്.
0: ശ്രീജ റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. പിന്നെ മിനിമോള് ചരിത്ര അയച്ചിട്ടുണ്ട്.
1: ചന്ദ്രൻ, സൗമ്യ. സൗമ്യ വനമ്പിളി നഗർ.
0: പിന്നെ
1: ആൻസർ പറഞ്ഞോ നമ്മള്? 22.
0: അതെ, April 22 റൈറ്റ് ആൻസർ ആണ്.
1: അതെ അതെ. പിന്നെ ആരാണ്? സജിത് എസ്. ഒരുപാട് പേരുണ്ടല്ലോ.
0: പിന്നെ നിമിഷ. നിമിഷ റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. April 22 എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. രശ്മിക. രശ്മിക എന്നല്ല, രശ്മി കെ എന്നാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ, രശ്മി കെ അയച്ചിട്ടുണ്ട്. റൈറ്റ് ആൻസർ April 22 ആണ്. ഞാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. ഇനി തുടർന്ന് ഞങ്ങളുടെ ഷോയിൽ പങ്കെടുക്കാം. കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. പിന്നെ അയച്ചിരിക്കുന്നത് ഗീതിക റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. പിന്നെ ആരാണ് അയച്ചിരിക്കുന്നത്?
1: കൊച്ചിയിൽ നിന്നാണെന്ന് പിന്നെ എഴുതിയിട്ടുണ്ട്.
0: ഓക്കെ, നിങ്ങൾ പേര് അയക്കുമ്പോ എവിടെ നിന്നാണ്
1: അയക്കുന്നത് ഒന്ന് അപ്പൊ തന്നെ ടൈപ്പ് ചെയ്ത് അയക്കണേ,
0: ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ അതിൽ. അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്.
1: അപ്പൊ ഇനി ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കണം? സമയം കഴിയാറായിട്ടുണ്ടോ? 6:40.
0: ഓക്കെ, ഇനി അവരോട് ഒരു ചോദ്യം കൂടി നമുക്ക് ചോദ്യം ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല കൃത്യമായിട്ട് ആൻസർ ഒക്കെ അയക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമൊക്കെ ഉണ്ടല്ലേ.
1: കോൾ വരുന്നുണ്ടല്ലോ.
0: ഓക്കെ, കോളും കടുത്തൊരു പാട്ടകളെ നമുക്ക് എടുക്കാം. എന്തായാലും കോൾ എടുത്തല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ്? നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന്, അതായത് വാട്സപ്പ് ലിസണേഴ്സിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. വാട്സപ്പ് അയക്കുന്നവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ്?
1: അപ്പോ നമ്മൾ അയക്കേണ്ട നമ്പർ 8547341075. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 8547341075. എത്രയും പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് അയച്ചോളൂ കേട്ടോ.
0: ഞങ്ങളിങ്ങനെ റെഡിയാണ്, വെയിറ്റിംഗിലാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോൾ ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ മാക്സിമം 3 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. DS നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി കൊച്ചി ഫം റെയിൻബോ
1: 107.5.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: Listen to your favorite tracks on Kochi FM, Rainbow 107.5. Stay tuned.

0: ാണ് ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ നെക്സ്റ്റ് കോളർ ആരെന്ന് നോക്കാം.
1: ഹലോ,
2: ഹലോ.
1: ആരാണ്? പറഞ്ഞോളൂ.
2: ആ, ഞാൻ എന്റെ പേര് ഗ്രീഷ്മ ആലുവ എന്നാണ്.
0: ഗ്രീഷ്മ നേരത്തെ വിളിച്ചിട്ട് കോളങ്ങ് കട്ടായി പോയി. ഗ്രീഷ്മ അല്ലേ?
2: അതെ അതെ.
1: അതെ ഗ്രീഷ്മ. ഓക്കെ, ആലുവയില് എന്ത് ചെയ്യണു?
2: ഹൗസ് വൈഫ്.
1: ഹൗസ് വൈഫ്. അപ്പൊ വീട്ടില് ഭർത്താവ്, കുട്ടികൾ? കുട്ടികൾ എത്ര പേരുണ്ട്?
2: ഒരാള്.
1: ഒരാള്? എന്ത്, ഏത് ക്ലാസ്സിൽ, ഏത് വയസ്സ്?
2: 10-ാം ക്ലാസ്സിൽ.
1: 10-ാം ക്ലാസ്സിലാവോ? അപ്പൊ പഠിക്കണ തിരക്കൊക്കെ ആവോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ.
2: അതെ അതെ.
1: ഓക്കെ, മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്നും ഇങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതിരിക്കല്ലോ. ഇപ്പൊ ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ.
0: ഓക്കെ, ആദ്യം നേരത്തെ വിളിച്ചിട്ടുണ്ടോ?
2: യുവർ ചോയ്സിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ആണല്ലേ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ചോദ്യോത്തര പങ്ക്തിയാണ്. അപ്പൊ ചോദ്യം റീന ചോദിക്കാൻ പോവാണോ?
0: ചോദിച്ചോളൂ, ചോദിച്ചോളൂ, പിന്നെ ചോദിച്ചോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ.
1: ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ഭൂമിയുടെ വൃക്ക എന്ന് പറയും. ആദ്യം തന്നെ ഇതിന്റെ കണ്ടീഷൻസ് അറിയാവല്ലോ അല്ലേ? ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ആ ഓക്കെ ഓക്കെ.
0: അപ്പൊ ഞങ്ങളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. സ്റ്റാർട്ട്.
1: ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത്, ഞാൻ നാല് ഓപ്ഷൻ പറയാം കേട്ടോ. തണ്ണീർത്തടം, വനം, സമുദ്രം, പിന്നെ ഇതൊന്നും അല്ല എന്നുള്ളത്. നൺ ഓഫ് ദി അബോവ്. അതായത് ഭൂമിയുടെ വൃക്ക
0: തെറ്റിച്ച് പറയരുത്. അറിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം.
1: കേട്ടില്ല.
2: സമുദ്രം.
1: തെറ്റിക്കരുത് എന്ന് പറഞ്ഞതല്ലേ?
0: ഇത് ആരാണ് ഇത്രയും പറഞ്ഞത്? അറിയില്ലെങ്കിൽ പാസ്. പാസ്, എനിക്കറിയില്ല. പാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉടനെ പറയണ്ടേ? ഞങ്ങൾ ചെടപെടാന്ന് ചോദ്യം ചോദിക്കാൻ റെഡിയായിരുന്നു. പോട്ടെ, കുഴപ്പമില്ല, എന്തായാലും ഉത്തരം പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. ബീനു, കുഴപ്പമില്ല, അടുത്ത ചോദ്യത്തിലേക്ക്.
1: എന്തായാലും ഉത്തരം
0: സാധാരണ നമുക്ക് പാസ് ചെയ്യാം, പക്ഷെ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഉത്തരം പറഞ്ഞു
1: പോകാം. ഓക്കെ, തണ്ണീർത്തടാണ് കേട്ടോ കറക്റ്റ് ആൻസർ.
0: വെറ്റ്ലാൻഡ്സ് എന്ന് പറയില്ലേ, ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ. ഓക്കെ, അപ്പൊ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം തെറ്റിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പറ്റില്ല അല്ലേ? ഗ്രീഷ്മ, പോട്ടെ. അപ്പൊ ഗ്രീഷ്മ നെക്സ്റ്റ് ടൈം അടിപൊളിയായിട്ട് വിളിക്കട്ടോ.
1: ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ
0: വാട്സാപ്പിൽ ഇതാ ഒരുപാട് വന്നിട്ടുണ്ടല്ലേ. ഏറ്റവും കൂടുതൽ ആ ഒരു ഇത് ചോദിച്ചു, നമ്മൾ ചോദ്യം ചോദിച്ചില്ല. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം എവിടെയാണെന്നാണല്ലേ നമ്മൾ ചോദിച്ചത്?
1: അതാരാണ്? സൗമ്യ പരമ്പളിനായിരുന്നു.
0: ഓക്കെ ഓക്കെ, ഇതിന്റെ പറമ്പിക്കുളം എന്ന് ഇതിന്റെ കറക്റ്റ് ആൻസർ ആണ് അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം എവിടെയാണ് ചോദിച്ചപ്പോ. ഓക്കെ,
1: ആരാണ് അയച്ചിരിക്കുന്നത്? രാജേഷ് വട്ടേക്കുന്നം അയച്ചിട്ടുണ്ട്, പറമ്പിക്കുളം എന്ന് പറഞ്ഞ അയച്ചിട്ടുണ്ട്. പിന്നെ കെ സി ഗംഗാധരൻ കൊടുങ്ങല്ലൂർ, പിന്നെ എന്തൊക്കെ അയച്ചിട്ടുണ്ടല്ലോ. കറക്റ്റ് എല്ലാം എഴുതിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം വനമേഖലയിലാണ്.
0: സമ്മാനത്തിന്റെ കാര്യം മറക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: ശരി ശരി. ആ, ജിഷ ജോൺസന്റെ ഉത്തരം വന്നില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചതേ ഉള്ളൂ.
0: യൂണിറ്റിലെ വീട് വെഞ്ചിരിപ്പായിരുന്നു,
1: അതുകൊണ്ടാണ് വൈകിപ്പോയത്.
0: പറമ്പിക്കുളം എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. എന്തായാലും പറമ്പിക്കുളം കറക്റ്റ് ആൻസറാണ്.
1: സജിത്ത് എസ് അയച്ചിട്ടുണ്ട്, നിലമ്പൂർ എന്നാണ് അയച്ചിരിക്കുന്നത്, പക്ഷെ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ അയച്ചിരിക്കുന്നു.
0: നിലമ്പൂർ നല്ല വലിയ തേക്കുണ്ട്, ശരിയാണ്.
1: ഞാൻ പോയിട്ടുണ്ട്, ഇരിക്കുക, കണ്ടിട്ടുണ്ട് അവിടെ. പിന്നെ ആരാണ്? മജിത മഞ്ചേരി മലപ്പുറത്ത് നിന്ന് അയച്ചിരിക്കുകയാണ്. പറമ്പിക്കുളം കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. പിന്നെ ആരാണ് അയച്ചിരിക്കുന്നത്? ആനി ബിജു കൊരട്ടിയിൽ നിന്ന് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. എന്റെ സ്വന്തം പാലക്കാടിലെ
0: പറമ്പിക്കുളത്തിലെ
1: കന്നിമാരത്തേക്ക് ഗിരിജ പെരുമ്പ
0: അയച്ചിട്ടുണ്ട്. പിന്നെ അയച്ചിരിക്കുന്നത് ആരാണ്?
1: ഷൈലറ്റ് അല്ലേ?
0: ഷൈലറ്റ് പള്ളുരുത്തി. ഷാലറ്റ് എന്നാ
1: ഷൈലറ്റ് എന്നാണ് തോന്നുന്നത്.
0: അതെ, ഷൈലറ്റ്. വെരി
1: കറക്റ്റ് ആണ്, പറമ്പിക്കുളം.
0: പിന്നെ ആരാണ് അയച്ചിരിക്കുന്നത്? മിന്നു അയച്ചിട്ടുണ്ട്, റൈറ്റ് ആൻസർ പറമ്പിക്കുളം എന്ന് പറഞ്ഞ അയച്ചിട്ടുണ്ട്. ലക്ഷ്മി റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. സുജിത ശരി ഉത്തരമാണ് അയച്ചിരിക്കുന്നത്. ആ, ഇനിയും വന്നുകൊണ്ടിരിക്കുന്നത്, ആ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് പറമ്പിക്കുളം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രശ്മി കെ, യെസ്, റൈറ്റ് ആൻസർ ആണ്. അപ്പൊ അതാ ശരി ഉത്തരം അയച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്, സൂപ്പർ. നല്ല അടിപൊളിയായിട്ട്
1: ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു.
0: ഇനി ഒരു ചോദ്യം കൂടി വേണമെങ്കിൽ അവരോട് ചോദിക്കാം അല്ലേ?
1: സമയമുണ്ട്
0: അവർ. നമ്മുടെ പ്രിയപ്പെട്ട വാട്സപ്പ് ലിസണേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് ചോദ്യം? കേരളത്തിലെ പക്ഷികൾ ആരുടെ പുസ്തകമാണ്? കേരളത്തിലെ പക്ഷികൾ ആരുടെ പുസ്തകമാണ്?
1: അതോടെ വാട്സ്ആപ്പ് നമ്പറും കൂടെ പറഞ്ഞു കൊടുത്താൽ അല്ലേ? 8547341075. 8547341075.
0: യെസ്. അതോടൊപ്പം തന്നെ ഡിയസ്, നിങ്ങൾക്കും വിളിക്കാം, ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങൾ വെയിറ്റിംഗിലാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242-8101. ഡിയസ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 ൽ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പോൾ ക്വിസ് ടൈം.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: യെസ്, ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പോൾ ക്വിസ് ടൈം ആണ്. മാക്സിമം 3 ചോദ്യങ്ങളുടെ

0: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: യെസ്, സമയം 6:57 53 seconds ആവുമ്പോൾ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇതാ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, യാത്ര നേരെയും വളഞ്ഞും വിളഞ്ഞും ഒക്കെ ഇങ്ങനെ
2: ചോദിച്ചു ആളുകളെയൊക്കെ വിഷമിപ്പിച്ച്
1: ഇങ്ങനെ
2: കറക്റ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് പറയുന്നുണ്ട് വാട്സാപ്പിൽ, ഇങ്ങനെ നിറഞ്ഞു കവിയാണ് ആൻസേഴ്സ്,
1: നിറഞ്ഞു കവിഞ്ഞ ആൻസർ വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് കോളർ എന്ന് വെച്ചാൽ 3 ഒരുമിച്ചാണ് നമ്മളെ വിളിക്കുന്നത് കേട്ടോ.
2: ഹലോ, ആരൊക്കെയാണ്, പറഞ്ഞോളൂ ആ 3
3: നമ്മള്. ജോണി, ജിനു, രഞ്ജു. രഞ്ജുവും ജൂണി, ജൂണിയുടെ വൈഫാണ് രഞ്ജു, ജിനു ജൂണിയുടെ ബ്രദർ ആണ്.
2: നിങ്ങൾ റിലേറ്റീവ്സും കൂടിയാണ്, ഐ മീൻസ് ബന്ധുക്കളും കൂടിയാണ് അല്ലേ? ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. ജോൺ ജാഫ് എന്നാണ്,
1: ജോൺ ജാഫർ ജോൺ ജിൻഡോ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു ടൈപ്പ് പേരുകളോ, ജിനു എന്നൊക്കെയാണല്ലോ വന്നത്, അതുകൊണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ
2: സ്ഥലം കൂടെ പറയാ, സ്ഥലം എവിടെയാ?
3: പാലാരിവട്ടം.
2: ഇവിടെ എറണാകുളം.
1: എന്ത് ചെയ്യുന്നു?
3: എറണാകുളം പാലാരിവട്ടം. ഞാൻ ഡിസൈനറാണ്, എൻജിനീയറാണ് ബാംഗ്ലൂരില്. ലേണിംഗ് ഡിസൈനറായിട്ട് ജിനുവും രഞ്ജുവും എഞ്ചിനീയേഴ്സ് ആണ്. ജിനു ബാംഗ്ലൂരിലെ ആൽസ്റ്റോമില് റേഡിയോ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
2: രഞ്ജു
3: സയന്റിസ്റ്റ് ആണ്, ഭാരത് ഇലക്ട്രോണിക്സില് വർക്ക് ചെയ്യുന്നു.
2: ഗുഡ്. ഓ ഓക്കെ. ഇപ്പൊ അങ്ങനെ പാലാരിവട്ടം നിക്കാണോ? അവിടെ നിങ്ങൾ യാത്രയാണോ അതോ അവിടെ എവിടെയെങ്കിലും?
3: യാത്രയാണ്, വല്ലാർ ഭാഗത്തേക്ക്
2: പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയുണ്ടോ?
3: മഴ ചാറുന്നുണ്ട്.
2: ബ്ലോക്ക് ഉണ്ടോ?
3: ബ്ലോക്ക് ഉണ്ട്.
2: നല്ല ബ്ലോക്ക് ഉണ്ട് അല്ലേ? ആ ഭാഗത്തൊക്കെ നല്ല ബ്ലോക്ക്. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കിന്റെ കൂടും, അതിന്റെ ഒരു ഇത് ഒന്നുകൂടെ കൂടും. എന്തായാലും ബ്ലോക്കിന്റെ ഇടയ്ക്ക് നമുക്കൊരു നേരം പോക്കാവും.
1: അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആശംസകൾ അല്ലേ, പരിസ്ഥിതി ദിനാശംസകൾ
2: തന്നെ. അത് ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ചോദ്യത്തിലേക്ക് നേരിട്ട് അങ്ങ് പോയാലോ.
1: മാക്സിമം 3 ഞങ്ങൾ ചോദിക്കുന്നത്. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഉത്തരം അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് പാസ് പറയാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. മാക്സിമം പക്ഷെ 3 അപ്പൊ നമുക്ക് തുടങ്ങാം.
2: റോങ് ആൻസർ പറയണ്ട, അറിയില്ലെങ്കിൽ ജസ്റ്റ് പാസ് എന്ന് പറഞ്ഞാൽ മതി കേട്ടാ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
1: ഓപ്ഷൻസ്
2: ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, ഓഫ് കോഴ്സ്. ലാർജസ്റ്റ് എർത്ത് ഡാം അല്ലെങ്കിൽ എർത്തേൺ ഡാം എന്ന് പറയുന്ന കേരളത്തിലെ ഏതാണ് ലാർജസ്റ്റ്? കേരളത്തിലെ ഡാമുകളുടെ പേരുകളാണ് പറയുന്നുള്ളൂ. അതില് ലാർജസ്റ്റ് എർത്ത് ഡാം എന്നാണ് ഈ ഡാമിന്റെ പ്രത്യേകത. ഞാൻ ഓപ്ഷൻസ് പറയാം. ബാണാസുര സാഗർ ഡാം, മുല്ലപ്പെരിയാർ ഡാം, പെരിങ്ങൽകുത്ത് ഡാം, നെയ്യാർ ഡാം.
1: അറിയില്ലെങ്കിൽ പാസ് പറയൂ കേട്ടോ. ഏതാണ്?
2: അതാര ആൻസർ പറഞ്ഞേ?
3: രഞ്ജു.
1: നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? പെഡോളജി ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഓറോളജി, ഓപ്ഷൻ സി എൻഡമോളജി, ഓപ്ഷൻ ഡി ഓർണിത്തോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഇവയിൽ ഏതാണ്? പെഡോളജി ആണോ, ഓറോളജി ആണോ, എൻഡമോളജി ആണോ, ഓർണിത്തോളജി ആണോ?
3: ഓർണിത്തോളജി ബേർഡ്സ് ആണ്. ആദ്യത്തെ എന്താണോ പറഞ്ഞത്?
1: പെഡോളജി.
3: പെഡോളജി ഇല്ല, അറിയില്ല.
1: ഉത്തരം അറിയില്ല, നെക്സ്റ്റിലേക്ക് പോവാനാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, ഞങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് ചോദ്യം ചോദിക്കാൻ വല്ലാത്ത കൺഫ്യൂഷനിലാട്ടോ സത്യത്തില്.
2: ഓക്കെ
1: ഓക്കെ അല്ലേ, ചോദിക്കാം അല്ലേ.
2: എളുപ്പമുള്ള ചോദിക്കാം, എളുപ്പമുള്ള ചോദിക്കേ.
1: ഓക്കെ, മരം മുറിക്കുന്നതിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിലെ 2 കാലം താമസിച്ച അമേരിക്കൻ യുവതിയുടെ പേര് എന്താണ്?
2: അതിനിപ്പോ ഓപ്ഷൻ ഇല്ല,
1: ഓപ്ഷൻ തരാം വേണമെങ്കിൽ തരാം, കുഴപ്പമില്ല. ഓക്കെ, ഓപ്ഷൻ ഓപ്ഷൻ എ, ഓപ്ഷൻ എ ബാർബി, ബാർബി ഫ്ലൈ. ഓക്കെ, ബാർബി ഫ്ലൈ. അടുത്തത് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. ഓപ്ഷൻ സി സാൻസി, സാൻസി ബട്ടർഫ്ലൈ. ഓക്കെ, ഓപ്ഷൻ ഡി ഇതൊന്നും അല്ല. ബാർബി ഫ്ലൈയോ? ഉത്തരം തെറ്റിച്ചു.
2: മറ്റത് ഒരു ഫ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു.
1: ഇതിന്റെ റൈറ്റ് ആൻസർ ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ ട്ടോ. ഇവരെന്താ ചെയ്യുന്നത്? മരം മുറിക്കുന്നതിനെതിരെ സമരത്തിന്റെ ഭാഗമായിട്ട്, ഇതൊക്കെ വായിച്ച് അറിയുന്നവർക്ക് അറിയാൻ പറ്റും. മരം മുറിക്കുന്നതിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗം ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിലാണ്. 2 കാലം അത് മുറിക്കാതിരിക്കാൻ അത് താമസിച്ചു ആ ഒരു അമേരിക്കൻ യുവതി. അതിന്റെ പേരാണ്

0: ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. കാരണം ഇന്നത്തെ ദിവസം ഈ ഒരു ചോദ്യത്തിന് വളരെ പ്രാധാന്യം ഉണ്ടല്ലോ. നിസാര കാര്യമല്ല അവർ ചെയ്തത് അല്ലേ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ചോദ്യത്തിനോട് ഇന്നത്തെ ദിവസത്തോട് ബന്ധപ്പെട്ട് ചെയ്തത്.
1: ആക്ച്വലി
0: നമ്മൾ ഏതായിരുന്നു ചോദിച്ചത്? മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ അല്ലേ. ഓക്കെ, മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ നമ്മൾ നേരത്തെ പറഞ്ഞു, പെഡോളജി ആണ് കേട്ടോ റൈറ്റ് ആൻസർ. അപ്പൊ എന്തായാലും മൂന്ന് ചോദ്യത്തിൽ ഒരു ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് ഒരു ചോദ്യം വളരെ ബുദ്ധിപൂർവ്വം തന്നെ പാസ് പറഞ്ഞു മാറി. അങ്ങനെ മൂന്ന് ചോദ്യം ഞങ്ങളെ കൊണ്ട് ചോദിപ്പിച്ചു അല്ലേ. അപ്പൊ മൂന്ന് പേര് ബാക്കി രണ്ടു പേരോട് അന്വേഷണം അറിയിച്ചേ കേട്ടോ, ഉത്തരം പറഞ്ഞു തന്നവരോടെല്ലാം.
1: അപ്പൊ ഹാപ്പി ജേർണി, താങ്ക് യു ഫോർ കോളിംഗ്.
0: എന്താണ്
1: നവീൻ വിൻസെന്റ്? അപ്പൊ നവീൻ വിൻസെന്റിന് ആശംസ പറയുന്നത് ആരാണ്? രഞ്ജു ശിൽപ. ഓക്കെ
0: ഓക്കെ,
1: അപ്പൊ നാളത്തെ വെഡിങ് ഡേക്ക് നമ്മൾ സ്പെഷ്യൽ വിഷസ് പറയാണ് റെയിൻബോയുടെ വക.
0: നവീൻ വിൻസെന്റ് ആൻഡ് ശിൽപ വിവാഹ മംഗള ആശംസകൾ
1: രണ്ടുപേർക്കും കൂടി. അത് ആശംസ അറിയിക്കുന്ന ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്ന രഞ്ജു, ജിനു ആൻഡ് അവർക്ക് നാളെ സ്പെഷ്യൽ വെഡിങ് ഡേ വിഷസ് കൊടുത്തിരിക്കുകയാണ്
0: കേട്ടോ, ഞങ്ങളുടെയും റെയിൻബോയുടെയും വക. വിവാഹ മംഗള ആശംസകൾ.
1: ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ ബൈ.
0: യെസ്, അപ്പൊ ദാ വീണ്ടും ആ മെസ്സേജ് നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നല്ലോ അല്ലേ.
1: എന്റെ ആൻസേഴ്സ് ദാ ഒരു പ്രളയം പോലെ വന്നു കിടപ്പുണ്ട്, എല്ലാം കൂടെ വായിച്ചെടുക്കണം.
0: കേരളത്തിലെ പക്ഷികൾ ആരുടെ പുസ്തകമാണ്? റൈറ്റ് ആൻസർ ഇന്ദു ചൂടൻ എന്നാണ് ശരി ഉത്തരം. വായിച്ചവരുടെ പേരുകൾ ഒന്ന് വേഗം വായിച്ചോളൂ. പ്രൊഫസർ കെ കെ നീലകണ്ഠൻ എന്ന് പറഞ്ഞുകൊണ്ട് സാഞ്ജലി,
1: സാഞ്ജലിയാണ് അയച്ചിരിക്കുന്നത്. അതും നീലകണ്ഠൻ തന്നെയാണ് പറഞ്ഞത്. ഇന്ദു ചൂടനോ?
0: ആ ഇന്ദു ചൂടൻ അതന്നെ.
1: സൗമ്യാണ് അയച്ചിരിക്കുന്നത് പനമ്പിളിനാർന്ന്. പിന്നെ അയച്ചിരിക്കുന്നത് ആരാണ്?
0: രാജേഷ് വട്ടേക്കുന്നത്ത് അയച്ചിട്ടുണ്ട് റൈറ്റ് ആൻസർ.
1: പിന്നെ ആരാണ്?
0: കെ കെ നീലകണ്ഠൻ
1: ജോൺസൺ
0: റൈറ്റ് ആൻസർ. തുലികാനാമം ഇന്ദു ചൂടൻ അയച്ചിട്ടുണ്ട്.
1: പിന്നെ ആരാണ്? അയ്യോ, അനി ബിജു കൊരട്ടി കെ കെ നീലകണ്ഠൻ. പിന്നെ സിൽഫ ഫ്രം നെട്ടൂർ.
0: സിൽഫ, സിൽഫ എന്നാണോ?
1: അല്ല, ഒരു എല്ലും കൂടെ ഉണ്ട് എന്റെ ഇടയിൽ.
0: ഓക്കെ, സിൽഫ ഫ്രം നെട്ടൂർ റൈറ്റ് ആൻസർ ആണ്.
1: കെ നീലകണ്ഠൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ആരാണ്? പ്രൊഫസർ കെ കെ നീലകണ്ഠൻ, ഇന്ദു ചൂടൻ,
0: സജിത്
1: എസ്. ഉത്തരം കെ കെ നീലകണ്ഠൻ. അതാരായിരിക്കും?
0: ഗിരിജ പെരുവമ്പ്.
1: ഗിരിജ പെരുവമ്പ്. ഇപ്പോഴത്തെ ചോദ്യത്തിന്റെ ഉത്തരം കെ കെ നീലകണ്ഠൻ. തുലികാനാമം ഇന്ദു ചൂടൻ. സമ്മാനം കൊറിയറിൽ അയക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ.
0: പിന്നെ
1: പിന്നെ ആരാണ്? പിന്നെ
0: പിന്നെ അയച്ചിരിക്കുന്നത് വേദിക റൈറ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. സോണി ശരി ഉത്തരാണ് അയച്ചിരിക്കുന്നത്. കെ കെ നീലകണ്ഠൻ, ഇന്ദു ചൂടൻ എന്നൊക്കെ പറഞ്ഞ റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. പിന്നെ അയച്ചിരിക്കുന്നത് മീനു റൈറ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. നവീൻ റൈറ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. ജിലു ശരി ഉത്തരാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെയാണ് ശരി ഉത്തരം അയച്ചത്.
1: പേര് വെക്കാത്തത് കൊണ്ട് നമുക്ക് സ്ഥലം പറയാൻ പറ്റില്ല.
0: നോക്കി വായിക്കണം. അപ്പൊ ജിലു ഫ്രം ആലുവ ആണ് കേട്ടോ. ഓക്കെ, എന്തായാലും ശരി ഉത്തരം അയച്ച എല്ലാവർക്കും
1: സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്.
0: അടിപൊളി. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. അതിന്റെ കോൾസ് വരുന്നുണ്ട്. അപ്പൊ ഇതാ ഇനി ഒരു പാട്ടകലെ ഞങ്ങളെ കോളൊക്കെ എടുക്കാം കേട്ടോ. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242481. നെക്സ്റ്റ് ട്രാക്ക് ഫ്രം ദ മൂവി ദിൽസേ.

0: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: യെസ് ദാ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 7:11:17 ആയിട്ടുണ്ട്. ഡിയസ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5. യെസ് നമുക്കിപ്പോ പോകാം നമ്മുടെ ക്വിസ് ടൈമിൽ. നമുക്കിപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം.
2: ഹലോ.
3: ഹലോ.
2: അയ്യടാ അതാരാണാവോ കൊച്ചി ശബ്ദം, ആരാണാവോ പറയൂ.
1: മിൻഹ നൗറിൻ
2: അല്ലേ. എവിടെ നിന്നാണ്, എവിടെ നിന്ന് സ്ഥലം? മൂവാറ്റുപുഴ എന്നല്ലേ. ഏത് ക്ലാസ്സിലാ പഠിക്കണേ മോള്? സിക്സ്ത്തിലോ? എട്ടില്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഏത് സ്കൂളാണ്? ഓക്കെ. മോള് വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പ് ചെയ്യാൻ മോളെ? അതോ മോക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ആ വിളിക്ക്. ഓക്കെ.
1: അപ്പൊ മോള കൂടെ ആരൊക്കെ ഉണ്ട്?
3: അനിയൻ ഉണ്ട്.
2: അനിയന് എത്ര വയസ്സുണ്ട്?
3: അവൻ

0: ഒമ്പത് വയസ്സ്. ഓക്കേ, പിന്നെ വേറെ അച്ഛനും അമ്മ ഉമ്മ ഉപ്പ ആരെങ്കിലും ഉണ്ടോ അടുത്ത്? അത് ശരി. ആ കുഴപ്പമില്ല, എന്തായാലും ആൻസർ പറയാൻ നോക്കുക കേട്ടോ. ഓക്കേ ഓക്കേ ഓക്കേ. അപ്പൊ ചോദ്യം ആദ്യത്തെ നമുക്ക്, അതായത് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ അതിന് റോങ് ആൻസർ പറയണ്ട, പകരം പാസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവും. മനസ്സിലായോ? ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല. ഓപ്ഷൻസ് ഉണ്ട്: എ കാസർഗോഡ്, ബി കണ്ണൂര്, സി എറണാകുളം, ഡി തിരുവനന്തപുരം. ഒന്നുകൂടെ പറയണോ? ഓക്കെ, അതായത് കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല, അതായത് ഓർഗാനിക് ഡിസ്ട്രിക്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഓക്കെ, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഡിസ്ട്രിക്ട് എന്നും പറയും ഇംഗ്ലീഷിൽ. ഏ, അതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ കാസർഗോഡ്, ബി കണ്ണൂർ, സി എറണാകുളം, ഡി തിരുവനന്തപുരം.
1: അറിയില്ലെങ്കിൽ പാസ്. പാസ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്, അത് കേരളത്തിലാണ്, അതും കൂടി തരാം. കേരളത്തിലെ ഏത് ജില്ലയാണെന്ന് കൂടി പറഞ്ഞു തരണം. ഓക്കെ, ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി ഇടുക്കി.
0: ബട്ടർഫ്ലൈ പാർക്കാണേ,
1: അത് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് കേരളത്തിലാണ്. ആ കേരളത്തിൽ ഏത് ജില്ലയിലെന്നാണ് പറഞ്ഞു തരേണ്ടത്? കൊല്ലമാണോ, തിരുവനന്തപുരമാണോ, എറണാകുളമാണോ, ഇടുക്കിയാണോ?
0: ഊഹത്തിൽ പറഞ്ഞോട്ടെ അല്ലേ?
1: പറഞ്ഞോ, ഇനി പാസ് പറയാൻ പറ്റില്ലല്ലോ.
0: പാസ് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഒരു കറക്കിക്കുത്ത് നടത്തിക്കോ.
1: കറക്കിക്കുത്ത് നടത്തിക്കോ, ഒരു കുഴപ്പമില്ല. ആരോടെങ്കിലും ചോദിച്ച് വേഗം പറഞ്ഞോ. ഏത് പറയണം, ഏത് പറയണം ചേച്ചി? അനിത്തിയുടെ ചേട്ടന്മാരോടൊക്കെ ചോദിക്കുക.
0: ബട്ടർഫ്ലൈ പാർക്ക് കേരളത്തില് ആണത്.
1: വേഗം, തിരുവനന്തപുരം, എറണാകുളം, ഇടുക്കി, കൊല്ലം. വേഗം പറഞ്ഞോളൂ. അറിയില്ലെങ്കിൽ ഏതാ അപ്പൊ സമയം കഴിയിട്ടോ അങ്ങനെ പറഞ്ഞു പോയാ? അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞോളൂ മോളു. ഇങ്ങനെ പോവല്ലേ,
0: സമയം പോണോ, സമയം പോണോ.
1: എറണാകുളം. ആരും ധൈര്യപൂർവ്വം പറഞ്ഞു എറണാകുളം എന്ന് അല്ലേ? ഉത്തരം ഉറപ്പിച്ചോ? അയ്യോ, വേഗം പറയും, വേഗം പറയും. ഉറപ്പില്ല, ഉത്തരം തെറ്റിച്ചു. ഇനി ഒരിക്കൽ ഒന്നും കൂടി പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കിയേ.
0: എറണാകുളം ഒഴിച്ച് ബാക്കി മൂന്ന് ഡിസ്ട്രിക്ട് പറഞ്ഞേ.
1: ഇടുക്കി, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം.
0: തിരുവനന്തപുരം
1: കൊച്ചുകുട്ടികളെല്ലാരും കൂടി അങ്ങനെ ഡിസ്കസ് ചെയ്യാം.
0: വെരി ഗുഡ്.
1: കൊല്ലം എവിടെയാണ്,
0: എവിടെയാന്ന് കൂടെ പറയാൻ പറ്റുമോ? കൊല്ലത്ത് ഒരു ഒരു മലയുടെ പേര്, മല വെച്ചിട്ടുള്ള പേരാണ്.
1: തെന്മല കേട്ടോ. ഓക്കെ,
0: എന്തായാലും കറക്റ്റ് ആൻസർ പറഞ്ഞല്ലോ,
1: കുഴപ്പമില്ല. കൊല്ലം നിന്ന് ഞങ്ങൾ പറയിപ്പിച്ചു, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ
0: കുട്ടികളാവുമ്പോ നമ്മൾ ഒരു കൺസെഷൻ കൊടുക്കും.
1: ഓക്കെ, ഓക്കെ.
0: അപ്പൊ ഇനി നമ്മൾ പറയിപ്പിച്ചോണ്ട് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകണ്ട അല്ലേ?
1: വേണ്ട.
0: ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കോട്ടോ. മഴയൊക്കെ ആയിട്ട് മടി പിടിച്ചൊന്നും ഇരിക്കരുത്. മഴയുണ്ടോ അവിടെ ഇപ്പം?
1: മഴ കൊള്ളാറുണ്ടോ മോള്? മക്കള് മഴയൊക്കെ കൊള്ളാറുണ്ടോ?
0: ഇല്ലില്ല, പനി പിടിക്കും അല്ലേ.
1: Okay, tata.
0: Okay, thank you for calling.
1: നല്ല രസമുണ്ടായിരുന്നല്ലേ. കൊച്ചു കുട്ടികളെ സംശയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഏതാണ് ഏതാണ് ഉത്തരം. മൂന്ന് പേരും, എനിക്ക് രണ്ടു മൂന്ന് പേരും കൂടെ ഉണ്ട് കുറച്ച്
0: കുട്ടികൾ.
1: അപ്പൊ എല്ലാവരും ഇങ്ങനെ മാറി മാറി പറഞ്ഞു കൊടുക്കണം, അയ്യോ അത് വേണം, ഇത് വേണം. നല്ല
0: രസമുണ്ടായിരുന്നു.
1: ഓക്കെ, എന്തായാലും സമയം.
0: നമ്മൾ ആദ്യത്തേത് പറഞ്ഞില്ലല്ലോ, ജൈവ ജില്ല ഏതാണെന്ന് ആൻസർ കൂടെ പറഞ്ഞേക്കാം അല്ലേ.
1: ആദ്യത്തെ
0: ജൈവ ജില്ല എന്ന് പറഞ്ഞാൽ കാസർഗോഡാണ് കേട്ടോ.
1: കാസർഗോഡാണ് കേരളത്തിൽ ആദ്യത്തെ ജൈവ ജില്ല കേട്ടോ. ഓക്കെ, സമയം 7:17:17 ആയിട്ടുണ്ട്. ഡിഎസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടു മ്യൂസിക്കൽ. ഇപ്പോൾ ക്വിസ് ടൈം ആണ്. കൂടെ ഞാൻ ആർജെ റീന.
0: ഞാൻ ആർജെ ബിനു രാജീവ്.

അപ്പോൾ ഡേ സമയം 7:23:25 ആയിട്ടുണ്ട്. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:25 മുതൽ 7:35 വരെ 7:35 ശേഷം ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് തുടരും.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരേ സമയം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ये जो वैश्विक संकट चल रहा है ये दिखाता है कि एनर्जी के मामले में आत्मनिर्भरता कितनी जरूरी है और बीते 12 वर्षों में देश ने जो कैपेसिटी तैयार की है उसका कितना बड़ा महत्व है. 12 वर्ष पहले भारत में सौर ऊर्जा का उत्पादन नाम मात्र का था.

0: आज हम दुनिया के टॉप 5 देशों में से एक हैं।
1: ദാമനിൽ 2970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തുകളും കടന്നുകയറ്റങ്ങളും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമ രൂപം നൽകുന്ന വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും രാജ്യം വികസനം കൈവരിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിപുരയിലെ ലങ്കാമുറ ബോർഡർ ഔട്ട്പോസ്റ്റിൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ചാഹെ ത്രിപുര ഹോ, ചാഹെ പശ്ചിമ ബംഗാൾ ഹോ, ചാഹെ ബിഹാർ ഹോ, ജനസാംഖ്യികീ കാ പരിവർത്തൻ ഹം സീമാ കെ ഛിദ്രോ കെ മാധ്യമ സെ നഹീ ഹോനേ ദേംഗേ യേ ഹമാരാ അടൽ വിശ്വാസ് ഹൈ ഓർ അടൽ സങ്കൽപ് ഭി ഹൈ. യേ ജനസാംഖ്യികീ കെ പരിവർത്തൻ കോ റോക്നേ കെ ലിയേ ബാഡ് ലഗായി ഗയി ഹൈ.
1: ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണി 23% വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കഴിഞ്ഞ മാസം ഏകദേശം 4.4 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അണ്ടമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള ശ്രീവിജയപുരത്ത് പ്രകൃതിവാതകം കണ്ടെത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഈ ഭാഗത്ത് നടന്നുവരുന്ന പര്യവേഷണത്തിന്റെ മറ്റൊരു വിജയമാണിതെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞു. സമുദ്ര മന്ധൻ മിഷന് കീഴിൽ രാജ്യത്തിന്റെ ഹൈഡ്രോ കാർബൺ നിക്ഷേപം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി വൻതോതിൽ ആഴക്കടൽ പര്യവേഷണ കിണറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ശ്രീ പുരി പറഞ്ഞു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. GDP വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്തിനെയും പരിഷ്കാരങ്ങളുടെ വിജയത്തെയും 140 കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഡൽഹി മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ശക്തമാണെന്നും അത് വർഷങ്ങളായി തുടരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു.
4: 1 ജൂൺ സെ 4 ജൂൺ കെ ദൌറാൻ ജോ കി കൽ തക് അമേരിക്ക തരഫ് സെ ടീം യഹാൻ ആയി തി ഉൻകെ നെഗോസിയേഷൻസ് കെ ലിയേ ഓർ യേ ജൈസാ കി ആപ്നേ ദേഖാ ഹോഗാ പ്രസ് വിജ്ഞപ്തി ജോ കൊമേഴ്സ് മന്ത്രാലയ കി തരഫ് സെ जो जारी किया गया कि ये बातचीत जो दोनों पक्षों के बीच में हुई ये काफी पॉजिटिव सकारात्मक रही.
1: ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നുവെന്നും ജയ്സ്വാൾ പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ

0: പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. പോസ്റ്റ് റിസൾട്ട് സേവന പോർട്ടലിനെതിരെ നടന്ന ഏകോപിത സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഡൽഹി പോലീസിന് പരാതി നൽകി CBSE. ഫലപ്രഖ്യാപനത്തിനു ശേഷം സേവന പോർട്ടലിൽ നടന്ന നിരവധി സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് ഫ്യൂഷൻ സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് യൂണിറ്റിനാണ് ഔപചാരികമായ പരാതി നൽകിയത്. ബോർഡിന്റെ 12-ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളുടെ പരിശോധന, പുനർമൂല്യനിർണയം തുടങ്ങിയ സേവനങ്ങൾ സുഗമമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ കഴിഞ്ഞ 3 ദിവസമായി ആവർത്തിച്ചുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായതായി CBSE അറിയിച്ചു. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് 9-ാം റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഗുകേഷ് ദൊമ്മരാജുവിനെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ രമേശ് ബാബു. വിജയത്തോടെ മത്സരത്തിൽ തുടരുന്ന പ്രജ്ഞാനന്ദ 15 പോയിന്റിലേക്ക് ഉയർന്നു. കിരീടത്തിനായി ഇനി ശേഷിക്കുന്നത് 1 റൌണ്ട് മാത്രമാണ്. വനിതാ വിഭാഗത്തിൽ 16.5 പോയിന്റ് നേടിയ കസാഖിസ്ഥാന്റെ ബിബിസാര അസോബയേവ കിരീടം നേടി. ലെബനൻ പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹിസ്ബുള്ളയുമായി ചർച്ച നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലെബനനിലെ ആക്രമണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായും ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

ആ ന്യൂസൊക്കെ കഴിഞ്ഞു, ഒരു പാട്ടൊക്കെ കഴിഞ്ഞ്, ലഗാനിലെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തിയില്ലേ. യെസ്, 7 മണിന് 42 മിനിറ്റും 28 സെക്കൻഡും ആയിട്ടുണ്ട്. ഓൺ ദി ഗോ ഡ്രൈവ് ടു മ്യൂസിക് ആണ് നമ്മളിപ്പോൾ ഇതാ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരുപാട് ചോദ്യങ്ങൾ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ കോളേഴ്സിനോടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. എല്ലാവരും കുറെ ഉത്തരങ്ങളൊക്കെ നന്നായിട്ടൊക്കെ ആൻസറൊക്കെ ചെയ്തു, മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഇതാ ഇനി നമുക്ക് കോൾസ് വരുന്നുണ്ട്. കോൾ നമ്മൾ എടുക്കുന്നില്ല അല്ലേ. നമ്മൾ ഒരു 7:25 7:25 വരെയാണ് കോളിൻ്റെ ടൈം എന്ന് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ കോള് തൽക്കാലം എടുക്കുന്നു.

0: ഇല്ലല്ലോ എന്നാണ് ചോദ്യം.
1: അമൃത ദേവി ബിഷ്ണോയി എന്ന് പറയുന്ന ബിഷ്ണോയ് കൾച്ചറിൽ, അതായത് അവർ ആ ഒരു ജോധ്പൂരിൽ ജീവിച്ചിരുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരുടെ പേരിലാണ്
0: ഇത് വന്നതല്ലേ. ഓക്കെ, ഈ ഒരു ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്, കാരണം നമ്മൾ മരങ്ങളെയൊക്കെ സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, അതൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പം ദൂരെ അങ്ങ് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മരം വെട്ടാതിരിക്കാൻ പുണർന്നു നിന്നു 363 പേർക്കാണ് അന്നത്തെ ജീവൻ നഷ്ടമായത്.
1: 1700s ജീവിച്ചിരുന്നതാണ് ഈ ലേഡി. കറക്റ്റ് ഇയർ 1700 എത്രയായിരുന്നു റീന?
0: കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞു വരുമ്പോൾ പറഞ്ഞു വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരങ്ങളെ സംരക്ഷിക്കാനായിട്ട് ജീവൻ കൊടുത്ത ഒരു കഥയാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. ഈ ഒരു സംഭവം ഇന്ത്യയിൽ അങ്ങ് 18-ാം നൂറ്റാണ്ടിൽ ആണ് നടന്നത് കേട്ടോ. ഇന്നത്തെ രാജസ്ഥാനിലെ മാർവാറിലായിരുന്നു ഈ ഒരു ഖർജാലി കൂട്ടക്കൊലപാതകം എന്ന പേരിലെ ഈ സംഭവമൊക്കെ നടന്നത്. അന്ന് ഭരിച്ചിരുന്ന ആരെന്നറിയോ ബിനു? അവിടെ ഭരിച്ചിരുന്നത് അഭയ് സിംഗ് ആട്ടോ, മാർവാർ അന്ന് ഭരിച്ചിരുന്ന ഒരു സമയമാണ്. ഇദ്ദേഹം ഭരിച്ചിരുന്ന കാലഘട്ടം ഏതെന്നറിയാമോ?
1: 1744
0: മുതൽ 1749 വരെ ഇദ്ദേഹം ഭരണം അവിടെ നിർവഹിച്ചു.
1: മഹാരാജ ഓഫ് ജോധ്പൂർ.
0: യെസ്. അപ്പൊ ഇദ്ദേഹം
1: രാജസ്ഥാനിൽ നടന്ന സംഭവമാണ് ഇത്.
0: യെസ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു കൊട്ടാരം പണിയാനായിട്ട് എന്താ പറയാ, ഈ
1: മരങ്ങൾ വേണമായിരുന്നു.
0: ഈ മരങ്ങൾ വെട്ടാനായിട്ട് മഹാരാജാവ് നിർദ്ദേശം നൽകി. അവിടെയാണ് നമ്മുടെ ഈ സംഭവങ്ങളുടെ തുടക്കം. 1730 ഇത് ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറി ഇതാ ഞാൻ തന്നെ പറഞ്ഞേക്കാം അല്ലെ ബിനു. യെസ്. ഇതിന് പുണ്യവൃക്ഷം എന്നൊരു പേരുണ്ടായിരുന്നു. അപ്പൊ അതിനെ വളരെയധികം ബഹുമാനിക്കപ്പെടണം, പൂജിക്കപ്പെടണം ഒക്കെയാണ്. മരങ്ങളാണ് ഏത് മരം? ഈ പറഞ്ഞു ഖജ്രി മരങ്ങൾ അല്ലേ.
1: ഖജ്രി മരങ്ങൾ രാജസ്ഥാനിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അവിടുത്തെ ഭയങ്കര ഡെസേർട്ടിൽ വളരുന്ന ഒരു മരം നല്ല രീതിയിൽ, അതിന് വെള്ളം ഹോൾഡ് ചെയ്യാനും നൈട്രജൻ മണ്ണിലേക്ക് കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു, അങ്ങ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മരമായിരുന്നു. കാരണം ഏത് ഹോട്ട് ടെമ്പറേച്ചറിനെയും അതിജീവിക്കാൻ കഴിവുള്ള ഒരു മരം. അതുകൊണ്ട് തന്നെ അത് പുണ്യമരമായത്.
0: അപ്പൊ ഈ ബിഷ്ണോയി സമൂഹത്തിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഈ മരങ്ങളെ ആരാധിച്ചിരുന്നു, അതാണ് നമ്മൾ ഈ പറഞ്ഞു വന്നത്. അപ്പൊ മരങ്ങളെയോ മൃഗങ്ങളെയോ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ലെന്ന വിശ്വാസവും ഈ ഒരു ബിഷ്ണോയി ജനത പുലർത്തിയിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ ഇദ്ദേഹം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ അഭയ് സിംഗ് എന്ത് ചെയ്തു, ഈ രാജാവ് മന്ത്രിയായി ഗിരിധർ ഭണ്ഡാരിക്ക് തന്റെ നിർദ്ദേശം കൊടുത്തു, ഈ ഖർജാലി എന്ന ഗ്രാമത്തിൽ നിന്ന് മരങ്ങൾ ശേഖരിക്കാനായിട്ട് സൈനികരങ്ങ് പുറപ്പെടുകയാണ്. അപ്പൊ ഈ സൈനികരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, ഈ മരങ്ങൾ ഖജ്രി മരങ്ങൾ വെട്ടി നിൽക്കുന്നത് കണ്ടിട്ട് ബിഷ്ണു വിഭാഗക്കാരെ ആരാധിക്കുന്ന പുണ്യമാരാണല്ലോ, അവരങ്ങ് ഞെട്ടിത്തരിച്ച് നിന്ന് പോയി എന്നാണ് പറഞ്ഞു വന്നത് കേട്ടോ. എന്ത് ചെയ്തു, ഇവർ ഈ മരങ്ങളെ തടയാനായിട്ട്, മരങ്ങളങ്ങ് പുണർന്നു നിൽക്കാനായിട്ടാണ് ബിഷ്ണോയി തീരുമാനിച്ചത്. അമൃത ദേവി എന്ന വനിതയെ, അവരുടെ 3 മക്കളും ഈ മരങ്ങളങ്ങ് പുണർന്നു നിന്നു. പക്ഷേ ഇവർ സമ്മതിച്ചില്ലല്ലോ, പക്ഷെ സൈനികർ വിടും, അവരങ്ങ് അവരെ കൊന്നുകളഞ്ഞു. അതാണ് അപ്പൊ ഈ വധം.
1: 361 പേരാണ് അങ്ങനെ അവരുടെ ജീവിതം സാക്രിഫൈസ് ചെയ്തത് ഈ ഒരു തടയാൻ വേണ്ടിയിട്ട്.
0: അതെ, ഈ വധത്തിന്റെ ഈ വാർത്ത എന്ന് വെച്ചാൽ നാട്ടിൽ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ബാക്കി എല്ലാവരും കൂടി മരങ്ങളെ പുണരാനായിട്ട് വന്നു. 83 ഗ്രാമങ്ങളിൽ നിന്ന് പുരുഷന്മാർ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വന്നത്. യെസ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും അധികം ആൾക്കാരെ അന്ന് കൊല്ലപ്പെട്ടു. അപ്പൊ ഈ ഒരു സംഭവം പിന്നീടാണ്
1: അത് മഹാരാജാവിന് ഭയങ്കര റിഗ്രറ്റ് ആയി, ഭയങ്കര
0: അഭയ് സിംഗ് അതന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അവരാ ബിഷ്ണോയി മേഖലയിൽ അങ്ങനെയാണെന്ന് ഒരു സംരക്ഷിത പരിസ്ഥിതി പ്രദേശമായിട്ടും അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചു,
1: വില്ലേജിന് ഖജാർലി എന്നുള്ള പേര് തന്നെ ഈ ഇതിന് സംഭവത്തിന് ശേഷമാണ് ആ പേര് തന്നെ വരുന്നത്. അതായത് എല്ലാ സെപ്റ്റംബറിലും ബിഷ്ണോയി കമ്മ്യൂണിറ്റി ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ ഒരു അവിടെ കൂടി ഈ ഒരു ഇത് ഓർക്കാറുണ്ട്. അതായത് ഈ ഒരു സംഭവത്തെ കുറിച്ച് അവര് അതിന്റെ ഒരു റിമംബറൻസ് അവരവിടെ അട്രിബ്യൂട്ട് കൊടുക്കാറുണ്ട് ഈ ലേഡിക്ക്.
0: അതെ.
1: അതിനുശേഷം ചിപ്കോ മൂവ്മെന്റ് ഒക്കെ വരുന്നതൊക്കെ ഇതിന്റെ പിന്നാലെയാണ്, ഇതിന്റെ ചുവട് പിടിച്ചു വന്നതാണ്.
0: ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈ പറഞ്ഞത്, അമൃതാദേവി ബിഷ്ണോയുടെ ആ ഒരു സ്റ്റോറി. ഈ ഒരു വന്യജീവി സംരക്ഷണത്തിനുള്ള അവാർഡ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയത് ആരുടെ പേരിലാണ് എന്ന് ചോദ്യം ചോദിച്ചപ്പോഴാണ് നമ്മൾ ഈ ഒരു പിന്നോട്ട് ഈ ഒരു
1: കഥയിലേക്ക് പോയി.
0: യെസ്, ഈ കഥയിലേക്കൊക്കെ പോയത്. സമയം 7:47:08 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. കൂടെ ഞാൻ ആർ ജെ റീന,
1: ഞാൻ ആർ ജെ ബിനു രാജീവ്.

അപ്പോൾ ആ സമയം 7:52:34 ആയിട്ടുണ്ട്. ഓൺ ദി ഗോ റൈറ്റ് ടൈം മ്യൂസിക്കിൽ തൽക്കാലം ഞങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് മൊത്തം നമ്മളിങ്ങനെ ഈ എന്താ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു വന്ന്. അതിനൊക്കെ നമ്മൾ സംരക്ഷിക്കുക, ഏതൊക്കെ വിധത്തിലാണ് നമ്മൾ ജലത്തെ സംരക്ഷിക്കുക, പിന്നെ മണ്ണ് അല്ലെ. മണ്ണ് സാധാരണ എല്ലാവരും ഈ കോൺക്രീറ്റ് ഇതാണ് നമ്മൾ ഇടുന്നത് അല്ലെ. കോൺക്രീറ്റ് ഒക്കെ ഇടുമ്പോൾ വെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മണ്ണിനെ നമ്മൾ സംരക്ഷിക്കുക, ജലം ശുദ്ധീകരിക്കാൻ വളരെ നല്ലതാണ്. ഈ മഴവെള്ളം ഒക്കെ വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകി പോവാതിരിക്കുക അല്ലെ. ഒഴുകി പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് വെള്ളക്കെട്ടുകളൊക്കെ ഇങ്ങനെ കുറെ ഉണ്ടാകുന്നതും പല

0: പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പൊ ഈ മരത്തിനെയൊക്കെ സംരക്ഷിക്കാൻ നമ്മൾ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു പേര് പറഞ്ഞല്ലോ, യെസ്, തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ അമൃത ദേവി ബിഷ്ണുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു, മരത്തെ സംരക്ഷിക്കുന്നവരെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മറ്റൊരു പേര് നമ്മൾ നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞു, മരം മുറിക്കുന്നതിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് അങ്ങ് കാലിഫോർണിയയിലെ റെഡ്വുഡ് മരത്തിൽ ഒരു സ്ത്രീ അതിനെ അവിടെ താമസിച്ച കഥയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ അല്ലേ. കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായ ഒരു അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകയാണ് കേട്ടോ. ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലിഫോർണിയയിലെ 1500 വർഷത്തിലേറെ പഴക്കമുള്ള കൂറ്റൻ റെഡ്വുഡ് മരത്തെ മുറിച്ചു മാറ്റുന്നതിൽ നിന്ന് രക്ഷിക്കാനായിട്ടാണ് 738 ദിവസങ്ങളോളം ആ മരത്തിന്റെ മുകളിൽ ജീവിച്ചെന്നാണ് പറഞ്ഞു വന്ന. അങ്ങനെയാണ് അവരെ ലോക പ്രശസ്തിയായത് അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടുകൾ, അതായത് തന്റെ 20കളുടെ തുടക്കത്തിൽ ഒരു കാർ അപകടമൊക്കെ ഉണ്ടായി, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ മാറിയതോടെയാണ് ജൂലിയ പരിസ്ഥിതി പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞത് തന്നെ. അങ്ങനെ വനനശീകരണം തടയുന്നതിനായിട്ടാണ് അക്കാലത്ത് അവർ ഇത് ഈ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചതും ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതും. എന്തായാലും മരങ്ങളെ ഒന്ന് നമ്മൾ അനാവശ്യമായിട്ട് അല്ലെ അങ്ങ് വെട്ടിമുറിക്കാതിരിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന സന്ദേശമായിട്ട് ഞങ്ങൾ തൽക്കാലം ഇവിടുന്ന് ഞങ്ങളും ടാറ്റാ ബൈബൈ പറഞ്ഞു പോവുകയാണ്. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത്
1: ഞാൻ ബിനു രാജയും
0: ഞാൻ RJ റീന. അപ്പൊ തൽക്കാലം ടാറ്റാ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകിവരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ഷിസിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണി 23% വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ നിർമ്മിത വാഹനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചുവരുന്നതായും കേന്ദ്രമന്ത്രി. '25-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരുമെന്നും മന്ത്രി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കില്ല. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും.
2: ന്യൂസ് റെയിൻബോ.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകൾ. ദാമനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമായി. നേപ്പാൾ വിദേശകാര്യമന്ത്രി ഷിസിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരുമെന്നും മന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനെ വനംവകുപ്പ് 100-ദിന കർമ്മപരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര

0: യന്ത്രങ്ങൾ തുറക്കില്ല. ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് കരമനയാറ്റിലെ വെള്ളൈക്കടവ് സ്റ്റേഷൻ ഭാഗത്തും മണിമലയാറ്റിലെ കല്ലുപ്പാറ മേഖലയിലും കേന്ദ്ര ജലകമ്മീഷൻ പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28-ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ H1N1 സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ചികിത്സ തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ. അണ്ടർ 18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും.
1: ന്യൂസ് റെയിൻബോ.

അതേസമയം സമയം 10 മണി കഴിഞ്ഞ് 58 മിനിറ്റും 44 സെക്കൻഡും ആയിട്ടുണ്ട്. ഇനി 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ കേൾക്കാം, ശേഷം ഇംഗ്ലീഷിലും.

ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 9 മിനിറ്റും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു. നാളെ രാവിലെ 5:53 മുതൽ എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.